പ്രഭാതഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി പ്രഭാത ചിന്ത തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി.

പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനക്ഷമത ഒരാളെ കർമ്മനിരതനാക്കുന്നു. പ്രവർത്തനക്ഷമതയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. നിരീക്ഷണം, ശ്രദ്ധ, വീക്ഷണം, മനോഭാവം, പഠന മികവ്, ഓർമ്മ, ബുദ്ധി, ആശയങ്ങളും ചിന്തകളും എല്ലാം പഞ്ചേന്ദ്രിയങ്ങളുടെ സമഗ്രമായ പ്രവർത്തനക്ഷമതയെ ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ എല്ലാ ഇന്ദ്രിയങ്ങളും അങ്ങേയറ്റം പ്രവർത്തനക്ഷമമായാലും ചിലർ വിവരമില്ലായ്മയോ അഹങ്കാരമോ എന്നറിയില്ല, പഞ്ചേന്ദ്രിയങ്ങളും നിഷ്ക്രിയമാണെന്ന രീതിയിലാണ് പെരുമാറ്റം. ഏറ്റവും പ്രവർത്തനക്ഷമമാകേണ്ട ശ്രവണശക്തി പലർക്കും ഉണ്ടോ എന്ന് സംശയമാണ്. ബധിര കർണമാണ് അവർക്ക്. ആവശ്യമുള്ളത് ഒന്നും തന്നെ ശ്രവിക്കില്ല. എന്നാൽ അനാവശ്യമായ താഴ്ന്ന ചലനം പോലും ശ്രദ്ധിക്കുന്നവർ. എൻ്റെ കർണങ്ങൾക്ക് ശ്രവണശക്തി ഉണ്ടെങ്കിൽ ശ്രവിക്കുക, ശ്രദ്ധിക്കുക, ഓർക്കുക, പ്രവർത്തിക്കുക. ശ്രവണശേഷി ഉണ്ടായിട്ടും അതുപയോഗിച്ചില്ലെങ്കിൽ മറ്റ് ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനക്ഷമതയും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ശ്രവണശേഷിയുണ്ടെങ്കിലും ബധിര കർണമാണോ എൻ്റേത്? ചിന്തിക്കാം.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ മുരുകൻ കാട്ടാക്കടയുടെ കവിത പറയാൻ മറന്നത്, ആലപിക്കുന്നത് ആര്യ പ്രകാശ്. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:30 രാമകഥാ ഗാനലയം. ഇതിൽ അയോധ്യയിലേക്കുള്ള യാത്ര എന്ന ഭാഗം പാരായണം ചെയ്യുന്നു ലക്ഷ്മിക നമ്പ്യാർ. 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ഗാന്ധിലയം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 കാവ്യസൗരഭം. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 നാട്ടിലെ പാട്ട്. ഉച്ചയ്ക്ക് 12:15 ആർദ്രഗീതങ്ങൾ. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ഗാന്ധിലയം. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 രാമകഥാ ഗാനലയം. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. ഇതിൽ ദിനേഷ് ചൊവ്വാണ എഴുതി അവതരിപ്പിക്കുന്ന കവിത എൻ്റെ ആകാശം. അരവിന്ദാക്ഷൻ കൊതേരി എഴുതി അവതരിപ്പിക്കുന്ന കഥ സാന്ത്വനം. അജിതാ

ഭട്ടൻ എഴുതി അവതരിപ്പിക്കുന്ന ലളിതഗാനം. വി ബൈജു കുറഞ്ഞാലിയോട് എഴുതിയ കവിത അമ്മ, ആലപിക്കുന്നത് അഥീന മഹിൽ. 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 10 മണിക്ക് മധുര ഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: കാവ്യധാര.
1: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ മുരുകൻ കാട്ടാക്കടയുടെ പറയാൻ മറന്നത് എന്ന കവിത, ആലപിക്കുന്നത് ആര്യ പ്രകാശ്.

0: മുരുകൻ കാട്ടാക്കടയുടെ പറയാൻ മറന്നത് എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് ആര്യപ്രകാശ്. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാവുന്നു.
1: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞു തരുമോ?
2: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞു തരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
3: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0490247400 7220 9000 18.
4: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
5: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
5: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276200.
6: മേക്കപ്പ് മേഖലയിലെ പുതിയ സാധ്യതകൾ തേടുന്നവരാണോ നിങ്ങൾ? ബ്രൈഡൽ മേക്കപ്പിൽ നിങ്ങളുടെ കഴിവുകൾ കൂടുതൽ പ്രൊഫഷണൽ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിലിതാ ബ്യൂട്ടി മേക്കേഴ്സ് കേരളയും മിഡോസ് ബ്യൂട്ടി കണ്ണൂരും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വൺ ഡേ പ്രീമിയം ബ്രൈഡൽ മേക്കപ്പ് സെമിനാർ. സാസ് മേക്കവേഴ്സ് ബൈ ദിവ്യ അവതരിപ്പിക്കുന്ന പ്രീമിയം സെമിനാറിൽ ഗ്ലാസ് ഗ്ലോ മേക്കപ്പ്, പ്രൊഡക്ട് നോളജ്, ഗ്ലോയിങ് പ്രൊഡക്ട് നോളജ്, കോൺട്യൂറിംഗ് ടെക്നിക്സ്, ഐ മേക്കപ്പ് ടെക്നിക്സ്, ഓംബ ലിപ് ടെക്നിക്സ്, ഹെയർ സ്റ്റൈലിംഗ്, ബോഡി ഹഗ്ഗിംഗ് ആൻഡ് സാരി ഡ്രോപ്പിംഗ് ടെക്നിക്സ് തുടങ്ങി ബ്രൈഡൽ മേക്കപ്പ് രംഗത്ത് ഏറെ പ്രയോജനപ്പെടുന്ന നിരവധി ടെക്നിക്കുകൾ നേരിട്ട് പഠിക്കാം. അപ്പോൾ മറക്കണ്ട, August 16 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ കണ്ണൂർ സോണ റെസ്റ്റോറന്റിൽ വെച്ച് പരിമിതമായ സീറ്റുകൾ മാത്രം ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 9605078686. ബ്യൂട്ടി മേക്കേഴ്സ് ആൻഡ് കേരള മിഡോസ് ബ്യൂട്ടി കണ്ണൂർ, ഒപ്പം സാസ് മേക്കോവേഴ്സ് ബൈ ദിവ്യ. നിങ്ങളുടെ മേക്കപ്പ് കരിയറിന് ഒരു പുതിയ തിളക്കം.
7: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ
8: August 14. ത്രിഗോറിയൻ കലണ്ടർ പ്രകാരം August 14 വർഷത്തിലെ 226 ദിനമാണ്. August 14 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1880 ജർമ്മനിയിലെ കൊളോണിലെ പ്രശസ്തമായ കൊളോൺ കത്തീഡ്രലിന്റെ നിർമ്മാണം പൂർത്തിയായി. 1893 ഫ്രാൻസിൽ മോട്ടോർ വാഹന രജിസ്ട്രേഷൻ ആരംഭിച്ചു. 1908 ചരിത്രത്തിലെ ആദ്യ സൗന്ദര്യ മത്സരം ഇംഗ്ലണ്ടിലെ ഫോക്സ്റ്റോണിൽ നടന്നു. 1941 രണ്ടാം ലോക മഹായുദ്ധത്തോടനുബന്ധിച്ച് വിൻസ്റ്റൺ ചർച്ചിലും ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റും യുദ്ധാനന്തര ലക്ഷ്യങ്ങൾ പരാമർശിക്കുന്ന അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവച്ചു. 1947 ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാൻ സ്വാതന്ത്ര്യം നേടി ബ്രിട്ടീഷ് കോമൺവെൽത്തിൽ അംഗമായി. കൂടാതെ അർദ്ധരാത്രിയിൽ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ കൂടിയ യോഗത്തെ ജവഹർലാൽ നെഹ്റു അഭിസംബോധന ചെയ്തു. വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്നാണ് ഈ പ്രസംഗം അറിയപ്പെടുന്നത്. 1959 ഇന്ത്യയുടെ എക്സ്പ്ലോറർ 6 നിന്നും ആദ്യമായി ഭൂമിയുടെ ചിത്രം ലഭ്യമായി. 1971 ബഹ്റിൻ സ്വതന്ത്ര രാഷ്ട്രമായി. 1979 ഉത്തര വെയിൽസിൽ ശാസ്ത്രത്തിന് അത്ഭുതമായി 3 മണിക്കൂറിലേറെ

0: വരെ നീണ്ട മഴവില് പ്രത്യക്ഷമായി. 1980 പോളണ്ടിൽ ലെക് വലേസയുടെ സോളിഡാരിറ്റി പ്രവർത്തനം ആരംഭിച്ചു. 1981 പുരോഗമന കലാസാഹിത്യ സംഘം സ്ഥാപിതമായി. 1995 ഇന്ത്യയിൽ ആദ്യ ഇന്റർനെറ്റ് സർവീസ് VSNL തുടങ്ങി. 2006 ലബനൻ യുദ്ധത്തിലെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു. 2009 കിഴക്കൻ അമേരിക്കയെയും കാനഡയെയും പൂർണമായും ഇരുട്ടിലാഴ്ത്തിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ വൈദ്യുതി മുടക്കം സംഭവിച്ചു. 2010 ആദ്യ സമ്മർ യൂത്ത് ഒളിമ്പിക്സ് സിംഗപ്പൂരിൽ തുടങ്ങി. മലയാള കവിയും നാടകകൃത്തുമായ AV ശ്രീകണ്ഠ പൊതുവാൾ, ഏകലവ്യൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന KM മാത്യു തുടങ്ങിയവരുടെ ജന്മദിനം August 14.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: വചനാമൃതം.
1: നമുക്കെല്ലാവർക്കും ഒരുപോലെ കഴിവില്ല. പക്ഷേ നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കാൻ നമുക്കെല്ലാവർക്കും തുല്യ അവസരമുണ്ട്. APJ അബ്ദുൽ കലാം.
2: എത്ര സന്തോഷോ, ഹാള് കിട്ടിയാ?
3: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
4: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
3: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
4: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് to celebrate happiness.
5: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
4: CM വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
5: big exclusive studio kannur of simbolo and collar, other brands grandfoss, hutik, vox lanit.
4: Phone 9496-420-880.
5: 8111-933-600.
4: CM Vistara.
5: CM Vistara, Nilluni.
6: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ, ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
1: എല്ലാ ആഗസ്റ്റ് 15 എന്ന പരിപാടി?
6: ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനാഘോഷം.
1: അതല്ല, മട്ടന്നൂരിൽ എന്തോ പരിപാടി ഉണ്ടല്ലോ.
6: അത് ടോയ്സം പ്രീമിയം ടോയ് സ്റ്റോറിന്റെ ഷോറൂം ഉദ്ഘാടനം.
1: ഓ, ഒരു ഷോറൂം ഉദ്ഘാടനത്തിന് എന്നാ ഇത്ര പ്രത്യേകത?
6: ഉണ്ടല്ലോ, 15 വർഷത്തിലധികമായി സൗദി അറേബ്യയിൽ 21-ലധികം ശാഖകളിലൂടെ ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്ക് പടർന്നു പന്തലിച്ച ടോയ്സം പ്രീമിയം ടോയ് സ്റ്റോറിന്റെ മട്ടന്നൂരിൽ ആദ്യ ഷോപ്പ് ഉദ്ഘാടനമാണ് നടക്കുന്നത്. ഉദ്ഘാടകനും അതിഥികൾക്കൊപ്പം വിശിഷ്ടാതിഥികളായി എത്തുന്നത് ആരാന്നറിയോ?
1: ആരാ?
6: ഭിന്നശേഷിക്കാരായ കുട്ടികൾ. മാത്രമല്ല, ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 20% ഡിസ്കൗണ്ട് എല്ലാവർക്കും ലഭിക്കുമ്പോൾ ഭിന്നശേഷിക്കാർക്ക് 40% ഡിസ്കൗണ്ട് ഉണ്ട്.
1: അത് കലക്കി.
6: ആഗസ്റ്റ് 15 വൈകിട്ട് 4 മണിക്ക് ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം ഇശൽ മണ്ണൂർ മുട്ടിപ്പാട്ടിന്റെ ഇശൽ രാവു ഉണ്ട്.
1: എന്നാ ഞാൻ വരട്ടെ.
4: Toysum, Thavakkal Complex, near HNC Hospital, Mattanur. Phone 828-282-3383, 8606-164-616.
7: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
8: നമസ്കാരം. ഇന്ന് August 14, കർക്കടകം 29, വെള്ളിയാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. രാജ്യം നാളെ 80th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ നടക്കും. തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ സ്വാതന്ത്ര്യദിന പരേഡിൽ മുഖ്യമന്ത്രി അഭിവാദ്യം സ്വീകരിക്കും. ലൈഫ് ഭവന പദ്ധതിയിൽ നഗരങ്ങളിൽ ഇനി മുതൽ വീട് കിട്ടുന്നവരും പണം മുടക്കണം. വീടുകളിൽ കേന്ദ്രത്തിന്റെ മുദ്രയും നിർബന്ധം. 1,00,000 രൂപയാണ് ഗുണഭോക്താവ് നൽകേണ്ടത്. ഇതുവരെ ഒന്നും നൽകേണ്ടിയിരുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി ആവാസ് യോജന നഗര പദ്ധതിയുടെ 2nd ഘട്ടത്തിൽ ഒപ്പുവയ്ക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചതോടെയാണിത്. ഗ്രാമീണ മേഖലയിൽ ഇത് ബാധകമല്ല. പദ്ധതിയിൽ ചേരാൻ തീരുമാനിച്ചെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാഡ്ഗെ ഉയർത്തിയ തൊട്ടുകൂടായ്മ വിഷയം പാർലമെന്റിന്റെ ഇരുസഭകളിലും പുറത്തും വൻ വിവാദത്തിന് തിരികൊളുത്തി. ഉത്തരാഖണ്ഡ് ഹൽദ്വാനിയിലെ രാംലീല മൈതാനത്തിൽ 8th നടന്ന റാലിയിൽ താൻ പ്രസംഗിച്ച ശേഷം BJP വേദിയിൽ ശുദ്ധീകരണം നടത്തിയെന്ന ഖാഡ്ഗെയുടെ ആരോപണത്തിലാണ് സഭ ചൂടുപിടിച്ചത്. വേദി ശുദ്ധീകരിച്ചവർക്കെതിരെ തൊട്ടുകൂടായ്മ നിയമപ്രകാരം കേസെടുത്ത് ജയിലിലടക്കണമെന്ന് ഖാഡ്ഗെ ആവശ്യപ്പെട്ടു. കേരളത്തിൽ മെസ്സിയെ കളിപ്പിക്കുമെന്ന പേരിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി കരാറുണ്ടാക്കാൻ സ്വകാര്യ സ്ഥാപനത്തിന് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട നടപടികളിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ജി എസ് ടി വെട്ടിപ്പ് നടന്നത് വ്യക്തമായിട്ടുണ്ടെന്നും ഇത് സംബന്ധിച്ച അന്വേഷണം ഉടൻ പ്രഖ്യാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജൂലൈ 20 തുടങ്ങിയ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ഒരു ദിവസം പോലും ഇരുസഭകളിലും എത്താതിരുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവസാന ദിവസം ലോക്സഭയിലെത്തി. ഷായുടെ മറുപടിക്ക് വേണ്ടി നാളുകളായി പ്രക്ഷുബ്ധമായ സഭയിൽ അദ്ദേഹം ഒന്നിനും മറുപടി പറഞ്ഞില്ല. കാര്യപരിപാടിയിലേക്ക് പോലും കടക്കാതെ വന്ദേമാതരത്തിന്റെ 6 ഖണ്ഡികകളും മുഴങ്ങിയതിനു പിന്നാലെ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുന്നതായി സ്പീക്കർ അറിയിച്ചു. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിനു നേരെ പ്രതിഷേധിച്ച നിയമവിദ്യാർത്ഥികളെ അഭിഭാഷകരായി എൻറോൾ ചെയ്യിക്കരുതെന്ന് വ്യാഴാഴ്ച വിവാദ നിർദ്ദേശമിറക്കിയ ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യ മണിക്കൂറുകൾക്കകം അത് പിൻവലിച്ചു. ഹൈദരാബാദിലെ നാഷണൽ അക്കാദമി ഓഫ് ലീഗൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ചിലെ വിദ്യാർത്ഥികളെ ഇനിയൊരു ഉത്തരവുണ്ടാകും വരെ ഒരു ബാർ കൌൺസിലുകളിലും ചേർക്കരുതെന്ന നിർദ്ദേശമാണ് വൈകാതെ പിൻവലിച്ചത്. ജൂണിൽ ഒപ്പുവെച്ച താൽക്കാലിക സമാധാന കരാറിന്റെ കാലാവധി അവസാനിക്കാൻ 3 ദിവസം ബാക്കി നിൽക്കെ യു എസ് ഇറാൻ ചർച്ച പ്രതിസന്ധിയിൽ. തങ്ങളുടെ 6 ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഒത്തുതീർപ്പിനില്ലെന്നും ഹോർമൂസ് കടലെടുക്ക് തുറക്കില്ലെന്നും ഇറാൻ നേതൃത്വം വ്യക്തമാക്കി. ഹോർമൂസ് തുറന്നാൽ യുദ്ധം നിർത്താമെന്നും ആണവ കരാർ ഉൾപ്പെടെ മറ്റൊന്നും വേണ്ടെന്നുമാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ നിലപാട്. എന്നാൽ യുദ്ധത്തിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് യു എസ് നഷ്ടപരിഹാരം നൽകിയാൽ മാത്രമേ കടലെടുക്ക് വീണ്ടും തുറക്കൂ എന്ന് ഇറാൻ ആവർത്തിച്ചു. മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും വിമർശിക്കുന്ന വാർത്തകൾ സമൂഹമാധ്യമങ്ങളിൽ നിന്ന് നീക്കുന്നത് പ്രാദേശികവും നിയമപരവുമായ ആവശ്യകതയുടെ അടിസ്ഥാനത്തിലാണെന്ന് മെറ്റ. ഇതോടെ തന്നെ വിമർശിക്കുന്ന പോസ്റ്റുകൾ വിലക്കുന്നതിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും കേരള സർക്കാരും ഇടപെടുന്നുവെന്ന് വ്യക്തമായി. തന്നെ വിമർശിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ വന്ന പോസ്റ്റുകൾ നീക്കുന്നതിന് തന്റെ ഓഫീസ് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തന്നെ വിമർശിച്ചുള്ള പോസ്റ്റുകൾ ഉൾപ്പെടെ നീക്കം ചെയ്യുന്നവ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് മെറ്റയ്ക്ക് കത്തെഴുതാൻ തയ്യാറാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇടവേളയ്ക്ക് ശേഷം മഴ ശക്തമാകുന്നു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ വെള്ളിയാഴ്ച കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച വരെ സംസ്ഥാനത്താകെ നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും ഡൽഹിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു വിതരണം ചെയ്തു. 2024 25 ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളുമാണ് നൽകിയത്. കൊളംബോയിൽ നടന്ന 37 ലോക യോഗ കപ്പിൽ 3 മലയാളി വിദ്യാർത്ഥികൾക്ക് സ്വർണ്ണ മെഡൽ. പിണറായി സ്വദേശിയും പിണറായി എ കെ ജി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9 ക്ലാസ് വിദ്യാർത്ഥിയുമായ സ്നേഹിൽ പുതുക്കുടി, മാങ്ങാട്ടിടം ആമ്പിലാട് സ്വദേശിയും മമ്പ്രം ഹയർ സെക്കൻഡറി സ്കൂളിലെ 8 ക്ലാസ് വിദ്യാർത്ഥിനിയുമായ അനുവർണിക സുജേഷ്, മാങ്ങാട്ടിടം കീരാച്ചി സ്വദേശിയും കൂത്തുപറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9 ക്ലാസ് വിദ്യാർത്ഥിനിയുമായ തേജശ്രീ ശ്രീജിത്ത് എന്നിവരാണ് ഈ നേട്ടം കൈവരിച്ചത്. രാജ്യത്ത് ഡാറ്റാ സെന്ററുകൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. മുംബൈക്കടുത്ത താനെയിലും ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തുമാണ് പ്രതിഷേധം കനത്തത്. താനെയിൽ വേക്കപ്പ് താനേക്കർ എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സമരം. ബാൽക്കും പ്രദേശത്ത് 53.8 ഏക്കറിൽ ഏകദേശം 47,000 crore മുതൽ മുടക്കിലുള്ള ആമസോണിന്റെ നിർദ്ദിഷ്ട 422 MW ഡാറ്റാ സെന്ററിനെതിരെ ജനം മനുഷ്യച്ചങ്ങല തീർത്തു. മയക്കുമരുന്നിനെതിരായി സർക്കാർ നടത്തുന്ന ഓപ്പറേഷൻ തൂഫാനിൽ രാഷ്ട്രീയമില്ലെന്നും ഏതു പാർട്ടിക്കാരായാലും തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കം നിലനിൽക്കുന്ന 6 പള്ളികളിൽ മതപരമായ ചടങ്ങ് നടത്താൻ ഓർത്തഡോക്സ് സഭയിലെ വൈദികർക്ക് പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവുകൾ ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. പള്ളികളുടെ ഭരണപരമായ കാര്യങ്ങളിൽ കെ.എസ്. വർഗീസ് കേസിലെ സുപ്രീംകോടതി വിധി മാർഗനിർദ്ദേശമാണെങ്കിലും വസ്തുവകകളുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കങ്ങളിൽ സിവിൽ കോടതിയുടെ തീർപ്പുണ്ടെങ്കിൽ മാത്രമേ പോലീസ് സംരക്ഷണത്തിന് ഉത്തരവിടാൻ കഴിയൂ എന്ന് ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് എ കെ പ്രീത എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സഹകരണ ബാങ്കുകളുടെയും സംഘങ്ങളുടെയും കണക്കെടുത്ത് സർക്കാർ. 441 സഹകരണ ബാങ്കുകൾ നിക്ഷേപം പൂർണ്ണമായി മടക്കി നൽകാനാകാത്ത പ്രശ്നം നേരിടുന്നതായാണ് കണ്ടെത്തൽ. നിക്ഷേപകരെ സംരക്ഷിക്കും വിധം ഈ ബാങ്കുകളെ സാമ്പത്തികമായി മെച്ചപ്പെടുത്താനുള്ള മെഗാ രക്ഷാ പാക്കേജിന് സർക്കാർ ശ്രമം. 2025 നവംബറിൽ ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിലുണ്ടായ കാർ ബോംബ് സ്ഫോടനത്തിന് പിന്നിൽ ഭീകര സംഘടനയായ അൽഖൈദയുടെ ഉപസംഘടനയാണെന്ന് സ്ഥിരീകരിച്ച് യു എൻ റിപ്പോർട്ട്. അൽഖൈദയുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഘടകസംഘമായ എ ക്യു ഐ എസ് ആണ് ആക്രമണം നടത്തിയതെന്ന് യു എൻ രക്ഷാസമിതിയുടെ ഭീകര സംഘടനകൾക്കുള്ള ഉപരോധം നിരീക്ഷിക്കുന്ന സമിതി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. പി എസ് സിയിലെ ക്രമക്കേടുകളെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പലതും പുറത്തു പറയാറായിട്ടില്ലെന്നും ഗൗരവമായ കണ്ടെത്തലുകളുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇരിട്ടി പോലീസ് നടത്തിയ പരിശോധനയിൽ കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ കാറിന്റെ അടിഭാഗത്ത് മാഗ്നറ്റിക് ബോക്സിൽ മയക്കുമരുന്ന് കടത്തിയ കേസിൽ പ്രധാന പ്രതി എറണാകുളം കാക്കനാട് നിന്ന് ഇരിട്ടി പോലീസിന്റെ പിടിയിലായി. അന്തർ സംസ്ഥാന ലഹരി സംഘത്തിലെ പ്രധാന കണ്ണിയായ കാക്കനാട് സ്വദേശി പയ്യപ്പള്ളി ഹൌസിൽ അതുൽ ഡൊമിനിക്കിനെയാണ് ഇരിട്ടി ഇൻസ്പെക്ടർ വി സിജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ സാമ്പത്തിക ആരോപണം ഉന്നയിച്ച് മുൻമന്ത്രിയും എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവുമായിരുന്ന കെ ബി ഗണേഷ് കുമാർ പത്തനാപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മട്ടന്നൂർ പാലോട്ടുപള്ളി മഖാം ഉറുസും നബിദിന മഹാസമ്മേളനവും ഇന്നു മുതൽ 25-ാം തീയതി വരെ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് മഹല്ല് പ്രസിഡന്റ് കെ കെ മെഹറൂഫ് പതാക ഉയർത്തും. രാത്രി 8:35 പാണക്കാട് സയ്യിദ് ഷമീദലി ഷിഹാബ് തങ്ങൾ ഉറൂസ് ഉദ്ഘാടനം ചെയ്യും. മട്ടന്നൂർ നഗരസഭയുടെയും നഗരസഭാ കൃഷിഭവന്റെയും കർഷക ദിനാഘോഷം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് മട്ടന്നൂർ മഹാദേവ ഹാളിൽ കണ്ണൂർ അസിസ്റ്റന്റ് കളക്ടർ എസ് സ്വാതി ഉദ്ഘാടനം ചെയ്യുമെന്ന് നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച കർഷകരെ ആദരിക്കലും കാർഷിക സെമിനാറും നടക്കും. കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ ശ്രീശങ്കറിനും മുഹമ്മദ് ബാസിലിനും 20 ലക്ഷം രൂപ വീതം സർക്കാർ നൽകും. നീന്തലിൽ ഫൈനലിലെത്തിയ സാജൻ പ്രകാശ്, മിക്സഡ് റിലേ ഫൈനലിലെത്തിയ അൻസ ബാബു എന്നിവർക്ക് 5 ലക്ഷം രൂപ വീതവും ശ്രീശങ്കറിന്റെയും ബാസിലിന്റെയും പരിശീലകർക്ക് 2 ലക്ഷം രൂപ വീതവും നൽകും. 12 വയസ്സിൽ താഴെയുള്ളവരുടെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ദിവി വിജേഷിനും അണ്ടർ 23 ഏഷ്യൻ ഗെയിംസ് മിക്സഡ് റിലേയിൽ സ്വർണം നേടിയ സാന്ദ്രമോൾ സാബുവിനും 20 ലക്ഷം രൂപ വീതം നൽകും. തുടർച്ചയായ 2-ാം വട്ടവും പി എസ് ജി യുവേഫ സൂപ്പർ കപ്പ് ചാമ്പ്യന്മാരായി. ആസ്റ്റൺ വില്ലയെ 2-1 തോൽപ്പിച്ചാണ് കിരീട നേട്ടം. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് പരമ്പരയ്ക്ക് നാളെ തുടക്കം. പ്രഥമ ഫിഫ ആസിയാൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ നിന്ന് ഇന്ത്യ പിന്മാറി. ഒക്ടോബർ 3 കൊൽക്കത്തയിൽ ബ്രസീലുമായുള്ള സൗഹൃദ ഫുട്ബോൾ മത്സരത്തിന്റെ പശ്ചാത്തലത്തിലാണ് പിന്മാറ്റം. സിൻക്യൂ ഫീൽഡ് കപ്പ് ചെസ്സിൽ ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദയ്ക്ക് ആദ്യ തോൽവി. 3-ാം റൗണ്ടിൽ ജർമ്മനിയുടെ വിൻസെന്റ് കെയ്മറാണ് ഇന്ത്യൻ താരത്തെ തോൽപ്പിച്ചത്. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
7: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
0: രാമകഥാഗാനലയം.
9: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

ഇന്ദ്രന്റെ വജ്രായുധത്തിന് സമാനമായ ഐന്ദ്രാസ്ത്രത്തെ പ്രയോഗിച്ച് ശ്രീരാമൻ കുംഭകർണനെ വധിച്ചു. ആ സമയം ദേവന്മാരും ഋഷിമാരും ഗന്ധർവന്മാരും ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ട് പുഷ്പവൃഷ്ടി നടത്തി. ബലവാനായ കുംഭകർണൻ വധിക്കപ്പെട്ടുവെന്ന വാർത്ത രാവണനെ ശോകസന്തപ്തനാക്കി. ഇന്ദ്രജിത്ത് ശോകാർത്തനായ പിതാവിനോട് പറഞ്ഞു, അങ്ങ് ശോകം വെടിഞ്ഞാലും മഹാബലവാനായ ഈ മേഘനാഥൻ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങ് ദുഃഖിക്കരുത്. ഞാൻ നിഘുംബലയിൽ ചെന്ന് അഗ്നിദേവനെ സന്തുഷ്ടനാക്കി അദ്ദേഹത്തിൽ നിന്ന് രഥാദികൾ സമ്പാദിച്ച് ശത്രുക്കളെ നേരിടാം. ഇന്ദ്രജിത്ത് നിഘുംബലയിൽ പ്രവേശിച്ച് ധ്യാനമാരംഭിച്ചു. മേഘനാഥന്റെ പ്രവൃത്തികൾ കേട്ടറിഞ്ഞ വിഭീഷണൻ ശ്രീരാമനോട് ഹോമാരംഭത്തെപ്പറ്റി പറഞ്ഞു. മേഘനാഥൻ ഹോമം വിജയിപ്പിക്കുകയാണെങ്കിൽ അവൻ ദേവാസുരന്മാർക്ക് പോലും അജയ്യനായി ഭവിക്കും. അതിനാൽ എത്രയും വേഗം ലക്ഷ്മണനെ കൊണ്ട് രാവണപുത്രനെ വധിപ്പിക്കണം. ലക്ഷ്മണൻ ശ്രേഷ്ഠമായ വില്ലുമെടുത്ത് വിഭീഷണനോടുകൂടി ശ്രീരാമനെ നമസ്കരിച്ച് യുദ്ധത്തിനിറങ്ങി. ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനു നേരെ ശരവർഷം തുടങ്ങി. തന്റെ രക്ഷോബലം മുഴുവനും പീഡിപ്പിക്കപ്പെടുന്നതറിഞ്ഞ് മേഘനാഥൻ നിഘുംബലയിലെ ഹോമത്തെയും പരിത്യജിച്ച് വേഗത്തിൽ വില്ലുമേന്തി ലക്ഷ്മണനെ യുദ്ധത്തിന് വിളിച്ചു. ഇന്ദ്രജിത്തും ലക്ഷ്മണനും തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു. ലക്ഷ്മണൻ ഐന്ദ്രാസ്ത്രം കയ്യിലെടുത്ത് കഠോരമായ വില്ല് കുലച്ചു പിടിച്ച് രാമപാദാബ്ജങ്ങളെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് മേഘനാഥന് നേരെ തൊടുത്തു. ആ ശരമാകട്ടെ ഇന്ദ്രജിത്തിന്റെ ശിരോഭൂഷണങ്ങളോടും ജ്വലിക്കുന്ന കുണ്ഡലങ്ങളോടും കൂടിയ ശിരസ് ദേഹത്തിൽ നിന്നും വേർപ്പെടുത്തി ഭൂമിയിലിട്ടു. മഹാബലവാനായ മേഘനാഥൻ ലക്ഷ്മണനാൽ വധിക്കപ്പെട്ടുവെന്ന് കേട്ട രാവണൻ മൂർച്ഛിച്ച് നിലം പതിച്ചു. പിന്നീട് എഴുന്നേറ്റിരുന്ന് പുത്രവധത്താൽ സംതപ്ത ഹൃദയനായ ശൂരനായ രാവണൻ ക്രോധത്തോടുകൂടി സീതയെ വധിക്കാനായി ഒരുമ്പെട്ടു ചെന്നു. രാക്ഷസിമാരുടെ മധ്യത്തിലിരിക്കുന്ന സീത ഗഡ്ഗപാണിയായി ക്രോധത്തോടെ വന്നെത്തിയ രാവണനെ കണ്ട് വ്യാകുല ഹൃദയത്തോടുകൂടിയിരുന്നു. ആ സമയത്ത് രാവണന്റെ സജീവനും ബുദ്ധിമാനും ശുദ്ധഹൃദയനുമായ ശുപാർശ്വൻ ഇങ്ങനെ പറഞ്ഞു, ഹേ ദശഗ്രീവ, ഭവാൻ സാക്ഷാ

വൈശ്രവണന്റെ അനുജനും വേദം വിദ്യ എന്നിവയിൽ നിപുണനും വ്രതസ്നാനം ചെയ്തവനും സുകർമ്മനിരതനും ഗുണസമ്പന്നനുമായിരിക്കെ എങ്ങനെയാണ് ഈ സ്ത്രീ ഹത്യക്കൊരുങ്ങുന്നത്? ഞങ്ങളോടുകൂടി യുദ്ധത്തിൽ രാമലക്ഷ്മണന്മാരെ വധിച്ച് സീതയെ പ്രാപിച്ചുകൊള്ളുക. അനന്തരം രാവണൻ ധർമാനുസൃതമായ ആ വാക്കിനെ സ്വീകരിച്ച് സുഗൃഹത്തിലേക്ക് പോയി. സഭാമധ്യത്തിൽ വെച്ച് രാവണൻ മന്ത്രിമാരും രാക്ഷസന്മാരുമായി ആലോചിച്ച ശേഷം അവശേഷിച്ച രാക്ഷസന്മാരോടുകൂടി ശ്രീരാമ സമീപത്തേക്ക് യുദ്ധത്തിന് പോയി. രാക്ഷസന്മാരെല്ലാം തന്നെ യുദ്ധത്തിൽ ശ്രീരാമനാൽ വധിക്കപ്പെട്ടു. രാവണനാകട്ടെ സ്വന്തം വക്ഷസ്സിൽ ശ്രീരാമന്റെ തീക്ഷ്ണബാണത്താൽ താടിതനായിട്ട് വ്യാകുലതയോടെ അതിവേഗത്തിൽ ലങ്കയിൽ പ്രവേശിക്കുകയും ചെയ്തു. രാവണൻ ഗുരുനാഥനായ ശുക്രമഹർഷിയുടെ സമീപത്ത് ചെന്ന് കൂപ്പുകൈകളോടുകൂടി പറഞ്ഞു, ഹേ ഭഗവൻ, സർവരാക്ഷസ സൈന്യങ്ങളോടും കൂടി ലങ്ക ശ്രീരാമനാൽ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. മഹാരാക്ഷസന്മാരും എന്റെ പുത്രന്മാരും ബന്ധുക്കളുമെല്ലാം വധിക്കപ്പെട്ടു കഴിഞ്ഞു. സദ്ഗുരുവായ അങ്ങുള്ളപ്പോൾ എനിക്ക് ഇത്രയും ദുഃഖം എങ്ങനെ സംഭവിക്കുന്നു? ശുക്രാചാര്യർ രാവണനോട് പറഞ്ഞു, ഹേ ദശാനന, ഭവാൻ രഹസ്യമായ ഒരു സ്ഥലത്തുവച്ച് കഷ്ടപ്പെട്ടിട്ടും ഒരു ഹോമം നിർവഹിക്കുക. വിഘ്നം വരാതെ ആ ഹോമം നിർവഹിക്കപ്പെടുവാൻ കഴിഞ്ഞാൽ ഹോമാഗ്നിയിൽ നിന്നുയർന്നു വരുന്ന മഹത്തായ രഥം, കുതിരകൾ, ശാപം, തൂണീരം, അസ്ത്രങ്ങൾ എന്നിവയോടുകൂടി അജയ്യനായി ഭവിക്കും. എന്നിൽ നിന്ന് മന്ത്രം ഗ്രഹിച്ചാലും എത്രയും വേഗം ഹോമം ചെയ്യുക. രാക്ഷസാധിപനായ രാവണൻ വേഗത്തിൽ പോയി സ്വന്തം മന്ദിരത്തിൽ പാതാള സദൃശമായ ഒരു ഗുഹ പണിത് ലങ്കയിലെ എല്ലാ ഗോപുരവാടങ്ങളും ഭദ്രമായി ബന്ധിച്ച് ഏകാന്തത്തിൽ മൗനിയായി ഹോമം ആരംഭിച്ചു.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
0: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
1: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
0: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
1: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
0: മറ്റൊരു നമ്പർ 8301993542.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: മേക്കപ്പ് മേഖലയിലെ പുതിയ സാധ്യതകൾ തേടുന്നവരാണോ നിങ്ങൾ? ബ്രൈഡൽ മേക്കപ്പിൽ നിങ്ങളുടെ കഴിവുകൾ കൂടുതൽ പ്രൊഫഷണൽ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിലിതാ ബ്യൂട്ടി മേക്കേഴ്സ് കേരളയും മിഡോസ് ബ്യൂട്ടി കണ്ണൂരും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വൺ ഡേ പ്രീമിയം ബ്രൈഡൽ മേക്കപ്പ് സെമിനാർ. സാസ് മേക്കവേഴ്സ് ബൈ ദിവ്യ അവതരിപ്പിക്കുന്ന പ്രീമിയം സെമിനാറിൽ ഗ്ലാസ് ഗ്ലോ മേക്കപ്പ്, പ്രൊഡക്ട് നോളജ്, ഗ്ലോയിങ് പ്രൊഡക്ട് നോളജ്, കോൺട്യൂറിംഗ് ടെക്നിക്സ്, ഐ മേക്കപ്പ് ടെക്നിക്സ്, ഓംബ ലിപ് ടെക്നിക്സ്, ഹെയർ സ്റ്റൈലിംഗ്, ബോഡി ഹഗ്ഗിംഗ് ആൻഡ് സാരി ഡ്രോപ്പിംഗ് ടെക്നിക്സ് തുടങ്ങി ബ്രൈഡൽ മേക്കപ്പ് രംഗത്ത് ഏറെ പ്രയോജനപ്പെടുന്ന നിരവധി ടെക്നിക്കുകൾ നേരിട്ട് പഠിക്കാം. അപ്പോൾ മറക്കണ്ട, ഓഗസ്റ്റ് 16 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ കണ്ണൂർ സോണ റെസ്റ്റോറന്റിൽ വെച്ച് പരിമിതമായ സീറ്റുകൾ മാത്രം ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 9605078686. ബ്യൂട്ടി മേക്കേഴ്സ് ആൻഡ് കേരള മിഡോസ് ബ്യൂട്ടി കണ്ണൂർ, ഒപ്പം സാസ് മേക്കോവേഴ്സ് ബൈ ദിവ്യ. നിങ്ങളുടെ മേക്കപ്പ് കരിയറിന് ഒരു പുതിയ തിളക്കം.
3: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. 80th സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് ഇന്ന് സംസ്ഥാനത്ത് തുടക്കമാകും. ഡോക്ടർമാർ

ർക്ക് സ്ഥാനക്കയറ്റം നൽകാൻ ആരോഗ്യവകുപ്പിൽ പ്രത്യേക HR സെൽ പ്രവർത്തനം ആരംഭിച്ചതായി മന്ത്രി കെ മുരളീധരൻ. ഓണക്കാലത്ത് റേഷനരി വിഹിതം കുറച്ചെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം പോളണ്ടിന്റെ ഇഗ സ്വിയടെക്കിന്. വാർത്തകൾ വിശദമായി. 80th സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയുടെ മുഴുവൻ ദേശീയ ശൃംഖലയിലും രാഷ്ട്രപതിയുടെ പ്രസംഗം വൈകിട്ട് 7 പ്രക്ഷേപണം ചെയ്യും. ദൂരദർശന്റെ എല്ലാ ചാനലുകളിലും ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും പ്രസംഗം സംപ്രേഷണം ചെയ്യും. രാത്രി 9:30 ആകാശവാണി പ്രാദേശിക നെറ്റ്വർക്കുകളിലൂടെ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്റെ പരിഭാഷ കേൾക്കാം. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ജനങ്ങൾക്ക് ആശംസ നേർന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ പൌരന്മാരെന്ന നിലയിൽ മുൻതലമുറ നൽകിയ സ്വാതന്ത്ര്യവും സമത്വവും ഐക്യവും കാത്തുസൂക്ഷിക്കണമെന്നും പൌരന്റെ അന്തസ്സും നീതിയും ഉറപ്പാക്കുന്ന ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത് പവിത്രമായ കടമയാണെന്നും ഗവർണർ പറഞ്ഞു. ഇന്ന് വിഭജന ദിനം. 1947 രാജ്യം വിഭജിച്ച കാലത്ത് ജീവൻ വെടിയേണ്ടി വന്നവർക്കും ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നവർക്കും രാജ്യം ഇന്ന് ആദരാഞ്ജലികൾ അർപ്പിക്കും. 2021 ഓഗസ്റ്റ് 14 വിഭജന ഭീകരതയുടെ ഓർമ്മദിനമായി ആചരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചത്. മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പലായനങ്ങളിലൊന്നിന് വഴിവെച്ച ഇന്ത്യാ വിഭജനം 2 കോടി ജനങ്ങളെയാണ് ബാധിച്ചത്. ഇന്നലെ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് വിഭജനകാലത്തെ ക്രൂരതകൾക്ക് ഇരയായവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. നീതിന്യായ വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പാക്കാൻ സുപ്രീംകോടതി പ്രതിജ്ഞാബദ്ധമാണെന്നും നടപടിക്രമങ്ങളുടെ തത്സമയ സംപ്രേഷണം ഈ പ്രതിബദ്ധതയുടെ ഉദാഹരണമാണെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. എന്നാൽ തത്സമയ സംപ്രേഷണം ചിലപ്പോഴൊക്കെ ദുരുപയോഗം ചെയ്യുന്നത് നിർഭാഗ്യകരമാണെന്ന് ദൂരദർശന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. ജഡ്ജിമാർ നടത്തുന്ന അഭിപ്രായങ്ങൾ സന്ദർഭത്തിൽ നിന്ന് മാറ്റി അവതരിപ്പിക്കുന്ന സംഭവങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും സൂര്യകാന്ത് പറഞ്ഞു. ക്ലിപ്പുകൾ എഡിറ്റ് ചെയ്ത് ചിലർ സാമൂഹിക മാധ്യമങ്ങളിൽ ദുരുപയോഗം ചെയ്യുന്നതായി ചീഫ് ജസ്റ്റിസ് അറിയിച്ചു. രാജ്യത്തെ യുവാക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ തന്റെ അഭിപ്രായങ്ങളെ തെറ്റായി ചിത്രീകരിച്ചതായും സൂര്യകാന്ത് പറഞ്ഞു. സംസ്ഥാനത്ത് ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി മുഖ്യമന്ത്രി VD സതീശൻ രാവിലെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷനാകും. മൈ പോലീസ് സ്റ്റേഷൻ ലോഗോയും മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യും. AICC പ്രസിഡന്റും രാജ്യസഭാ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുത്ത വേദിയിൽ BJP പ്രവർത്തകർ ഹോമം നടത്തി ശുദ്ധീകരണം നടത്തിയ സംഭവം അങ്ങേയറ്റം ലജ്ജാകരമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിലെ ഈ സംഭവം ജനാധിപത്യ മൂല്യങ്ങളുടെയും ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിന്റെയും പരസ്യമായ ലംഘനമാണെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. ഉത്തർപ്രദേശിലെ ഹൽദ്വാനിയിൽ AICC പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുത്ത വേദിയിൽ BJP പ്രവർത്തകർ ഗംഗാജലം തളിച്ച സംഭവത്തിൽ സംസ്ഥാന വ്യാപകമായി ഇന്ന് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് KPCC അറിയിച്ചു. വൈകിട്ട് സംസ്ഥാനത്തെ ജില്ലാ ആസ്ഥാനങ്ങളിലും DCCകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. തുടർന്ന് മഹാത്മാഗാന്ധിയുടെയോ ഡോക്ടർ BR അംബേദ്കറുടെയോ പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധ സത്യാഗ്രഹം നടത്തും. ഡോക്ടർമാരുടെ സീനിയോറിറ്റി പട്ടിക തയ്യാറാക്കി യഥാസമയം സ്ഥാനക്കയറ്റം നൽകാൻ ആരോഗ്യവകുപ്പിൽ പ്രത്യേക HR സെൽ പ്രവർത്തനം ആരംഭിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. സ്ഥാനക്കയറ്റം നൽകാത്തതിനാൽ ഒഴിവുകൾ കൃത്യമായി നികത്താൻ സാധിക്കാത്ത സ്ഥിതിയാണെന്നും ഡോക്ടർമാരുടെ കുറവ് മൂലം ജനങ്ങൾക്കും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്നും ഈ സാഹചര്യത്തിലാണ് പ്രത്യേക സെൽ രൂപീകരിക്കാൻ തീരുമാനിച്ചതെന്നും മന്ത്രി പറഞ്ഞു. ഓണക്കാലത്ത് റേഷനരി വിഹിതം കുറച്ച് അരിവില കൂട്ടിയെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. അരിവില 10.90 രൂപയിൽ നിന്ന് 36 രൂപയായി വർദ്ധിപ്പിച്ചുവെന്ന വാദം തെറ്റാണെന്നും അരിവിഹിതം കുറച്ചിട്ടില്ലെന്നും മന്ത്രി അറിയിച്ചു. സപ്ലൈകോയിൽ ഓരോ കാർഡിനും 36 കിലോ അരി ലഭ്യമാക്കിയിട്ടുണ്ടെന്നും അനൂപ് ജേക്കബ് വ്യക്തമാക്കി. സപ്ലൈകോയെ സ്വയം പര്യാപ്തമാക്കുന്ന നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. സപ്ലൈകോ തിരുവനന്തപുരം ജില്ലാ ഓണം മെഗാട്രേഡ് ഫെയർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സപ്ലൈകോ വിൽപ്പനശാലകളിലെ പരസ്യ വരുമാനം, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിപണനം തുടങ്ങി മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ കടൽ സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്താൻ അത്യാധുനിക സംവിധാനങ്ങളോടെ ആകാശ ഡ്രോണുകളും അണ്ടർവാട്ടർ ഡ്രോണുകളും ഉപയോഗിക്കുന്നതിന്റെ സാധ്യതകൾ വിഴിഞ്ഞം തുറമുഖത്ത് പരിശോധിച്ചു. മന്ത്രി VE അബ്ദുൽ ഗഫൂറിന്റെ നേതൃത്വത്തിലായിരുന്നു സാധ്യതാ പഠനം. 80th സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് 7 ഇന്ത്യൻ നാവിക അക്കാദമി കണ്ണൂർ താഴെ ചൊവ്വയിൽ അവതരിപ്പിച്ച ബാൻഡ് മേളം ശ്രദ്ധേയമായി. ജില്ലാ പ്രതിനിധി KO ശശിധരൻ.

0: താഴെച്ചൊവ്വയിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലായിരുന്നു ബാൻഡ്. ദേശീയത തുളുമ്പുന്ന ഗാനങ്ങൾ പാടിയും ബാൻഡിലൂടെ അവതരിപ്പിച്ചും നേവി മ്യൂസിക് ബാൻഡ് അംഗങ്ങൾ കാഴ്ചക്കാരുടെ കയ്യടി നേടി. മാസ്റ്റർ പെറ്റി ഓഫീസർ ആന്റണി രാജിന്റെ നേതൃത്വത്തിൽ 30 പേരടങ്ങുന്ന സംഘമാണ് എത്തിയത്. വന്ദേ മാതരം ബാൻഡിലൂടെ അവതരിപ്പിച്ചു തുടങ്ങിയ പരിപാടിയിൽ ദേശഭക്തി ഗാനങ്ങളും ചില സിനിമാ ഗാനങ്ങളും ഉണ്ടായിരുന്നു. കൂടെ പ്രേക്ഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചോദ്യോത്തര പരിപാടിയും ഉണ്ടായി. നാവിക അക്കാദമിയിലെ സയന്റിഫിക് ഓഫീസർമാരായ ശ്രീകാന്ത്, റിതുൽ മോഹൻ എന്നിവരും സംബന്ധിച്ചു. കണ്ണൂരിന് പുറമെ എറണാകുളം, ഫോർട്ട് കൊച്ചി എന്നിവിടങ്ങളിലും ബാൻഡ് മേളം അരങ്ങേറി.
1: സംസ്ഥാനത്ത് ഇന്ന് ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. രാജ്യത്തെ സ്ഥിതിവിവരക്കണക്ക് വിശകലനവും ഡാറ്റ അധിഷ്ഠിത നയരൂപീകരണവും കൂടുതൽ കൃത്യവും കാര്യക്ഷമവുമാക്കാൻ കേന്ദ്ര സ്ഥിതിവിവരക്കണക്ക് പദ്ധതി നടത്തിപ്പ് മന്ത്രാലയവും കാലിക്കറ്റ് NIT ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് നസീർ ബാബു.
2: GST റിട്ടേണുകൾ, ഇ കൊമേഴ്സ് വ്യാപാര വിവരങ്ങൾ തുടങ്ങിയ ആധുനിക സ്രോതസ്സുകളിൽ നിന്നുള്ള ഡാറ്റകളെ പരമ്പരാഗത സ്ഥിതി വിവരക്കണക്കുകളുമായി സംയോജിപ്പിച്ച് വിപുലമായ പഠനങ്ങൾ നടത്തുന്നതിനുള്ള പദ്ധതിക്കാണ് തുടക്കമാകുന്നത്. അക്കാദമിക് മേഖലയിലെ സാങ്കേതിക മികവും ഗവൺമെന്റിന്റെ സ്ഥിതി വിവരക്കണക്ക് സംവിധാനവും തമ്മിലുള്ള കൂട്ടായ്മയിലൂടെ ഡാറ്റ അനലിറ്റിക്സ് രംഗത്ത് പുത്തൻ നാഴികക്കല്ലുകൾ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. ചടങ്ങിന് ശേഷം MOSPI ഡയറക്ടർ പ്രസൂൺ വർമ്മ NIT കാലിക്കറ്റിലെ വിദ്യാർത്ഥികളുമായും സംവദിച്ചു. കേന്ദ്ര മന്ത്രാലയവുമായി ചേർന്ന് വിദ്യാർത്ഥികൾക്ക് ചെയ്യാനാവുന്ന ഗവേഷണത്തെക്കുറിച്ചും ഭാവി സാധ്യതകളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു.
1: ടൊറന്റോയിൽ കനേഡിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം പോളണ്ടിന്റെ ഇഗ സ്വിയാടെക്കിനും കസാഖിസ്ഥാന്റെ എലീന റൈബാക്കിനെയാണ് തോൽപ്പിച്ചത്. മോൺട്രിയലിൽ പുരുഷ സിംഗിൾസിൽ നിലവിലെ ചാമ്പ്യനായ ബെൻ ഷെൽട്ടൺ ബ്രാൻഡൻ നകാഷിമയെ നേരിടുകയാണ്. ഇരുവരും അമേരിക്കൻ താരങ്ങളാണ്. FIBA Under-18 ഏഷ്യൻ പുരുഷ ബാസ്കറ്റ്ബോൾ കപ്പ് ടൂർണമെന്റിന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമായി. വീർ സവർക്കർ സ്പോർട്സ് കോംപ്ലക്സിൽ ആദ്യ ദിവസം ഓസ്ട്രേലിയ തായ്ലന്റിനെയും ഫിലിപ്പീൻസ് ചൈനീസ് തായ്പേയെയും ന്യൂസിലാന്റ് സിറിയയെയും ബഹ്റൈൻ ലെബനനെയും തോൽപ്പിച്ചു. ഇന്ത്യ ഇന്ന് ആദ്യ മത്സരത്തിൽ ജപ്പാനെ നേരിടും. ഓണത്തെ വരവേൽക്കാൻ മുൻ വർഷങ്ങളെക്കാൾ വിപുലമായി ഒരുക്കങ്ങൾ ഗവൺമെന്റ് നടത്തിയിട്ടുണ്ടെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. സപ്ലൈകോ ഓണമേളയുടെ കോട്ടയം ജില്ലാതല പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രളയബാധിതരെ കൂടി ചേർത്തു നിർത്തിയായിരിക്കും ഓണാഘോഷമെന്നും ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ സപ്ലൈകോയുടെ പ്രവർത്തനങ്ങളിലൂടെ കഴിയുന്നുണ്ടെന്നും സ്പീക്കർ പറഞ്ഞു. KPCCയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിക്കുമെന്ന് KPCC സംഘടനാ ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനൽ അറിയിച്ചു. നാളെ രാവിലെ മന്ത്രി രമേശ് ചെന്നിത്തല ദേശീയ പതാക ഉയർത്തും. രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, KPCC ഭാരവാഹികൾ, DCC ഭാരവാഹികൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. DCCകളുടെയും ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നെയ്യാറ്റിൻകര സനൽ പറഞ്ഞു. മന്ത്രി KM ഷാജി കാസർകോട് ജില്ലയിൽ ഇന്ന് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ കുമ്പള പഞ്ചായത്ത് ടേക്ക് എ ബ്രേക്ക് ഉദ്ഘാടനം ചെയ്യുന്ന മന്ത്രി ഉക്കിനടുക്ക കാസർകോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സന്ദർശിക്കും. ഉച്ചയ്ക്ക് ശേഷം കളനാട്ടിലും പച്ചമ്പള്ളിയിലും തുടർന്ന് അതിഞ്ഞാലിലും മന്ത്രി വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന കാസർകോട് ജില്ലാ ഓണം ഫെയർ വൈകിട്ട് നീലേശ്വരം ബസാർ തെരു ജംഗ്ഷനിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. സന്ദീപ് വാര്യർ MLA അധ്യക്ഷനാകും. BJP കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് കണ്ണൂരിൽ തിരംഗയാത്ര സംഘടിപ്പിക്കും. വൈകിട്ട് സ്റ്റേഡിയം കോർണറിൽ വിഭജന ഭീകര സ്മൃതിദിന സദസ് BB ഗോപകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. 80th സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് ഇന്ന് സംസ്ഥാനത്ത് തുടക്കമാകും. ഡോക്ടർമാർക്ക് സ്ഥാനക്കയറ്റം നൽകാൻ ആരോഗ്യവകുപ്പിൽ പ്രത്യേക HRSL പ്രവർത്തനം ആരംഭിച്ചതായി മന്ത്രി K. മുരളീധരൻ. ഓണക്കാലത്ത് റേഷനരി വിഹിതം കുറച്ചെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം പോളണ്ടിന്റെ ഇഗ സിയോടെക്കിന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. കേരള ഹിന്ദി സാഹിത്യ അക്കാദമി സ്ഥാപകൻ ഡോക്ടർ എൻ ചന്ദ്രശേഖരൻ നായർ ഹിന്ദി ഗവേഷണ പുരസ്കാരത്തിന് അപേക്ഷ ക്ഷണിച്ചു. 2025 ജനുവരി 1 ഡിസംബർ 31 ഇടയിൽ കേരളത്തിലെ സർവകലാശാലകളിൽ നിന്ന് PhD ലഭിച്ച ഹിന്ദി ഗവേഷണ പ്രബന്ധങ്ങളാണ് സമർപ്പിക്കേണ്ടത്. പ്രബന്ധത്തിന്റെ കോപ്പിയും ബയോഡേറ്റയും 15 ഒക്ടോബർ മുൻപ് ഡോക്ടർ എസ് സുനന്ദ, ജനറൽ സെക്രട്ടറി, കേരള ഹിന്ദി സാഹിത്യ അക്കാദമി, ഡോക്ടർ എൻ ചന്ദ്രശേഖരൻ നായർ റോഡ്, ലക്ഷ്മി നഗർ, പട്ടം PO എന്ന വിലാസത്തിൽ സമർപ്പിക്കണം. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളുടെ മക്കളിൽ കലാകായിക അക്കാദമിക് രംഗങ്ങളിൽ മികവ് തെളിയിച്ചവർക്ക് പാരിതോഷികം നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0471247773, മറ്റൊരു നമ്പർ 9188519851. കേന്ദ്ര സർവകലാശാലയിൽ ഡോക്ടർ അംബേദ്കർ സെന്റർ ഓഫ് എക്സലൻസിയുടെ SSC OBC വിഭാഗക്കാർക്ക് സിവിൽ സർവീസ് പരിശീലനം നൽകുന്നു. 50% മാർക്കോടെ ബിരുദമോ തതുല്യ യോഗ്യതയോ നേടിയവർക്കും അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും 25 വരെ അപേക്ഷിക്കാം. പ്രതിമാസം 4000 രൂപ സ്റ്റൈപ്പൻഡോടെ ഒരു വർഷമാണ് പരിശീലനം. ആകെയുള്ള 100 സീറ്റുകളിൽ 30 പെൺകുട്ടികൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. പ്രായപരിധി SSC വിഭാഗത്തിന് പരമാവധി 35, OBC വിഭാഗത്തിന് 32. പ്രവേശന പരീക്ഷ September 5 നടക്കും. September 10 ഫലം പ്രഖ്യാപിക്കും. വെബ്സൈറ്റ് www.cukerala.ac.in. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. തിരുവോണപ്പുറം വയോജന വിശ്രമ കേന്ദ്രത്തിന്റെയും ജില്ലാ ആശുപത്രി നേത്രവിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ സൗജന്യ നേത്രപരിശോധനയും തിമിര ശസ്ത്രക്രിയ നിർണയ ക്യാമ്പും 17 രാവിലെ 9:30 മുതൽ 1 വരെ വയോജന വിശ്രമ കേന്ദ്രത്തിൽ നടക്കും. ആദ്യം ബുക്ക് ചെയ്യുന്ന 100 മുൻഗണന ലഭിക്കും. നണിയൂർ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ 16 അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടക്കും. രാവിലെ 9 അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, തുടർന്ന് ഉച്ചപൂജ എന്നിവയും ഉണ്ടാകും. തലശ്ശേരി മടത്തുംഭാഗം കൂട്ടായ്മയും എരഞ്ഞോളി ഗ്രാമപഞ്ചായത്തും നാളെ സൗജന്യ ആയുർവേദ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് നടത്തും. രാവിലെ 11 മുതൽ 2 വരെ മടത്തുംഭാഗം LP സ്കൂളിൽ രോഗികളെ പരിശോധിച്ച് മരുന്ന് നൽകും. മാവിലായി ആലക്കാട്ട് മുത്തപ്പൻ മടപ്പുരയിൽ 16 രാവിലെ 10 കർക്കിടക മാസ വിശേഷാൽ ഗണപതി ഹോമവും മുത്തപ്പൻ വെള്ളാട്ടവും ഉണ്ടായിരിക്കും. ചാല തന്നട മൈലപ്രത്ത് വീരഭദ്ര സ്വാമി ക്ഷേത്രത്തിൽ 16 വൈകിട്ട് 6 വരെ അഖണ്ഡ രാമായണ പാരായണം ഉണ്ടായിരിക്കും. കൂടാതെ മഹാഗണപതി ഹോമവും ഉണ്ടാകും. മയിൽ കുറ്റ്യാട്ടൂർ മഹാശിവക്ഷേത്രത്തിലെ ഇല്ലം നിറയും നിറപ്പുത്തരിയും നാളെ നടത്തും. രാവിലെ 8:30 9:37 ഇടയിലാണ് പുതിയ നെൽക്കതിരുകൾ ക്ഷേത്രത്തിൽ സമർപ്പിക്കുക. കേരള ചിത്രകലാ പരിഷത്ത് കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിത്രപ്രദർശനം നടത്തും. കതിരൂർ പഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ ശനിയാഴ്ച വൈകിട്ട് 4 കവിയും ചിത്രകാരനുമായ മുൻ കേണൽ VP സുരേശൻ ഉദ്ഘാടനം ചെയ്യും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
5: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
6: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
4: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
7: അല്ല, ആഗസ്റ്റ് 15 എന്ന പരിപാടി?
5: ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനാഘോഷം.
7: അതല്ല, മട്ടന്നൂരിൽ എന്തോ പരിപാടി ഉണ്ടല്ലോ.
5: അത് ടോയ്സും പ്രീമിയം ടോയ് സ്റ്റോറിന്റെ ഷോറൂം ഉദ്ഘാടനം.
7: ഓ, ഒരു ഷോറൂം ഉദ്ഘാടനത്തിന് എന്നാ ഇത്ര പ്രത്യേകത?
5: ഉണ്ടല്ലോ, 15 വർഷത്തിലധികമായി സൗദി അറേബ്യയിൽ 21 ലധികം ശാഖകളിലൂടെ ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്ക് പടർന്നു പന്തലിച്ച ടോയ്സും പ്രീമിയം ടോയ് സ്റ്റോറിന്റെ മട്ടന്നൂരിലെ ആദ്യ ഷോപ്പ് ഉദ്ഘാടനമാണ് നടക്കുന്നത്. ഉദ്ഘാടകനും അതിഥികൾക്കും ഒപ്പം വിശിഷ്ടാതിഥികളായി എത്തുന്നത് ആരാന്നറിയോ?
7: ആരാ?
5: ഭിന്നശേഷിക്കാരായ കുട്ടികൾ. മാത്രമല്ല, ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 20% ഡിസ്കൗണ്ട് എല്ലാവർക്കും ലഭിക്കുമ്പോൾ ഭിന്നശേഷിക്കാർക്ക് 40% ഡിസ്കൗണ്ട് ഉണ്ട്.
7: അത് കലക്കി.
5: ആഗസ്റ്റ് 15 വൈകിട്ട് 4 മണിക്ക് ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം ഇശൽ മണ്ണൂർ മുട്ടിപ്പാട്ടിന്റെ ഇശൽ രാവു ഉണ്ട്.
7: എന്നാ ഞാൻ വരട്ടെ.
4: ടോയ്സം, തവക്കൽ കോംപ്ലക്സ്, നിയർ HNC ഹോസ്പിറ്റൽ, മട്ടന്നൂർ. ഫോൺ 8282823383, 8606164616.
8: എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
9: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 1.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
10: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
9: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
10: ഫോൺ നമ്പർ 9656120022.
5: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
11: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ?
5: ഉണ്ട്.
4: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ SM ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായ ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെ എല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ, മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
12: ഈശ്വർ കെ ദർബാർ മേ മഹാത്മാ ഹൂ കെ മേ ദുഷ്ട ആദ്മി ഹൂ വോ തോ കോയി നീ ജാൻ സക്താ ഹൈ. മുസ്കോ ഭീ ബുറാ പതാ നീ ചലേഗാ കെ മേരെ മേ ദുഷ്ടത കിത്നി ഭരി ഹൈ യാ തോ മേരെ മേ സാധുത കിത്നി ഭരി ഹൈ വോ തോ സാധു ഹൃദയ ദുഷ്ട ഹൃദയ വോ ജാൻനെ വാലാ തോ രാം ജീ പഡാ ഹൈ.
13: സഹസ്രാബ്ദത്തിന്റെ മഹാപുരുഷൻ ജീവിതം സന്ദേശമാക്കി ലോകത്തിന് സമർപ്പിച്ച മഹാത്മജി.
14: ഗാന്ധി ചിന്തയുടെ നേർവഴി, ഗാന്ധിലയം.
15: റേഡിയോ മലബാർ 89.6 FM, സരിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.

0: ഗാന്ധിജിയുടെ വാക്കുകൾ.
1: ഒരു ഭാഗത്ത് മുൻ അധ്യായങ്ങളിൽ വിവരിച്ച പ്രകാരം സമുദായ സേവന പ്രവൃത്തി നടക്കവേ, മറ്റൊരു ഭാഗത്ത് കർഷകന്മാരുടെ സങ്കടമൊഴികൾ രേഖപ്പെടുത്തുന്ന പ്രവൃത്തിയും ഊർജിതമായി നടന്നു വന്നു. ഇത്തരം അനേകായിരം മൊഴികൾ രേഖപ്പെടുത്തി അതിൻ്റെ ഫലം സ്പഷ്ടമായിരുന്നു. മൊഴി രേഖപ്പെടുത്താൻ ദിവസം തോറും അധികമധികം കർഷകന്മാർ വന്നുകൊണ്ടിരുന്നു. അതോടുകൂടി തോട്ടക്കാരുടെ അരിശവും വർദ്ധിച്ചു വന്നു. ഒരു ദിവസം എനിക്ക് ബീഹാർ ഗവൺമെൻറ്റിൽ നിന്ന് ഒരു എഴുത്ത് കിട്ടി. അതിൻ്റെ സാരം ഇതായിരുന്നു: നിങ്ങളുടെ അന്വേഷണം വേണ്ടുന്നത്ര ദീർഘിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അത് അവസാനിപ്പിച്ച് ബീഹാർ വിട്ടുകൂടെ? മര്യാദയായ ഭാഷയിലായിരുന്നു എഴുത്ത്. എന്നാൽ അതിൻ്റെ അർത്ഥം സ്പഷ്ടമായിരുന്നു. അന്വേഷണം ദീർഘിച്ച ഒന്നാവാതെ തരമില്ലെന്നും അതുകൊണ്ട് ജനങ്ങൾക്ക് സങ്കട നിവൃത്തി ഉണ്ടായാലല്ലാതെ ബീഹാർ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ഞാൻ മറുപടി അയച്ചു. ഒന്നുകിൽ കർഷകന്മാരുടെ സങ്കടങ്ങളും ആക്ഷേപങ്ങളും ശരിയാണെന്ന് സമ്മതിച്ച് അവയെ പരിഹരിക്കുകയോ അല്ലെങ്കിൽ ഔദ്യോഗികമായ ഒരു അന്വേഷണം നടത്തേണ്ടതാണെന്നതിന് പ്രഥമ ദൃഷ്ടിയിൽ തന്നെ ആവശ്യമുള്ളത്ര ന്യായം കർഷകന്മാർ കാണിച്ചിട്ടുണ്ടെന്ന് സമ്മതിച്ച് ഉടനെ ഒരന്വേഷണം ആരംഭിക്കുകയോ ചെയ്ത് എൻ്റെ അന്വേഷണത്തെ ഗവൺമെൻറ്റിന് അവസാനിപ്പിക്കാമല്ലോ എന്ന് ചൂണ്ടിക്കാണിച്ചു. ലെഫ്റ്റനൻ്റ് ഗവർണറായിരുന്ന സർ എഡ്വേർഡ് ഗേറ്റ്സ് ഞാൻ അദ്ദേഹത്തെ കാണണമെന്നാവശ്യപ്പെട്ടു. അദ്ദേഹം താൻ ഒരന്വേഷണം ഏർപ്പെടുത്താൻ ഒരുക്കമാണെന്ന് പറയുകയും ആ അന്വേഷണ കമ്മിറ്റിയിൽ ഒരംഗമായിരിക്കാൻ എന്നെ ക്ഷണിക്കുകയും ചെയ്തു. കമ്മിറ്റിയിലെ മറ്റു മെമ്പർമാരുടെ പേരുകൾ ഞാൻ മനസ്സിലാക്കി. എൻ്റെ സഹപ്രവർത്തകന്മാരുമായി ആലോചിച്ച ശേഷം ഞാൻ ചില നിബന്ധനകൾക്കുൾപ്പെട്ട് കമ്മിറ്റിയിൽ ഒരംഗമായി പ്രവർത്തിച്ചു കൊള്ളാമെന്ന് സമ്മതിച്ചു. കമ്മിറ്റിയുടെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കെ എൻ്റെ സഹപ്രവർത്തകന്മാരുമായി കൂടിയാലോചിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ടായിരിക്കണം. കമ്മിറ്റിയിൽ അംഗമായതുകൊണ്ട് ഞാൻ കർഷകന്മാരുടെ കാര്യം വാദിക്കുന്ന ആളല്ലാതായിത്തീരില്ല എന്ന് ഗവൺമെൻറ് സമ്മതിക്കണം. അന്വേഷണ ഫലം എനിക്ക് തൃപ്തികരമല്ലാതാകുന്ന പക്ഷം കർഷകന്മാർ എന്താണ് ചെയ്യേണ്ടതെന്ന് ഉപദേശിക്കാനും അവരെ നയിക്കാനും എനിക്ക് സ്വാതന്ത്ര്യമുണ്ടായിരിക്കണം. ഇതെല്ലാമായിരുന്നു എൻ്റെ നിബന്ധനകൾ. ഇതെല്ലാം ന്യായമാണെന്ന് സർ എഡ്വേർഡ് ഗേറ്റ് സമ്മതിക്കുകയും അന്വേഷണ കമ്മിറ്റിയെ നിയമിക്കുകയും ചെയ്തു. അതിൻ്റെ അധ്യക്ഷനായി പരേതനായ സർ ഫ്രാങ്ക് സ്ലൈയെ നിശ്ചയിച്ചു. കമ്മിറ്റിയുടെ അന്വേഷണ ഫലം കർഷകന്മാർക്ക് അനുകൂലമായിരുന്നു. തോട്ടക്കാർ കർഷകന്മാരിൽ നിന്ന് അന്യായമായി വസൂലാക്കിയതാണെന്ന് കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ട സംഖ്യയുടെ ഒരു ഭാഗം അവർ മടക്കി കൊടുക്കേണ്ടതാണെന്ന് കമ്മിറ്റി ശുപാർശ ചെയ്തു. തീൻകടിയ സമ്പ്രദായത്തെ നിയമം കൊണ്ട് നിർത്തിക്കളയേണ്ടതാണെന്നും കമ്മിറ്റി ശുപാർശ ചെയ്തു. കമ്മിറ്റിയിലെ മെമ്പർമാരെല്ലാവരും യോജിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് എഴുതാനും കമ്മിറ്റികളുടെ ശുപാർശകൾക്കനുസരിച്ച് കർഷക നിയമം പാസാക്കി കിട്ടാനും ഇടയായത് പ്രധാനമായി സർ എഡ്വേർഡ് ഗേറ്റിൻ്റെ പരിശ്രമം കൊണ്ടാണ്. അദ്ദേഹം ഉറച്ച ഒരു നില കൈക്കൊള്ളുകയും ഇക്കാര്യത്തിൽ ഏറ്റവും സൂക്ഷിച്ചും നയത്തോടുകൂടിയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ റിപ്പോർട്ട് എല്ലാ അംഗങ്ങളും യോജിച്ച് ഒപ്പിട്ട ഒന്നായിരിക്കില്ലായിരുന്നു. കർഷക നിയമം പാസാക്കുകയില്ലായിരുന്നു. തോട്ടക്കാർക്ക് അസാധാരണ ബലമുണ്ടായിരുന്നു. റിപ്പോർട്ട് ഇങ്ങനെയായിരുന്നിട്ടും അവർ ബില്ലിനെ ബലമായി എതിർത്തു. എന്നാൽ സർ എഡ്വേർഡ് ഗേറ്റ് ഒടുവ് വരെ ഉറച്ചു നിന്നു. കമ്മിറ്റിയുടെ ശുപാർശകളെ നിശേഷം നിറവേറ്റി. ഒരു നൂറ്റാണ്ടിലധികം നിലനിന്നു പോകുന്ന തീൻകടിയ സമ്പ്രദായത്തെ ഇങ്ങനെ നിർത്തൽ ചെയ്തു. അതോടുകൂടി തോട്ടക്കാരുടെ വാഴ്ചയും അസ്തമിച്ചു. ഇത്രകാലം മുഴുവനും അവശതിയിൽ അമർന്നു കിടന്നിരുന്ന കർഷകന്മാർക്ക് സ്വന്തം ശക്തി ഏതാണ്ട് ഒന്നറിയാറായി. നീലത്തിൻ്റെ കറ ഒരിക്കലും കഴുകിക്കളയാൻ കഴിയില്ലെന്നുണ്ടായിരുന്ന അന്ധവിശ്വാസവും പൊളിഞ്ഞു. ഗുണപ്രദമായ നിർമ്മാണപരമായ പ്രവൃത്തി സ്ഥിരമായി കുറേ കൊല്ലങ്ങളോളം തുടർന്നു പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കൂടുതൽ സ്കൂളുകൾ സ്ഥാപിക്കാനും കൂടുതൽ ഫലപ്രദമാം വണ്ണം ഗ്രാമങ്ങളിൽ ഉള്ളിലോട്ട് പ്രവേശിക്കാനും ഞാൻ ആഗ്രഹിച്ചു. അതിനനുകൂലമായ ഒരവസ്ഥാന്തരം ഉണ്ടായിക്കഴിഞ്ഞു. എന്നാൽ എൻ്റെ കാര്യപരിപാടികൾ നിറവേറ്റാൻ ഈശ്വരൻ പ്രസാദിച്ചില്ല. ഇതിനു മുൻപും എൻ്റെ അനുഭവം പലപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു. വിധി എന്നെ മറ്റൊരിടത്തേക്ക് പ്രവൃത്തിക്കായി ഓടിച്ചു.
0: ഗാന്ധിഗീതം.

ഐത്തത്തെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ കാഴ്ചപ്പാട്. 1934 ജനുവരി 17 ആലുവയിലെ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിലെ വിദ്യാർത്ഥികളോട് ഗാന്ധിജി ചെയ്ത പ്രസംഗത്തിൽ നിന്നാണ് ഈ ഭാഗം. എന്റെ സന്ദേശം തികച്ചും ലളിതമാണ്. ഇന്നെനിക്ക് പെട്ടെന്ന് ലഭിച്ച പുതിയ സത്യമൊന്നുമല്ല അത്. കഴിഞ്ഞ 50 കഴിവിനൊത്തവണ്ണം ആ തത്വം ജീവിതത്തിൽ പകർത്തുന്നതിന് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്ര കണ്ട് അതിലെനിക്ക് വിജയം ലഭിച്ചിട്ടുണ്ടോ, അത്ര കണ്ടെനിക്ക് ആന്തരമായ ആനന്ദവും ലഭിച്ചിട്ടുണ്ട്. ഈ സന്ദേശം ഞാൻ ആദ്യമായിട്ടല്ല ഇന്ത്യക്ക് നൽകുന്നത്. അടുത്ത കാലത്തുണ്ടായ ചില സംഭവങ്ങൾ നിമിത്തം ഇതൊരു പുതിയ കാര്യമാണെന്ന് ജനങ്ങൾക്ക് തോന്നുന്നുവെന്നേയുള്ളൂ. എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. തൊട്ടുകൂടാത്തവരെന്നും തീണ്ടിക്കൂടാത്തവരെന്നും കണ്ണിൽപ്പെട്ടുകൂടാത്തവരെന്നും ഒക്കെ വിളിക്കപ്പെടുന്ന അവർണ ഹിന്ദുക്കളേക്കാൾ ശ്രേഷ്ഠരാണ് ഞങ്ങൾ എന്ന് ഭാവിക്കുന്ന സവർണ ഹിന്ദുക്കൾ. അവരുടെ ഈ ശ്രേഷ്ഠതാവാദത്തിന് തെല്ലും ശാസ്ത്രസമ്മതിയില്ലെന്ന് മനസ്സിലാക്കണം. വേദം, ഉപനിഷത്ത്, സ്മൃതി, ഗീത എന്നൊക്കെ അറിയപ്പെടുന്ന വൈദിക ഗ്രന്ഥങ്ങൾ ഞാനിവിടെ വിവരിച്ച മട്ടിലുള്ള അസ്പർശ്യതയ്ക്ക് ദൈവിക അംഗീകാരമുണ്ടെന്ന് വ്യക്തമായി തെളിയിക്കുകയാണെങ്കിൽ പിന്നീട് എന്നെ ഹിന്ദുമതത്തിൽ പിടിച്ചു നിർത്തുന്നതിന് ഈ ലോകത്തിലുള്ള യാതൊന്നിനും കഴിയുകയില്ല. ചീഞ്ഞ പഴം പുറത്തെറിയുന്നത് പോലെ ഞാൻ ആ ഹിന്ദുമതത്തെയും പുറത്തെറിയും. സവർണ ഹിന്ദുക്കളെയും അവർണ ഹിന്ദുക്കളെയും സൃഷ്ടിച്ച ഈശ്വരൻ അദ്ദേഹത്തിന്റെ സന്താനങ്ങൾക്കിടയിൽ ഇത്ര ഹീനമായ ഒരു വേലി കെട്ടിയുറപ്പിക്കുമെന്ന് സങ്കല്പിക്കുന്നത് പോലും എന്റെ യുക്തിബോധത്തിന് നിരക്കാത്തതാണ്. അത് എന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു. വേദങ്ങളും ഉപനിഷത്തുകളും രചിച്ച ഋഷിമാർ ഉച്ചരിച്ച ഓരോ മന്ത്രത്തിലും ഈശ്വരന്റെ ഏകത്വം ഊന്നിപ്പറയുന്നുണ്ട്. ഇന്ന് ഹിന്ദുമതത്തിൽ നിലവിലിരിപ്പുള്ള മട്ടിൽ ഐത്താചാരത്തെപ്പറ്റി അവർ സങ്കല്പിച്ചിരുന്നു എന്ന് കരുതുന്നത് ബുദ്ധിയുള്ള മനുഷ്യർക്ക് നിരക്കുന്നതല്ല. പക്ഷേ അന്ധവിശ്വാസങ്ങളും പക്ഷപാതങ്ങളും പെട്ടെന്നൊന്നും ഇല്ലാതാവുകയില്ല. അവ യുക്തിയെ മറയ്ക്കുകയും ബുദ്ധിയെ കലക്കുകയും ഹൃദയത്തെ

കട്ടപിടിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയാണ് പണ്ഡിതന്മാർ പോലും അയിത്ത ആചാരത്തെ നീതീകരിക്കുന്നതായി നാം കാണുന്നത്. വിദ്യാർത്ഥികളായ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ സന്ദേശത്തിനു പിന്നിൽ ഇതിനേക്കാൾ ഏറെ മഹത്വപൂർണമായ മറ്റൊരു സന്ദേശം മറഞ്ഞിരിപ്പുണ്ടെന്നാണ്. ഇന്ത്യയിലെ എല്ലാ തരത്തിലുള്ള സാമൂഹ്യ സമ്പ്രദായങ്ങളെയും അയിത്താചാരം എന്ന ഈ ഭീകരസ്വത്വം കടന്നു പിടികൂടിയിട്ടുണ്ട്. ഈ സന്ദേശത്തിന്റെ പിന്നിലുള്ള ആശയം ഇതാണ്: ഹിന്ദുക്കളുടെ ഇടയിൽ അയിത്തം പാടില്ലെന്ന് തന്നെയല്ല, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പാഴ്സികളും മറ്റുള്ളവരും തമ്മിലൊന്നും തന്നെ അയിത്തം ആചരിച്ചുകൂടാ. ലക്ഷക്കണക്കിന് ആളുള്ള സവർണ ഹിന്ദുക്കളുടെ ഹൃദയത്തിൽ ഇമ്മാതിരി ഒരു മഹത്തായ പരിവർത്തനം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ, അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ കഴിഞ്ഞാൽ, അവ ശുദ്ധീകരിക്കപ്പെടുമെന്ന് തീർച്ചയാണ്. എനിക്കുറപ്പുണ്ട്, ഇന്ത്യയിൽ നമുക്ക് ഒരൊറ്റ ജനതയെന്ന നിലയിൽ പരസ്പര വിശ്വാസത്തോടെ യാതൊരു സംശയവും അന്യോന്യം വച്ചു പുലർത്താതെ ജീവിക്കാൻ കഴിയുമെന്ന്. അയിത്താചാരം അതിന്റെ പല സൂക്ഷ്മ രൂപങ്ങളിലൂടെ നമ്മെ പരസ്പരം വേർതിരിക്കുന്നു, നമ്മുടെ ജീവിതത്തെ അസുന്ദരമാക്കുന്നു, ദുഷ്കരം.

0: ഇന്നത്തെ ഗാന്ധിലേയം ഇവിടെ സമാപിക്കുന്നു.
1: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
0: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ്. ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
1: 100,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. ഓണം ഖാദി മേള 2026.
0: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
0: മേക്കപ്പ് മേഖലയിലെ പുതിയ സാധ്യതകൾ തേടുന്നവരാണോ നിങ്ങൾ? ബ്രൈഡൽ മേക്കപ്പിൽ നിങ്ങളുടെ കഴിവുകൾ കൂടുതൽ പ്രൊഫഷണൽ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിലിതാ ബ്യൂട്ടി മേക്കേഴ്സ് കേരളയും മിഡോസ് ബ്യൂട്ടി കണ്ണൂരും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വൺ ഡേ പ്രീമിയം ബ്രൈഡൽ മേക്കപ്പ് സെമിനാർ. സാസ് മേക്കവേഴ്സ് ബൈ ദിവ്യ അവതരിപ്പിക്കുന്ന പ്രീമിയം സെമിനാറിൽ ഗ്ലാസ് ഗ്ലോ മേക്കപ്പ്, പ്രൊഡക്ട് നോളജ്, ഗ്ലോയിങ് പ്രൊഡക്ട് നോളജ്, കോൺട്യൂറിംഗ് ടെക്നിക്സ്, ഐ മേക്കപ്പ് ടെക്നിക്സ്, ഒമ്പ ലിപ് ടെക്നിക്സ്, ഹെയർ സ്റ്റൈലിംഗ്, ബോഡി ഹഗ്ഗിംഗ് ആൻഡ് സാരി ഡ്രോപ്പിംഗ് ടെക്നിക്സ് തുടങ്ങി ബ്രൈഡൽ മേക്കപ്പ് രംഗത്ത് ഏറെ പ്രയോജനപ്പെടുന്ന നിരവധി ടെക്നിക്കുകൾ നേരിട്ട് പഠിക്കാം. അപ്പോൾ മറക്കണ്ട, ഓഗസ്റ്റ് 16 ഞായറാഴ്ച രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ കണ്ണൂർ സോണ റെസ്റ്റോറന്റിൽ വെച്ച് പരിമിതമായ സീറ്റുകൾ മാത്രം ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 9605078686. ബ്യൂട്ടി മേക്കേഴ്സ് ആൻഡ് കേരള മിഡോസ് ബ്യൂട്ടി കണ്ണൂർ, ഒപ്പം സാസ് മേക്കോവേഴ്സ് ബൈ ദിവ്യ. നിങ്ങളുടെ മേക്കപ്പ് കരിയറിന് ഒരു പുതിയ തിലക്കം.
1: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. 80th സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയും ദൂരദർശനും രാത്രി

0: 7 മണിക്ക് അഭിസംബോധന തത്സമയം ജനങ്ങളിലെത്തിക്കും. ന്യൂഡൽഹിയിലെ ചുവപ്പ് കോട്ടയിൽ നാളെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്യും. രാജ്യമെമ്പാടും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. രാജ്യത്തിന്റെ ചരക്കുസേവന കയറ്റുമതി ജൂലൈയിൽ 13.3% വളർച്ച രേഖപ്പെടുത്തി. കേരളത്തിൽ പോലീസ് സ്റ്റേഷനുകളെ കൂടുതൽ ജനസൌഹൃദമാക്കുന്നതിനുള്ള മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. ഉത്തരാഖണ്ഡിൽ തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 6 മരണം, 20 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. സ്വാതന്ത്ര്യദിനത്തോട് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും രാത്രി 7 മണിക്ക് അഭിസംബോധന പ്രക്ഷേപണം ചെയ്യും. രാത്രി 9:30 പ്രാദേശിക ഭാഷകളിൽ അഭിസംബോധനയുടെ പ്രക്ഷേപണം ഉണ്ടാകും. ദൂരദർശനിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും അതാത് പ്രാദേശിക ഭാഷകളിലും രാഷ്ട്രപതിയുടെ അഭിസംബോധന സംപ്രേഷണം ചെയ്യും. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ന്യൂഡൽഹിയിലെ ചുവപ്പ് കോട്ടയിൽ നാളെ നടക്കുന്ന ആഘോഷ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ദേശീയ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. യുവശക്തിക്കും ദേശീയ ഗീതമായ വന്ദേമാതരത്തിനുമാണ് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ഇത്തവണ പ്രാധാന്യം നൽകുന്നത്. വന്ദേമാതരത്തിന്റെ 150th വാർഷികത്തിൽ ചുവപ്പ് കോട്ടയിൽ ഇക്കുറി ആദ്യമായി വന്ദേമാതരം ആലപിക്കുമെന്ന പ്രത്യേകതയും ഉണ്ട്. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹർ ഘർ തിരംഗയുടെ ഭാഗമായ തിരംഗയാത്രകളും പുരോഗമിക്കുകയാണ്. 80th സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ജനങ്ങൾക്ക് ആശംസകൾ നേർന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സ്വാതന്ത്ര്യവും സമത്വവും ഐക്യവും കാത്തുസൂക്ഷിക്കേണ്ടതും ഓരോ പൌരന്റെയും അന്തസ്സും നീതിയും ഉറപ്പാക്കുന്ന ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതും നമ്മുടെ പവിത്രമായ കടമയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വിഭജനത്തിന്റെ ഭീകരതയെ അനുസ്മരിക്കുന്ന ദിനമായ ഇന്ന് 1947 ഇന്ത്യ പാക് വിഭജനത്തിനിടെ ജീവൻ നഷ്ടപ്പെടുകയും സമാനതകളില്ലാത്ത ദുരിതങ്ങൾ അനുഭവിച്ചവരുടെയും ഓർമ്മ പുതുക്കി രാജ്യം ആദരാഞ്ജലികൾ അർപ്പിക്കും. ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. 2021 മുതലാണ് ഓഗസ്റ്റ് 14 വിഭജന ഭീകരത അനുസ്മരണ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. രാജ്യത്തിന്റെ ചരക്ക് സേവന മേഖലകളിലെ കയറ്റുമതിയിൽ വൻ വർധന. ജൂലൈയിൽ 13.3% വളർച്ച രേഖപ്പെടുത്തി. കയറ്റുമതി 80.14 ബില്യൺ US ഡോളറിലെത്തി. വിശദാംശങ്ങളിലേക്ക്.
1: ചരക്ക് കയറ്റുമതിയിലെ മികച്ച പ്രകടനമാണ് രാജ്യത്തിന്റെ ഈ നേട്ടത്തിന് പ്രധാന കാരണമെന്ന് വാണിജ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇന്ത്യയുടെ പ്രധാന കയറ്റുമതി രാജ്യങ്ങളായ അമേരിക്ക, ചൈന, സിംഗപ്പൂർ, കെനിയ, മലേഷ്യ എന്നിവിടങ്ങളിലേക്കും UAE, നെതർലാൻഡ്സ്, ജർമ്മനി, ദക്ഷിണാഫ്രിക്ക, ടാൻസാനിയ, ഓസ്ട്രേലിയ, ശ്രീലങ്ക, ഇറ്റലി, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിലേക്കുമുള്ള കയറ്റുമതിയിൽ ഈ വർഷം ജൂലൈയിൽ മികച്ച വളർച്ച രേഖപ്പെടുത്തി. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ആദ്യ 4 മാസങ്ങളിൽ സിംഗപ്പൂർ, ചൈന, ടാൻസാനിയ, ദക്ഷിണാഫ്രിക്ക, ശ്രീലങ്ക എന്നിവ കയറ്റുമതി മൂല്യം ത്തിൽ വൻ വർധനം രേഖപ്പെടുത്തിയ പ്രധാന രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ആഗോളതലത്തിൽ അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുമ്പോഴും പശ്ചിമേഷ്യൻ മേഖലയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി ജൂലൈയിൽ 8.62% അമേരിക്കയിലേക്കുള്ള കയറ്റുമതി 12.85% വർദ്ധിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ന്യൂഡൽഹിയിൽ നടക്കുന്ന മുതിർന്ന പൌരന്മാർക്കായുള്ള ദേശീയ കൌൺസിലിന്റെ 5th യോഗത്തിൽ കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ ഇന്ന് അധ്യക്ഷത വഹിക്കും. മുതിർന്ന പൌരന്മാരുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. മന്ത്രാലയങ്ങൾ തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും മുതിർന്ന പൌരന്മാർക്ക് സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിനുമുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത കൂടുതൽ ദൃഢമാക്കുന്നതിന് ചർച്ചകൾ സഹായിക്കുമെന്ന് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം അറിയിച്ചു. നീതിന്യായ വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പാക്കാൻ സുപ്രീംകോടതി പ്രതിജ്ഞാബദ്ധമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ഈ പ്രതിജ്ഞാബദ്ധതയുടെ ഉദാഹരണമാണ് കോടതി നടപടികളുടെ തത്സമയ സംപ്രേഷണം എന്നും അദ്ദേഹം പറഞ്ഞു. ദൂരദർശൻ വാർത്തകൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് ചീഫ് ജസ്റ്റിസിന്റെ പരാമർശം. കോടതിയിൽ കേസുകൾ കെട്ടിക്കിടക്കുന്നത് നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളിയാണെന്നും അദ്ദേഹം പറഞ്ഞു.
2: देश में जो केस पेंडेंसी है उसको लेकर के हमने विशेष कार्य करने का एक निश्चय किया. केस मैनेजमेंट का, डॉकेट मैनेजमेंट जिसको बोलते हैं कोर्ट में, उसके ऊपर हमने एक सुचारू रूप से एक योजना बनाई और कुछ ऐसे मामले जो बहुत ही संवेदनशील मामलों को पहले निर्णय करने का हमने फैसला किया.
0: ഉത്തരാഖണ്ഡിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 6 പേർ മരിച്ചു, 14 പേർക്ക് പരിക്കേറ്റു. ചമോലി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കത്തിലാണ് അപകടമുണ്ടായത്. കുടുങ്ങിക്കിടന്നിരുന്ന 22 തൊഴിലാളികളിൽ 20 പേരെ രക്ഷപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന് പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചു. എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റിയുടെ യോഗത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമായത്. പദ്ധതിക്ക് പരിസ്ഥിതി അനുമതി നൽകണമെന്ന ആവശ്യം ഉന്നയിച്ച് അടൂർ പ്രകാശ് എംപി പരിസ്ഥിതി മന്ത്രിക്ക് കത്ത് നൽകുകയും പിന്നീട് അനുമതി ലഭിച്ച വിവരം മന്ത്രാലയം അദ്ദേഹത്തെ അറിയിക്കുകയുമായിരുന്നു. കേരളത്തിൽ ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് നവീന മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. പരാതിക്കാർക്ക് ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലാൻ കഴിയുന്ന സേവന കേന്ദ്രങ്ങളാക്കി പോലീസ് സ്റ്റേഷനുകളെ മാറ്റുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി BJP കൊച്ചി നഗരത്തിൽ സംഘടിപ്പിച്ച തിരങ്കായാത്ര കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. രാജേന്ദ്ര മൈതാനിയിൽ നിന്നും ആരംഭിച്ച് മറൈൻ ഡ്രൈവ് വരെ നീണ്ട തിരങ്കായാത്രയുടെ ഭാഗമായി വന്ദേമാതരം ആലാപനമുൾപ്പെടെ അരങ്ങേറി. ഇന്ത്യൻ വ്യോമസേന ബാൻഡ് തിരുവനന്തപുരം കനകക്കുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് അവതരിപ്പിച്ച സംഗീത വിരുന്ന് നഗരവാസികൾക്ക് വിസ്മയമായി. ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വ്യോമസേനയിലെയും മറ്റ് സേനാവിഭാഗങ്ങളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ദക്ഷിണ വ്യോമസേനയുടെ സംഗീത വിരുന്ന് ആസ്വദിക്കാൻ വലിയ ജനാവലിയാണ് എത്തിയത്. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന വനിതകളുടെ ഒത്തുചേരൽ ഇന്നു രാത്രി 9:30 മുതൽ തിരുവനന്തപുരത്ത് നടക്കും. നാളെ പുലർച്ചെ 1 മണിവരെയാണ് പരിപാടി. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിപാടിക്കുശേഷം തിരികെ പോകാൻ KSRTC പ്രത്യേക സർവീസുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കേരളത്തിലേക്ക് 90 അധിക ബസ് സർവീസുകൾ നടത്തും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഈ മാസം 21 മുതൽ 25 വരെയാകും കേരളത്തിലേക്ക് പ്രത്യേക ബസ് സർവീസുകൾ നടത്തുകയെന്ന് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വൃത്തങ്ങൾ ആകാശവാണിയോട് വ്യക്തമാക്കി. ഇതിനുശേഷം ഈ മാസം 30 മുതൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിരിച്ചും പ്രത്യേക സർവീസുകൾ ഉണ്ടാകും. കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം, പാലക്കാട്, തൃശൂർ, കോട്ടയം, തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാവും പ്രത്യേക ബസ് സർവീസുകൾ. 4 അതിലധികം പേരോ ഒരുമിച്ച് ബുക്ക് ചെയ്താൽ 5%, മടക്കയാത്ര കൂടി ഒരുമിച്ച് ബുക്ക് ചെയ്താൽ 10% ഇളവ് അനുവദിക്കുമെന്നും അറിയിച്ചു.
0: കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം പോളണ്ടിന്റെ ഇഗ സ്വിയാടെക്കിന്. ഇന്നലെ രാത്രി ടൊറന്റോയിൽ നടന്ന ഫൈനലിൽ 7 സീഡായ സ്വിയാടെക് 2 സീഡ് താരം എലേന റൈവാക്കിനയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി. കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 35 മെഡലുകളുമായി ഓവറോൾ കിരീടം നേടി ഇന്ത്യ. അണ്ടർ 23 സീനിയർ വിഭാഗങ്ങളിലായി 13 സ്വർണവും 8 വെള്ളിയും 14 വെങ്കലവുമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന രാജ്യത്തിന് കോമൺവെൽത്ത് ഫെൻസിംഗ് ഫെഡറേഷൻ നൽകുന്ന വിൽക്കിൻസൺ സ്വാർഡ് ട്രോഫിയും ഇന്ത്യ കരസ്ഥമാക്കി. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ ഗാലെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. 2 മത്സരങ്ങളുള്ള പരമ്പരയിലെ 2 ടെസ്റ്റ് ഈ മാസം 23 മുതൽ 27 വരെ കൊളംബോയിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 80th സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയും ദൂരദർശനും രാത്രി 7 മണിക്ക് അഭിസംബോധന തത്സമയം ജനങ്ങളിലെത്തിക്കും. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നാളെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്യും. രാജ്യമെമ്പാടും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. രാജ്യത്തിന്റെ ചരക്ക് സേവന കയറ്റുമതി ജൂലൈയിൽ 13.3% വളർച്ച രേഖപ്പെടുത്തി. കേരളത്തിൽ പോലീസ് സ്റ്റേഷനുകളെ കൂടുതൽ ജനസൌഹൃദമാക്കുന്നതിനുള്ള മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. ഉത്തരാഖണ്ഡിൽ തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 6 മരണം, 20 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം

മലയാള കവിതയിൽ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ പുതിയ മാനങ്ങൾ സൃഷ്ടിച്ച മഹത്തായ ഖണ്ഡകാവ്യമാണല്ലോ കുമാരനാശാന്റെ നളിനി. ബാല്യകാല സുഹൃത്തുക്കളും സഹപാഠികളുമായിരുന്ന നളിനി ദിവാകരന്മാരാണ് കവിതയിലെ നായിക നായകന്മാർ. നളിനി ദിവാകരനെ ഏറെ സ്നേഹിച്ചിരുന്നു. യൗവനത്തോടെ ആ സ്നേഹം പ്രണയമായി പരിണമിച്ചിരിക്കാം. ദിവാകരനാവട്ടെ യൗവനാരംഭത്തിൽ ലൗകിക വിരക്തനായി നാടുവിട്ടു. കാലം മുന്നോട്ടു പോകവേ നളിനിക്ക് അവളുടെ അച്ഛൻ വിവാഹം നിശ്ചയിച്ചു. ഇതറിഞ്ഞ നളിനി വീട് വിട്ടിറങ്ങി വളരെ കാലത്തിന് ശേഷം ദിവാകരനെ കണ്ടെത്തുന്നു. പക്ഷേ അവളിപ്പോൾ കാണുന്നത് തൻ്റെ സതീർത്ഥ്യനായ ദിവാകരനെയല്ല, സന്യാസ ജീവിതം നയിക്കുന്ന ദിവാകരനെയാണ്. ദിവാകരൻ തന്നെ തിരിച്ചറിയുന്നില്ലെന്ന് തോന്നിയപ്പോൾ തൻ്റെ മനോഗതം തുറന്നുകാട്ടാൻ അവൾ ശ്രമിക്കുന്ന രംഗം ചിത്രീകരിക്കുന്ന കാവ്യശകലം നളിനിയിലെ ഏറെ ശ്രദ്ധേയമായ ഭാഗമാണ്.

ഈശ്വരൻ ഇന്നു ഭാഷയത പൂർണമിങ്ങഹോ വന്നു പോം പിഴയുമർത്ഥശങ്കയാൽ. എങ്ങനെ എൻ്റെ ഉള്ളു തുറന്നു കാട്ടും? ഉള്ളിലുള്ളത് മുഴുവൻ പറയാൻ കഴിയുന്നില്ല. ഭാഷ എത്ര അപൂർണം! സംശയത്താൽ തെറ്റിപ്പോകുമോ? എങ്കിലും പറഞ്ഞു ഫലിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നളിനി. നൽകുന്നതിലൂടെ മാത്രമേ നേടാനാകൂ എന്ന സൂപ്പർ ഗണിതം നാം അറിയണം. അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഒഴുകേണ്ടതാണ്. മനുഷ്യ മനസ്സ് വായിക്കാൻ ഒരു മെന്റലിസവും ഇതുവരെ വളർന്നിട്ടില്ല. നമ്മുടെ മനസ്സിലുള്ളത് അതേപടി പ്രകടിപ്പിക്കാൻ ഭാഷയ്ക്ക് ചില സന്ദർഭങ്ങളിൽ പരിമിതികളുണ്ടെന്ന സാമാന്യതത്വം വെളിപ്പെടുത്തുന്ന ഈ വരികൾ ആശാന്റെ കാവ്യജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതുമാണ്. ആശാൻ ഭാഷ ഒരു പ്രശ്നമായി രൂപപ്പെട്ടിരുന്നു എന്ന വാസ്തവമാണ് ഒരർത്ഥത്തിൽ നളിനി നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഉചിത പദങ്ങൾക്കു വേണ്ടി വാക്കുകൾ ഉദ്ദിഷ്ടഭാവജനകമാം വിധം സംയോജിപ്പിക്കുന്നതിനു വേണ്ടി ഏറെ ക്ലേശിച്ചിരുന്നു എന്നതിൻ്റെ സൂചന

0: ഈശ്വരൻ ഇന്നു ഭാഷയതപൂർണമിങ്ങഹോ വന്നുപോം പിഴയുമർത്ഥശങ്കയാൽ എന്ന വരികളിലുണ്ട്. ആ ബുദ്ധിമുട്ട് തന്നാലാവും വിധം തരണം ചെയ്ത ശേഷം അപൂർണമായ ഭാഷ ഉപാധിയാക്കിക്കൊണ്ട് ആശാൻ രചിച്ച കാവ്യമാണ് വാസ്തവത്തിൽ നളിനി.
1: കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം
2: തയ്യാറാക്കി അവതരിപ്പിച്ചത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.0.

0: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചുരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർവെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
1: ഓ മനക്കയ്യിൽ പാവക്കുഞ്ഞും കൊണ്ടുവാ, ചിങ്ങപ്പൂ, കന്നിപ്പൂ, ചിത്തീരപ്പൂ, അല്ലിപ്പൂങ്കാവാകെ ആയില്യപ്പൂ.

0: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകി വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലേക്ക് സ്നേഹസ്വാഗതം.
2: മധുരഗീതങ്ങൾ.
0: വ്യത്യസ്തങ്ങളായ പ്രമേയങ്ങളും ഗാനങ്ങളുമായി റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങൾ ജൈത്രയാത്ര തുടരുകയാണ്. ഇന്ന് മധുരഗീതങ്ങളിൽ തേൻ എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ചില ഗാനങ്ങളാണ് ശ്രോതാക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. 1975

ശശികുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പിക്നിക് എന്ന ചിത്രത്തിലെ ഗാനമാണ് ആദ്യം. ഈ ചിത്രത്തിൽ പ്രേം നസീർ, എം ജി സോമൻ, ലക്ഷ്മി, വിൻസെന്റ്, അടൂർ ബാസി, ജോസ് പ്രകാശ്, ബഹദൂർ, മണവാളൻ ജോസഫ് തുടങ്ങിയവരാണ് കഥാപാത്രങ്ങളായി എത്തിയിട്ടുള്ളത്. ഈ ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി ഗാനരചന നിർവഹിച്ച് എം കെ അർജുനൻ സംഗീതം പകർന്ന് ഭാവഗായകൻ പി ജയചന്ദ്രനും പി മാധുരിയും ചേർന്ന് പാടിയ ഗാനമാണ് ആദ്യം.

0: യൂസഫ് അലി കേച്ചേരി വരികൾ എഴുതി, ജി ദേവരാജൻ സംഗീതം പകർന്ന് ഗാനഗന്ധർവൻ പാടിയ ഗാനം കേൾക്കാം.
1: നിൻ മൃദുമൊഴിയിൽ നാറുതേനോ.
0: ചിത്രം വനദേവത. 1976 യൂസഫ് അലി കേച്ചേരിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ പ്രേം നസീർ, അടൂർ ഭാസി, കെ പി എസ് സി ലളിത, കെ പി ഉമ്മർ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ദാസേട്ടൻ പാടി മനോഹരമാക്കിയ ഈയൊരു ഗാനം കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

1976 തന്നെ പുറത്തിറങ്ങിയ മറ്റൊരു ചിത്രമായിരുന്നു യക്ഷഗാനം. ഷീല സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മധു, അടൂർഭാസി, ഷീല, കെ വി ശാന്തി, കെ പി ഉമ്മർ, തിക്കുറിശ്ശി സുകുമാരൻ നായർ, ഉഷാനന്ദിനി, ജയകുമാരി, അടൂർ പങ്കജം തുടങ്ങിയവരാണ് കഥാപാത്രങ്ങളായി എത്തിയിട്ടുള്ളത്. വയലാർ രാമവർമ്മ എഴുതിയ ഗാനങ്ങൾക്ക് എം എസ് വിശ്വനാഥനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ഈ ചിത്രത്തിനുവേണ്ടി കെ ജെ യേശുദാസും പി സുശീലയും ചേർന്ന് പാടിയ ഗാനം നമുക്ക് ആസ്വദിക്കാം.

0: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, 2-വീലർ 4-വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
3: അല്ല, ആഗസ്റ്റ് 15 എന്ന പരിപാടി?
0: ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനാഘോഷം.
3: അതല്ല, മട്ടന്നൂരിൽ എന്തോ പരിപാടി ഉണ്ടല്ലോ.
0: അത് ടോയ്സം പ്രീമിയം ടോയ് സ്റ്റോറിന്റെ ഷോറൂം ഉദ്ഘാടനം.
3: ഓ, ഒരു ഷോറൂം ഉദ്ഘാടനത്തിന് എന്നാ ഇത്ര പ്രത്യേകത?
0: ഉണ്ടല്ലോ, 15 വർഷത്തിലധികമായി സൗദി അറേബ്യയിൽ 21 ശാഖകളിലൂടെ ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്ക് പടർന്നു പന്തലിച്ച ടോയ്സം പ്രീമിയം ടോയ് സ്റ്റോറിന്റെ മട്ടന്നൂരിലെ ആദ്യ ഷോപ്പ് ഉദ്ഘാടനമാണ് നടക്കുന്നത്. ഉദ്ഘാടകനും അതിഥികൾക്കും ഒപ്പം വിശിഷ്ടാതിഥികളായി എത്തുന്നത് ആരാന്നറിയോ?
3: ആരാ?
0: ഭിന്നശേഷിക്കാരായ കുട്ടികൾ. മാത്രമല്ല, ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 20% ഡിസ്കൗണ്ട് എല്ലാവർക്കും ലഭിക്കുമ്പോൾ ഭിന്നശേഷിക്കാർക്ക് 40% ഡിസ്കൗണ്ട് ഉണ്ട്.
3: അത് കലക്കി.
0: ആഗസ്റ്റ് 15 വൈകിട്ട് 4 മണിക്ക് ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം ഇശൽ മണ്ണൂർ മുട്ടിപ്പാട്ടിന്റെ ഇശൽ രാവു ഉണ്ട്.
3: എന്നാ ഞാൻ വരട്ടെ.
2: ടോയ്സം തവക്കൽ കോംപ്ലക്സ്, നിയർ HNC ഹോസ്പിറ്റൽ, മട്ടന്നൂർ. ഫോൺ 8282823383, 8606164616.
4: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
5: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
5: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

തേൻ എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തേൻ മുല്ലപ്പൂവേ, മാരിക്കാർ മുകിലെ, സത്യൻ അന്തിക്കാടിന്റേതാണ് വരികൾ. സംഗീതം ശ്യാം. 1979 പി ചന്ദ്രകുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ നീയോ ഞാനോ എന്ന ചിത്രത്തിലെ ഗാനമാണിത്. എം ജി സോമൻ, സുകുമാരൻ, എസ് അംബിക, ജഗദീഷ് ശ്രീകുമാർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, മീന, പുഷ്പപ്രിയ തുടങ്ങിയവരാണ് കഥാപാത്രങ്ങളായി എത്തിയിട്ടുള്ളത്. ചിത്രത്തിനു വേണ്ടി ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് എസ് ജാനകി.

1979 ശശികുമാറിന്റെ സംവിധാനത്തിൽ ചിത്രീകരിച്ച ചിത്രമായിരുന്നു ദേവദാസി. പ്രേം നസീർ, വൈ വിജയ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിനു വേണ്ടി ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത് ഒ എൻ വി കുറുപ്പാണ്. സംഗീതം പകർന്നത് സലീൽ ചൌധരി. നിർഭാഗ്യവശാൽ ഈ ചിത്രം പുറത്തിറങ്ങിയിട്ടില്ല. എങ്കിലും ഈ ചിത്രത്തിനു വേണ്ടി സബിത ചൌധരി പാടിയ മനോഹര ഗാനം ആസ്വദിക്കാം മധുരഗീതങ്ങളിലൂടെ.

മധുരഗീതങ്ങളിൽ ഇനി കേൾക്കാം. എ പി ഗോപാലൻ വരികൾ എഴുതി, കെ ജെ ജോയ് ഈണം പകർന്ന് പി ജയചന്ദ്രൻ പാടിയ ഗാനം. ചിത്രം മുത്തുച്ചിപ്പികൾ. 1980 ടി ഹരിഹരന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മധു, എം ജി സോമൻ, ശ്രീവിദ്യ, സത്താർ, ഭവാനി, ശങ്കരാടി, മാള അരവിന്ദൻ, ഒടുവിലുണ്ണികൃഷ്ണൻ തുടങ്ങിയവരാണ് അഭിനേതാക്കൾ. കേൾക്കാം താളിക്കുരി.

ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവട്ടുകുന്ന്, മട്ടന്നൂർ, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.

0: മധുര നിമിഷങ്ങൾ ഇനി കൂടുതൽ മധുരമാക്കാം. കേക്ക് വേൾഡ് മട്ടന്നൂരിനൊപ്പം പിറന്നാൾ, വിവാഹം, വാർഷികം തുടങ്ങി എല്ലാ ആഘോഷങ്ങൾക്കും മനോഹരമായ കസ്റ്റം കേക്കുകൾ, വിവിധ ബേക്കറി വിഭവങ്ങൾ, രുചികരമായ സ്നാക്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ. ഗുണനിലവാരത്തിലും രുചിയിലും എന്നും വിശ്വാസത്തിന്റെ പേര് കേക്ക് വേൾഡ് മട്ടന്നൂർ പുന്നാട്. ഓരോ നിമിഷവും മധുരമാക്കുന്ന നിങ്ങളുടെ സ്വന്തം ബേക്കറി. ഫോൺ 7306481521 6238180381.
1: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
2: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: മേക്കപ്പ് മേഖലയിലെ പുതിയ സാധ്യതകൾ തേടുന്നവരാണോ നിങ്ങൾ? ബ്രൈറ്റൽ മേക്കപ്പിൽ നിങ്ങളുടെ കഴിവുകൾ കൂടുതൽ പ്രൊഫഷണൽ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിലിതാ ബ്യൂട്ടി മേക്കേഴ്സ് കേരളയും മിഡോസ് ബ്യൂട്ടി കണ്ണൂരും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വൺ ഡേ പ്രീമിയം ബ്രൈറ്റൽ മേക്കപ്പ് സെമിനാർ. സാസ് മേക്കവേഴ്സ് ബൈ ദിവ്യ അവതരിപ്പിക്കുന്ന പ്രീമിയം സെമിനാറിൽ ഗ്ലാസ് ഗ്ലോ മേക്കപ്പ്, പ്രൊഡക്ട് നോളജ്, ഗ്ലോയിങ് പ്രൊഡക്ട് നോളജ്, കോൺട്യൂറിംഗ് ടെക്നിക്സ്, ഐ മേക്കപ്പ് ടെക്നിക്സ്, ഒമ്പ ലിപ് ടെക്നിക്സ്, ഹെയർ സ്റ്റൈലിംഗ്, ബോഡി ഹഗ്ഗിംഗ് ആൻഡ് സാരി ഡ്രോപ്പിംഗ് ടെക്നിക്സ് തുടങ്ങി ബ്രൈറ്റൽ മേക്കപ്പ് രംഗത്ത് ഏറെ പ്രയോജനപ്പെടുന്ന നിരവധി ടെക്നിക്കുകൾ നേരിട്ട് പഠിക്കാം. അപ്പോൾ മറക്കണ്ട, ഓഗസ്റ്റ് 16 ഞായറാഴ്ച രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ കണ്ണൂർ സോണ റെസ്റ്റോറന്റിൽ വെച്ച് പരിമിതമായ സീറ്റുകൾ മാത്രം ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 9605078686. ബ്യൂട്ടി മേക്കേഴ്സ് ആൻഡ് കേരള മിഡോസ് ബ്യൂട്ടി കണ്ണൂർ, ഒപ്പം സാസ് മേക്കോവേഴ്സ് ബൈ ദിവ്യ. നിങ്ങളുടെ മേക്കപ്പ് കരിയറിന് ഒരു പുതിയ തിലക്കം.
2: തേൻ എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രേം നസീർ, രവികുമാർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് രാജാജി ബാബു സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു അങ്കച്ചമയം. 1982 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ബാലൻ കെ നായർ, ജാഫർ ഖാൻ, സ്വപ്ന, അഞ്ജലി, ടി ആർ ഓമന എന്നിവരും മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് ജി ദേവരാജനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ഇതിലെ തേൻ ചുരത്തി എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനം കേൾക്കാം പി മാധുരിയുടെ സ്വരമാധുരിയിൽ.

ബേബിയുടെ സംവിധാനത്തിൽ 1982 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ശരവർഷം. മമ്മൂട്ടി, സുകുമാരൻ, ജോസ് പ്രകാശ്, ബഹദൂർ, സത്യചിത്ര, ശാന്തകുമാരി, മീന, സറീന വഹാബ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ ചിത്രത്തിനു വേണ്ടി പൂവച്ചൽ ഖാദർ ഗാനരചന നിർവഹിച്ച് ശ്യാം സംഗീതം പകർന്ന ഗാനം കേൾക്കാം. ഉണ്ണിമേനോൻ, എസ് ജാനകി, കൗസല്യ എന്നിവരാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.

1982 മൊഴിമാറ്റം നടത്തിയ ചിത്രമായ റൂബി മൈ ഡാർലിംഗ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ദുരൈ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിനു വേണ്ടി മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ഗാനരചന നിർവഹിച്ച് ടി രാജേന്ദ്ര സംഗീതം പകർന്ന് ഭാവഗായകൻ പി ജയചന്ദ്രൻ പാടിയ ഗാനം. ദിലീപ്, മോഹൻ റാവു, പൂർണിമ ജയറാം, സുകുമാരി, സുധ എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ.

മനസ്സിൽ ചെല്ല ചിറകിന്മേൽ തുടിക്കുന്നു നാണം. മനസ്സിൻ ചെല്ല ചിറകിന്മിൽ തുടിക്കുന്നു നാണം. തനുവിൽ വസന്തം മലർ മഞ്ച

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സി എം വിസ്താര,
0: സി എം വിസ്താര നെല്ലൂന്നി. ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ, ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961 00 4648 9495 1276 27 9656 94 8321.
2: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
1: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ്. ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
2: 1,00,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. ഓണം ഖാദി മേള 2026,
1: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846 765 216.
3: തേൻ എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം റഹ്മാൻ, രോഹിണി, ടി ജി രവി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ഒന്നാം പ്രതി ഒളിവിൽ എന്ന ചിത്രത്തിലെ ഗാനം. ബേബിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരൻ ഗാനരചന നിർവഹിച്ച് കെ ജെ ജോയ് ഈണം പകർന്ന് കെ എസ് ചിത്ര ആലപിച്ച ഗാനം കേൾക്കാം.

മധുരഗീതങ്ങളിൽ ഇനി കേൾക്കാം വീണ്ടും എന്ന ചിത്രത്തിലെ ഗാനം. 1986 ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മമ്മൂട്ടി, എം ജി സോമൻ, ഗീത, രതീഷ്, ലാലു അലക്സ്, മാള അരവിന്ദൻ, ജയശ്രീ, ശാന്തകുമാരി തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഷിബു ചക്രവർത്തി എഴുതിയ ഗാനങ്ങൾക്ക് ഔസേപ്പച്ചനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ഇതിലെ യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയ തേനൂറും മലർ പൂത്ത പൂവാടിയിൽ എന്ന ഗാനം ശ്രോതാക്കളോടൊപ്പം ആസ്വദിക്കാം.

ചുവന്ന കണ്ണുകൾ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. 1990 ശശി മോഹന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ വി കെ ശ്രീരാമൻ, അഭിലാഷ, ജഗദീഷ് ശ്രീകുമാർ, മാള അരവിന്ദൻ, കരൺ, ഉമാമഹേശ്വരി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ജെറി അമൽദേവാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ഈ ചിത്രത്തിനു വേണ്ടി ഭാവഗായകൻ പി ജയചന്ദ്രനും കെ എസ് ചിത്രയും ചേർന്നാലപിച്ച ഗാനം

0: പ്രിയ ശ്രോതാക്കളെ, തേൻ എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. മധുരഗീതങ്ങളുടെ സമയം ഇവിടെ തീരുകയാണ്. വ്യത്യസ്തമായ പ്രമേയങ്ങളും വ്യത്യസ്തമായ ഗാനങ്ങളുമായി മധുരഗീതങ്ങളിൽ കേട്ടുമുട്ടും വരെ ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ. ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ.
1: മധുരഗീതങ്ങൾ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 നാട്ടിലെ പാട്ട്. ഉച്ചയ്ക്ക് 12:15 ആർദ്രഗീതങ്ങൾ. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 ഇഷ്ടഗാനങ്ങൾ. തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ഗാന്ധിലയം. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 രാമകഥാ ഗാനലയം. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. ഇതിൽ ദിനേഷ് ചൊവ്വാണ എഴുതി അവതരിപ്പിക്കുന്ന കവിത എൻ്റെ ആകാശം. അരവിന്ദാക്ഷൻ കൊതേരി എഴുതി അവതരിപ്പിക്കുന്ന കഥ സാന്ത്വനം. അജിത സത്യൻ എഴുതി അവതരിപ്പിക്കുന്ന ലളിതഗാനം. വി ബൈജു കുറഞ്ഞാലിയോട് എഴുതിയ കവിത അമ്മ. ആലപിക്കുന്നത് അഥീന മഹിൽ. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചുരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
1: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
2: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
3: നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 14, കർക്കടകം 29, വെള്ളിയാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. രാജ്യം നാളെ 80th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ നടക്കും. തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ സ്വാതന്ത്ര്യദിന പരേഡിൽ മുഖ്യമന്ത്രി അഭിവാദ്യം സ്വീകരിക്കും. ലൈഫ് ഭവന പദ്ധതിയിൽ നഗരങ്ങളിൽ ഇനി മുതൽ വീട് കിട്ടുന്നവരും പണം മുടക്കണം. വീടുകളിൽ കേന്ദ്രത്തിന്റെ മുദ്രയും നിർബന്ധം. 1,00,000 രൂപയാണ് ഗുണഭോക്താവ് നൽകേണ്ടത്. ഇതുവരെ ഒന്നും നൽകേണ്ടിയിരുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി ആവാസ് യോജന നഗര പദ്ധതിയുടെ 2nd ഘട്ടത്തിൽ ഒപ്പുവെക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചതോടെയാണിത്. ഗ്രാമീണ മേഖലയിൽ ഇത് ബാധകമല്ല. പദ്ധതിയിൽ ചേരാൻ തീരുമാനിച്ചെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാഡ്ഗെ ഉയർത്തിയ തൊട്ടുകൂടായ്മ വിഷയം പാർലമെന്റിന്റെ ഇരുസഭകളിലും പുറത്തും വൻ വിവാദത്തിന് തിരികൊളുത്തി. ഉത്തരാഖണ്ഡ് ഹൽദ്വാനിയിലെ രാംലീല മൈതാനത്തിൽ 8th നടന്ന റാലിയിൽ താൻ പ്രസംഗിച്ച ശേഷം BJP വേദിയിൽ ശുദ്ധീകരണം നടത്തിയെന്ന ഖാഡ്ഗെയുടെ ആരോപണത്തിലാണ് സഭ ചൂടുപിടിച്ചത്. വേദി ശുദ്ധീകരിച്ചവർക്കെതിരെ തൊട്ടുകൂടായ്മ നിയമപ്രകാരം കേസെടുത്ത് ജയിലിലടക്കണമെന്ന് ഖാഡ്ഗെ ആവശ്യപ്പെട്ടു. കേരളത്തിൽ മെസ്സിയെ കളിപ്പിക്കുമെന്ന പേരിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി കരാറുണ്ടാക്കാൻ സ്വകാര്യ സ്ഥാപനത്തിന് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട നടപടികളിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. GST വെട്ടിപ്പ് നടന്നത് വ്യക്തമായിട്ടുണ്ടെന്നും ഇത് സംബന്ധിച്ച അന്വേഷണം ഉടൻ പ്രഖ്യാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. July 20 തുടങ്ങിയ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ഒരു ദിവസം പോലും ഇരുസഭകളിലും എത്താതിരുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവസാന ദിവസം ലോക്സഭയിലെത്തി. ഷായുടെ മറുപടിക്കു വേണ്ടി നാളുകളായി പ്രക്ഷുബ്ധമായ സഭയിൽ അദ്ദേഹം ഒന്നിനും മറുപടി പറഞ്ഞില്ല. കാര്യപരിപാടിയിലേക്ക് പോലും കടക്കാതെ വന്ദേമാതരത്തിന്റെ 6 ഖണ്ഡികകളും മുഴങ്ങിയതിനു പിന്നാലെ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുന്നതായി സ്പീക്കർ അറിയിച്ചു. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിനു നേരെ പ്രതിഷേധിച്ച നിയമവിദ്യാർത്ഥികളെ അഭിഭാഷകരായി എൻറോൾ ചെയ്യിക്കരുതെന്ന് വ്യാഴാഴ്ച വിവാദം

നിർദ്ദേശമിറക്കിയ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ മണിക്കൂറുകൾക്കകം അത് പിൻവലിച്ചു. ഹൈദരാബാദിലെ നാഷണൽ അക്കാദമി ഓഫ് ലീഗൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ചിലെ വിദ്യാർത്ഥികളെ ഇനിയൊരു ഉത്തരവുണ്ടാകും വരെ ഒരു ബാർ കൗൺസിലുകളിലും ചേർക്കരുതെന്ന നിർദ്ദേശമാണ് വൈകാതെ പിൻവലിച്ചത്. ജൂണിൽ ഒപ്പുവെച്ച താൽക്കാലിക സമാധാന കരാറിന്റെ കാലാവധി അവസാനിക്കാൻ 3 ദിവസം ബാക്കി നിൽക്കെ US ഇറാൻ ചർച്ച പ്രതിസന്ധിയിൽ. തങ്ങളുടെ 6 ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഒത്തുതീർപ്പിനില്ലെന്നും ഹോർമൂസ് കടലെടുക്ക് തുറക്കില്ലെന്നും ഇറാൻ നേതൃത്വം വ്യക്തമാക്കി. ഹോർമൂസ് തുറന്നാൽ യുദ്ധം നിർത്താമെന്നും ആണവ കരാർ ഉൾപ്പെടെ മറ്റൊന്നും വേണ്ടെന്നുമാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ നിലപാട്. എന്നാൽ യുദ്ധത്തിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് US നഷ്ടപരിഹാരം നൽകിയാൽ മാത്രമേ കടലെടുക്ക് വീണ്ടും തുറക്കൂ എന്ന് ഇറാൻ ആവർത്തിച്ചു. മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും വിമർശിക്കുന്ന വാർത്തകൾ സമൂഹമാധ്യമങ്ങളിൽ നിന്ന് നീക്കുന്നത് പ്രാദേശികവും നിയമപരവുമായ ആവശ്യകതയുടെ അടിസ്ഥാനത്തിലാണെന്ന് മെറ്റ. ഇതോടെ തന്നെ വിമർശിക്കുന്ന പോസ്റ്റുകൾ വിലക്കുന്നതിൽ മുഖ്യമന്ത്രി VD സതീശനും കേരള സർക്കാരും ഇടപെടുന്നുവെന്ന് വ്യക്തമായി. തന്നെ വിമർശിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ വന്ന പോസ്റ്റുകൾ നീക്കുന്നതിന് തന്റെ ഓഫീസ് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തന്നെ വിമർശിച്ചുള്ള പോസ്റ്റുകൾ ഉൾപ്പെടെ നീക്കം ചെയ്യുന്നവ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് മെറ്റയ്ക്ക് കത്തെഴുതാൻ തയ്യാറാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇടവേളയ്ക്ക് ശേഷം മഴ ശക്തമാകുന്നു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ വെള്ളിയാഴ്ച കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച വരെ സംസ്ഥാനത്താകെ നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും ഡൽഹിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു വിതരണം ചെയ്തു. 2024 25 ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളുമാണ് നൽകിയത്. കൊളംബോയിൽ നടന്ന 37th ലോക യോഗ കപ്പിൽ 3 മലയാളി വിദ്യാർത്ഥികൾക്ക് സ്വർണമെഡൽ. പിണറായി സ്വദേശിയും പിണറായി AKG സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9th വിദ്യാർത്ഥിയുമായ സ്നേഹിൽ പുതുക്കുടി, മാങ്ങാട്ടിടം ആമ്പിലാട് സ്വദേശിയും മമ്പ്രം ഹയർ സെക്കൻഡറി സ്കൂളിലെ 8th വിദ്യാർത്ഥിനിയുമായ അനുവർണിക സുജേഷ്, മാങ്ങാട്ടിടം കീരാച്ചി സ്വദേശിയും കൂത്തുപറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9th വിദ്യാർത്ഥിനിയുമായ തേജശ്രീ ശ്രീജിത്ത് എന്നിവരാണ് ഈ നേട്ടം കൈവരിച്ചത്. രാജ്യത്ത് ഡാറ്റാ സെന്ററുകൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. മുംബൈക്കടുത്ത താനെയിലും ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തുമാണ് പ്രതിഷേധം കനത്തത്. താനെയിൽ വേക്കപ്പ് താനേക്കർ എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സമരം. ബാൽക്കും പ്രദേശത്ത് 53.8 ഏക്കറിൽ ഏകദേശം 47,000 crore മുതൽ മുടക്കിലുള്ള ആമസോണിന്റെ നിർദ്ദിഷ്ട 422 MW ഡാറ്റാ സെന്ററിനെതിരെ ജനം മനുഷ്യച്ചങ്ങല തീർത്തു. മയക്കുമരുന്നിനെതിരായി സർക്കാർ നടത്തുന്ന ഓപ്പറേഷൻ തൂഫാനിൽ രാഷ്ട്രീയമില്ലെന്നും ഏതു പാർട്ടിക്കാരായാലും തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കം നിലനിൽക്കുന്ന 6 മതപരമായ ചടങ്ങ് നടത്താൻ ഓർത്തഡോക്സ് സഭയിലെ വൈദികർക്ക് പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവുകൾ ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. പള്ളികളുടെ ഭരണപരമായ കാര്യങ്ങളിൽ കെ.എസ് വർഗീസ് കേസിലെ സുപ്രീംകോടതി വിധി മാർഗനിർദ്ദേശമാണെങ്കിലും വസ്തുവകകളുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കങ്ങളിൽ സിവിൽ കോടതിയുടെ തീർപ്പുണ്ടെങ്കിൽ മാത്രമേ പോലീസ് സംരക്ഷണത്തിന് ഉത്തരവിടാൻ കഴിയൂ എന്ന് ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് AK പ്രീത എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സഹകരണ ബാങ്കുകളുടെയും സംഘങ്ങളുടെയും കണക്കെടുത്ത് സർക്കാർ. 441 സഹകരണ ബാങ്കുകൾ നിക്ഷേപം പൂർണ്ണമായി മടക്കി നൽകാനാകാത്ത പ്രശ്നം നേരിടുന്നതായാണ് കണ്ടെത്തൽ. നിക്ഷേപകരെ സംരക്ഷിക്കും വിധം ഈ ബാങ്കുകളെ സാമ്പത്തികമായി മെച്ചപ്പെടുത്താനുള്ള മെഗാ രക്ഷാ പാക്കേജിന് സർക്കാർ ശ്രമം. 2025 നവംബറിൽ ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിലുണ്ടായ കാർ ബോംബ് സ്ഫോടനത്തിന് പിന്നിൽ ഭീകര സംഘടനയായ അൽഖൈദയുടെ ഉപസംഘടനയാണെന്ന് സ്ഥിരീകരിച്ച് UN റിപ്പോർട്ട്. അൽഖൈദയുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഘടകസംഘമായ AQIS ആണ് ആക്രമണം നടത്തിയതെന്ന് UN രക്ഷാസമിതിയുടെ ഭീകര സംഘടനകൾക്കുള്ള ഉപരോധം നിരീക്ഷിക്കുന്ന സമിതി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. PSCയിലെ ക്രമക്കേടുകളെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പലതും പുറത്തു പറയാറായിട്ടില്ലെന്നും ഗൗരവമായ കണ്ടെത്തലുകളുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇരിട്ടി പോലീസ് നടത്തിയ പരിശോധനയിൽ കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ കാറിന്റെ അടിഭാഗത്ത് മാഗ്നറ്റിക് ബോക്സിൽ മയക്കുമരുന്ന് കടത്തിയ കേസിൽ പ്രധാന പ്രതി എറണാകുളം കാക്കനാട് നിന്ന് ഇരിട്ടി പോലീസിന്റെ പിടിയിലായി. അന്തർ സംസ്ഥാന ലഹരി സംഘത്തിലെ പ്രധാന കണ്ണിയായ കാക്കനാട് സ്വദേശി പയ്യപ്പള്ളി ഹൌസിൽ അതുൽ ഡൊമിനിക്കിനെയാണ് ഇരിട്ടി ഇൻസ്പെക്ടർ വി സിജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർക്കെതിരെ സാമ്പത്തിക ആരോപണം ഉന്നയിച്ച് മുൻമന്ത്രിയും NSS ഡയറക്ടർ ബോർഡ് അംഗവുമായിരുന്ന KB ഗണേഷ് കുമാർ പത്തനാപുരത്ത് മാധ്യമങ്ങളോട് സംസാരിച്ചു.

0: ഇരിക്കുകയായിരുന്നു അദ്ദേഹം. മട്ടന്നൂർ പാലോട്ടുപള്ളി മഖാം ഉറുസും നബിദിന മഹാസമ്മേളനവും ഇന്നു മുതൽ 25-ാം തീയതി വരെ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് മഹല്ല് പ്രസിഡന്റ് കെ മെഹറൂഫ് പതാക ഉയർത്തും. രാത്രി 8:35 പാണക്കാട് സയ്യിദ് ഷമീദ് അലി ഷിഹാബ് തങ്ങൾ ഉറുസ് ഉദ്ഘാടനം ചെയ്യും. മട്ടന്നൂർ നഗരസഭയുടെയും നഗരസഭാ കൃഷിഭവന്റെയും കർഷക ദിനാഘോഷം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് മട്ടന്നൂർ മഹാദേവ ഹാളിൽ കണ്ണൂർ അസിസ്റ്റന്റ് കളക്ടർ എസ് സ്വാതി ഉദ്ഘാടനം ചെയ്യുമെന്ന് നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച കർഷകരെ ആദരിക്കലും കാർഷിക സെമിനാറും നടക്കും. കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ ശ്രീശങ്കറിനും മുഹമ്മദ് ബാസിലിനും 20 ലക്ഷം രൂപ വീതം സർക്കാർ നൽകും. നീന്തലിൽ ഫൈനലിലെത്തിയ സാജൻ പ്രകാശ്, മിക്സഡ് റിലേ ഫൈനലിലെത്തിയ അൻസ ബാബു എന്നിവർക്ക് 5 ലക്ഷം രൂപ വീതവും ശ്രീശങ്കറിന്റെയും ബാസിലിന്റെയും പരിശീലകർക്ക് 2 ലക്ഷം രൂപ വീതവും നൽകും. 12 വയസ്സിൽ താഴെയുള്ളവരുടെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ദിവി വിജേഷിനും 23 ഏഷ്യൻ ഗെയിംസ് മിക്സഡ് റിലേയിൽ സ്വർണം നേടിയ സാന്ദ്രമോൾ സാബുവിനും 20 ലക്ഷം രൂപ വീതം നൽകും. തുടർച്ചയായ 2-ാം വട്ടവും PSG യുവേഫ സൂപ്പർ കപ്പ് ചാമ്പ്യന്മാരായി. ആസ്റ്റൺ വില്ലയെ 2-1 തോൽപ്പിച്ചാണ് കിരീട നേട്ടം. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് പരമ്പരയ്ക്ക് നാളെ തുടക്കം. പ്രഥമ ഫിഫ ആസിയാൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ നിന്ന് ഇന്ത്യ പിന്മാറി. 3 ഒക്ടോബർ കൊൽക്കത്തയിൽ ബ്രസീലുമായുള്ള സൗഹൃദ ഫുട്ബോൾ മത്സരത്തിന്റെ പശ്ചാത്തലത്തിലാണ് പിന്മാറ്റം. സിൻക്യു ഫീൽഡ് കപ്പ് ചെസ്സിൽ ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദയ്ക്ക് ആദ്യ തോൽവി. 3-ാം റൗണ്ടിൽ ജർമ്മനിയുടെ വിൻസെന്റ് കെയ്മറാണ് ഇന്ത്യൻ താരത്തെ തോൽപ്പിച്ചത്. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് 2nd ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, 2nd ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
2: 9447-371-836,
1: 8078-502-836.
3: ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തരം വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ.
4: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
5: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നാട്ടിലെ പാട്ട്.

0: റേഡിയോ മലബാർ നാട്ടിലെ പാട്ടിൽ നമുക്ക് ഒരുപാട് പേരിവിടെ നമ്മളെ സ്റ്റുഡിയോ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് അവരെ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടാം. എന്താ മോന്റെ പേര്?
1: എന്റെ പേര് ദേവാംശ്.
0: ദേവാംശ്, ആഹാ, എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
1: നാലാം ക്ലാസ്സിൽ.
0: നാലാം ക്ലാസ്സിൽ ഏത് സ്കൂളാ?
1: ശങ്കര.
0: ശങ്കര വിദ്യാപീഠം, മട്ടന്നൂര്.
1: യെസ്.
0: ഓക്കെ. ദേവാംശ് ആരെ പേരിട്ടെ?
1: സാധാ എല്ലാരും അമ്മയും അച്ഛനും.
0: അമ്മയും അച്ഛനും കൂടിയിട്ട്. എന്താന്ന് അർത്ഥം അറിയോ?
1: അർത്ഥറിയില്ല.
0: ഓക്കെ. പഠിക്കാൻ മിടുക്കനാണോ ആള്? കുഴപ്പമില്ലാണ്ട് പഠിക്കും അല്ലേ? പാട്ടൊക്കെ പാടാൻ ഇഷ്ടമുണ്ടോ?
1: പാട്ട് പാടാൻ അറിയില്ല, പാട്ട് കേൾക്കാൻ ഇഷ്ടം.
0: പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. റേഡിയോയിലൂടെയുള്ള പാട്ടൊക്കെ കേൾക്കാറുണ്ടോ? കേൾക്കാറുണ്ട്. സിനിമയോ?
1: സിനിമ അത്ര കേൾക്കില്ല.
0: പാട്ടാണ് ഇഷ്ടം. അപ്പൊ തിയേറ്റർ ഒന്നും പോയിട്ട് സിനിമ കണ്ടിട്ടേ ഇല്ല?
1: തിയേറ്റർ

0: സിനിമ കാണാറുണ്ട്.
1: ഏതാ ലാസ്റ്റ് കണ്ട സിനിമ?
0: ലാസ്റ്റ് ഇപ്പൊ കണ്ടത് ആ ദൃശ്യം.
1: ത്രീ കണ്ടോ? ഇഷ്ടപ്പെട്ട സിനിമ? ഇഷ്ടപ്പെട്ട നടൻ ആരാണ്?
0: ലാലേട്ടൻ.
1: അതുകൊണ്ടാണോ ദൃശ്യം ത്രീ കാണാൻ പോയത്?
0: അതെ.
1: ദേവാംശന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാ? ഉണ്ട്. ഏറ്റവും ക്ലോസ് ആയ ഫ്രണ്ടിന്റെ പേരെന്താ?
0: സ്കൂളിലെ അബാൻ.
1: അബാൻ? ആഹാ, നല്ല പേരാന്നല്ലോ അബാൻ. ചുരുക്കിട്ട് എന്തെങ്കിലും വിളിക്കാറുണ്ടാ? അബാൻ തന്നെ വിളിക്കാറ്. ദേവാംശുന് എന്തെങ്കിലും വേറെ വെറൈറ്റി പേരുണ്ടാ? ദേവാംശു തന്നെയാണോ വീട്ടിൽ നിന്ന് വിളിക്കുന്നേ? അതെയാ. ഓക്കെ, ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്നുള്ള പരിപാടിയാണ്. മോൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയണമെങ്കിൽ ഞങ്ങൾ അത് പ്ലേ ചെയ്തുതരാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
0: എന്റെ അമ്മേന്റെ ജിമിക്കി കമ്മൽ.
1: പാട്ട് പാടുന്നോ? ഇല്ല. എന്റെ അമ്മേന്റെ ജിമിക്കി കമ്മൽ ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഓക്കെ, കളിക്കാനൊക്കെ ഇഷ്ടമാണോ? ഏത് കളിയാണ് കൂടുതൽ കളിക്കാറ്? ക്രിക്കറ്റ് ആണോ ഫുട്ബോൾ ആണോ?
0: ഫുട്ബോൾ.
1: ഒരുപാട് ഫ്രണ്ട്സിന്റെ കൂടെയാണോ കളിക്കുന്നത്?
0: സ്കൂൾ ഗ്രൗണ്ടിന്ന്.
1: സ്കൂളിന്നാണ് കളിക്കുന്നത്? ആഹാ. അപ്പോ ഗോൾ അടിക്കാറുണ്ടോ?
0: അത്യാവശ്യം
1: അടിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചത് എപ്പോഴാണ് ഓർമ്മയുണ്ടാ? ഇല്ല. എത്ര ഗോൾ അടിച്ചിട്ടുണ്ടെന്ന് ഓർമ്മയുണ്ടാ? എത്രയാണ്?
0: മൂന്ന്.
1: മൂന്ന് ഗോൾ അടിച്ചിട്ടുണ്ട്. ആഹാ, നമ്മളെ വേൾഡ് കപ്പ് കാണാറുണ്ടോ? ഇപ്പൊ പഠിക്കേണ്ടതുകൊണ്ട് കാണാൻ പറ്റില്ലായിരിക്കും അല്ലേ? അത് രാത്രി സമയങ്ങളിലല്ലേ അല്ലേ ഫുട്ബോള്, അതുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പൊ ദേവാംശു, നമുക്ക് ജിമിക്കി കമ്മൽ എന്ന പാട്ട് കേൾക്കാം? ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
0: ഇല്ല,
1: സ്വന്തമായിട്ട് കേൾക്കാൻ വേണ്ടിട്ട്.
0: ഓക്കെ,
1: അപ്പൊ നല്ലൊരു പാട്ടാണ് ദേവാംശു ചോദിച്ചിരിക്കുന്നത്, ആ പാട്ട് കേൾക്കാം. ഓക്കെ, താങ്ക് യു.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: ഇന്ന് നമുക്കൊരു കൊച്ചു മിടുക്കി കുട്ടിയെ കിട്ടിയിട്ടുണ്ട്. എന്താ പേര്?
1: വൈകാശി.
0: വൈകാശി, ആഹാ, നല്ല പേര്. ദേവാംശി പറഞ്ഞ പോലെ തന്നെ ഒരു പേര് വൈകാശി. വൈകാശിക്ക് എന്തെങ്കിലും അർത്ഥം ഉണ്ട് ഈ പേരിന്?
1: അർത്ഥം എന്നറിയില്ല.
0: അമ്മയുടെ പേരാണ്. വൈകാശിയുടെ വീട്
1: ചാമ്പാട്.
0: ചാമ്പാട്. ഇവിടെ ആരുടെ വീടാണ്?
1: അമ്മേന്റെ വീട്.
0: അമ്മേന്റെ വീട്. ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
1: അച്ഛൻ, അമ്മ, ഏട്ടൻ.
0: ഏട്ടൻ എന്ത് ചെയ്യുന്നത്?
1: ഏട്ടൻ പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷൻ കൊടുത്തു.
0: ആഹാ. എസ് എസ് സി ഒക്കെ കഴിഞ്ഞ നല്ല മാർക്കുണ്ടോ?
1: 7+3.
0: ഓക്കെ. എവിടെയാ പഠിക്കുന്നത് വൈകാശി?
1: ഞാൻ പിണറായി.
0: പിണറായില്. എത്രാം ക്ലാസ്സിലാ?
1: 9.
0: ഓ, 9. ഓക്കെ. കുറെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമായിരിക്കല്ലേ വൈകാശിക്ക്. പാട്ട് പാടാറുണ്ടോ?
1: പാട്ടൊന്നും പാടാറില്ല.
0: പാട്ട് പാടാറില്ലേ? പക്ഷെ പാടുന്ന പോലെ ഉണ്ടല്ലോ കാണുമ്പോ. സ്കൂൾ പരിപാടിക്കൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഒന്നിനുമില്ല. ഡാൻസിനും പാട്ടിനും ഒന്നും?
1: ഡാൻസ് ഇങ്ങനെ കളിക്കലുണ്ട് ഇങ്ങനെ.
0: ഓക്കെ, അത്രമാത്രം. കുറെ ഫ്രണ്ട്സ് ഉണ്ടാ?
1: 3 ഫ്രണ്ട്സ്.
0: വീട്ടിലെ അച്ഛൻ, അമ്മ, ചേട്ടൻ എന്ന് പറഞ്ഞു. ചേട്ടന്റെ പേരെന്താ?
1: കാശിനാഥ്.
0: അമ്മയുടെയും അച്ഛന്റെയും പേര്?
1: അമ്മേന്റെ ഒരു ശിജിനിയും അച്ഛനെ ഒരു മഹേഷ്.
0: മഹേഷ്. എന്താ ചെയ്യുന്നവരൊക്കെ?
1: അമ്മ ഹൗസ് വൈഫും അച്ഛൻ വെൽഡിങ്.
0: വെൽഡിങ്. ഓക്കെ. വൈകാശി, ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്നുള്ള പരിപാടിയാണ്. മോക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ പ്ലേ ചെയ്തുതരാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? റാറാറക്കമ്മ. ആ പാട്ടാണ് കേൾക്കേണ്ടത്. ടൂറൊക്കെ പോകാൻ ഇഷ്ടമാണോ? എവിടെയാണ് പോയിട്ടുള്ളത്?
1: 3 കൊച്ചി.
0: സ്കൂളിൽ നിന്നാണോ പോയത്, അതോ ഫാമിലി ആയിട്ടാണോ?
1: സ്കൂളിൽ നിന്ന് ഫാമിലി ആയിട്ട്. ഫാമിലി വയനാടാണ്.
0: വയനാടാണ് പോയത്. വെക്കേഷന്റെ സമയത്തായിരിക്കും അല്ലേ? അപ്പൊ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ മൂന്നാറൊക്കെ ഇഷ്ടപ്പെട്ടു. ഇനി എവിടെയാണ് പോകാൻ താല്പര്യം? എനിക്ക് ആ സ്ഥലം കണ്ടാ കൊള്ളാമെന്ന് തോന്നിയ സ്ഥലം.
1: ഇനിയുടെ അങ്ങനെ താല്പര്യമൊന്നുമില്ല.
0: താല്പര്യമൊന്നുമില്ല. എനിക്ക് ഈ സ്ഥലത്ത് പോയി കൊള്ളാമെന്ന് തോന്നിയ സ്ഥലമൊന്നുമില്ല. ഒന്നുമില്ല. ഇവര് വിളിക്കുമ്പോ നമ്മൾ പോവുന്നെ. അച്ഛനും അമ്മയൊക്കെ കൂടുമ്പോ അല്ലേ? ഒരു രസാണല്ലേ. ഓക്കെ. അപ്പോ റാറാറക്കമ്മ എന്നുള്ള പാട്ട് പാടുന്നോ? 2 വരി
1: എനിക്കറിയില്ല. പാടാൻ
0: അറിയില്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: ഇനി നമുക്ക് മറ്റൊരു ചേച്ചിയെ പരിചയപ്പെടാം. എന്താ പേര്?
1: ഷിംന.
0: ഷിംന ചെന്നാ വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ഇല്ല ഇല്ല.
0: ഹൗസ് വൈഫാണ്. വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
1: ഞാനും മൂന്ന് മക്കളും. ഹസ്ബൻഡ് ഇല്ല, ഇപ്പോ മരണപ്പെട്ടു.
0: മൂന്ന് മക്കളുടെ പേര്?
1: ധനശ്യാം, ദേവാംസ്, ദക്ഷ.
0: ദക്ഷ കുഞ്ഞുമകളാണല്ലേ? എത്ര വയസ്സായി ഇപ്പോ?
1: മൂന്ന് വയസ്സ്.
0: മൂന്ന് വയസ്സ്. മൂത്തയാൾ എന്താ പഠിക്കുന്നത്?
1: ശങ്കരയിലെ എസ് എൽ സി പഠിക്കുന്നു.
0: ആഹാ, വലിയ ദേവാംസ്. നേരത്തെ നമ്മളെ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഓക്കെ ഷിംനേച്ചി, പിന്നെ മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എന്താണ് ഹോബി വീട്ടില്?
1: കുട്ടീനെ നോക്കിയിരിക്കലായിരുന്നു ഇത്രവരെ, ഇപ്പൊ അംഗൻവാടി പോകുന്നോണ്ട്
0: പ്രശ്നമില്ല. ഒറ്റക്കൻ ആണോ വീട്ടിലെ കൈകാര്യങ്ങളൊക്കെ ചെയ്യുന്നത്?
1: കൊറേ അല്ല, ഞാൻ ഒറ്റക്കൻ
0: ചെയ്യാറില്ല.
1: വീട്ടിലെത്തിയാലേ അച്ഛനും അമ്മയും
0: ഉണ്ടാവും. ഇപ്പൊ മൂന്നുപേരും എവിടെ നിൽക്കുന്ന സ്ഥലം?
1: കല്ലൂര്.
0: ഏതാണ് ഏറ്റവും കൂടുതൽ ഫുഡ് പ്രിപ്പയറിംഗിൽ ഏറ്റവും ഈസി ആയിട്ട് തോന്നിയത്?
1: ചപ്പാത്തി.
0: ചപ്പാത്തി. എന്താണ് പിന്നെ ബിരിയാണി ഒക്കെ തയ്യാറാക്കാറുണ്ട?
1: ബിരിയാണി അത്ര ഇതായിട്ടറിയാലും
0: വെക്കാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ ചേച്ചി, ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്നുള്ള പരിപാടിയാണ്. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പ്ലേ ചെയ്തുതരാം. സിനിമയൊക്കെ കാണാറ് ഇഷ്ടമുണ്ടോ?
1: ഇഷ്ടമാണ്.
0: ഇഷ്ടമാണ്. കാണാറുണ്ടോ വീട്ട്?
1: ആ ഉണ്ട്, തിയേറ്ററിൽ പോയിട്ട്.
0: തിയേറ്ററിൽ പോയിട്ട് കാണാറുണ്ട്. ഏറ്റവും ലാസ്റ്റ് കണ്ട സിനിമ ഏതാണ്?
1: ലാസ്റ്റ് ദൃശ്യം.
0: ദൃശ്യം 3 ആണ് കണ്ടത്. ഇഷ്ടപ്പെട്ടോ സിനിമ? അപ്പൊ എന്താണ് ഹോബി എന്ന് പറഞ്ഞു?
1: ഹോബി വായന.
0: വായന വായിക്കാറുണ്ട്. എവിടെയെങ്കിലും ജോലിക്ക് ശ്രമിക്കുന്നുണ്ടോ?
1: ഇല്ല, ഞാന് പിന്നെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ട്യൂഷൻ എടുത്തിട്ടായിരുന്നു. കെ എസ് ആർ ടി സി ജോലി കിട്ടിയായിരുന്നു, പിന്നെ പോകാൻ പറ്റിയില്ല ആ സമയം.
0: ഓ, അത് ശരി. പിന്നെ എന്തേ പോകാം?
1: കല്യാണ ടൈം ആയതുകൊണ്ട് അത് ഒഴിവാക്കി.
0: അയ്യോ, ഇപ്പൊ നിങ്ങൾക്ക് സീനിയോറിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? പോയിട്ടുണ്ടെങ്കിൽ
1: ശ്രമിക്കണം. ഇവരെ കുറച്ച് ഫ്രീ ആകാൻ വേണ്ടിയൊക്കെ ഫ്രീ ആകാൻ ശ്രമിക്കണം.
0: പി എസ് സി എഴുതി കിട്ടിയതായിരിക്കും.
1: അതെ അതെ.
0: കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ? പിന്നെ എന്തില്ല,
1: ഫസ്റ്റ് ടൈം കിട്ടുന്നായിരുന്നു.
0: ഫസ്റ്റ് ടൈം കിട്ടുന്നത്. ഓക്കെ ചേച്ചി, അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് പറയണമെങ്കിൽ നമ്മളത് കേൾപ്പിച്ചു തരാം. പാട്ട് പാടാറുണ്ടോ?
1: ഇല്ല ഇല്ല ഇല്ല.
0: പാട്ടൊന്നും പാടാറില്ല. കേൾക്കാൻ ഇഷ്ടമാണ്?
1: ഭയങ്കര ഇഷ്ടമാണ്. അന്തിപ്പൊൻവെട്ട.
0: അന്തിപ്പൊൻവെട്ടം,
1: പിന്നെ പൊൻവീണ, അതൊക്കെ നല്ല ഇഷ്ടമാണ്.
0: ഇഷ്ടമാണ്. ഇതിലിപ്പോ നമ്മള് പ്ലേ ചെയ്യേണ്ടത് അന്തിപ്പൊൻവെട്ടം എന്ന
1: പാട്ടാണ്.
0: ഓക്കെ, ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ ചേച്ചി?
1: എന്റെ മക്കൾക്ക് വേണ്ടിട്ട്.
0: മക്കൾക്ക് വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ താങ്ക് യു.

0: റേഡിയോ മലബാർ നാട്ടിലെ പാട്ടിൽ നമുക്ക് മറ്റൊരു അതിഥിയെ പരിചയപ്പെടാം. എന്താ പേര്?
1: ശോഭ.
0: ശോഭ, ശോഭേച്ചി എന്താ അങ്ങ് വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, ഒന്നുമില്ല.
0: ഹൗസ് വൈഫ് ആണ്. വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
1: ഹസ്ബൻഡും ഞാനും.
0: ഹസ്ബൻഡിന്റെ പേര്?
1: കുഞ്ഞികൃഷ്ണൻ.
0: കുഞ്ഞികൃഷ്ണൻ. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ?
1: ഹസ്ബൻഡ് ആരും പോലീസിലായിരുന്നു.
0: പോലീസിലായിരുന്നു, ഇപ്പൊ റിട്ടയർഡ് ആയി.
1: ഓക്കെ.
0: ശോഭേച്ചി എന്തെങ്കിലും പച്ചക്കറി തോട്ടങ്ങളോ അങ്ങനെ ആയിട്ട് പോകുന്നുണ്ടോ?
1: പച്ചക്കറി വീട്ടിലെല്ലാം നടും.
0: ഇപ്പോ ഏതാണ് നട്ടിട്ടുള്ളത്?
1: ഇപ്പൊ വഴുതിരിങ്ങ, വെണ്ടക്ക,
0: അതൊക്കെ കൃഷി ചെയ്യാറുണ്ട്. ഓക്കെ. ഇഷ്ടാണ് കൃഷി
1: ചെയ്യാൻ?
0: ഇഷ്ടാണ്. വീട്ടിലൊരു പച്ചക്കറി തോട്ടം ഉണ്ടാവുമായിരിക്കും അല്ലേ?
1: ഇല്ല, അതെല്ലാം തീർന്നു. ഇപ്പൊ മഴ പെയ്ത് വേനൽക്കാലം നട്ടതാണ്.
0: ഓ, അതൊക്കെ കഴിഞ്ഞു, സീസൺ കഴിഞ്ഞു. ഇതിന്റെ നടക്കൊക്കെ സിനിമയൊക്കെ
1: കാണാറുണ്ടോ?
0: ഇഷ്ടമാണ് സിനിമയൊക്കെ കാണാൻ.
1: ഇഷ്ടമാണ്.
0: ഇഷ്ടപ്പെട്ട നടൻ ആരാണ്?
1: നടൻ മോഹൻലാൽ.
0: മോഹൻലാൽ,
1: മമ്മൂട്ടി.
0: മമ്മൂട്ടി, മോഹൻലാൽ, അത് നമ്മുടെ പണ്ടേയുള്ള ഇത് തന്നെയല്ലേ. മോഹൻലാലിന്റെ സിനിമ കണ്ടാലും കണ്ടാലും നമുക്ക് ഒന്നും കൂടി കാണണം തോന്നുന്ന സിനിമയൊക്കെ ഉണ്ടാവല്ലോ, അതായത് മണിച്ചിത്രത്താഴ്, അതുപോലെ ചേച്ചിക്ക് ഏതാണ് ഇഷ്ടം?
1: ആറാം തമ്പുരൻ.
0: ഓ, അത് പെട്ടെന്ന് തന്നെ പറഞ്ഞല്ലോ. ആറാം തമ്പുരൻ ഇഷ്ടമാണ്, എത്ര കണ്ടാലും മതി. വരില്ല, തിയേറ്ററിൽ പോയി
1: കാണാറുണ്ട്.
0: പണ്ട് തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടാവല്ലോ സിനിമ, കുട്ടിക്കാലത്തൊക്കെ. അത് ഏതാണ് ഫസ്റ്റ് കണ്ട സിനിമ?
1: അത് ഓർമ്മയില്ല.
0: അത് ഓർമ്മയില്ല. ചെറുപ്പത്തിൽ നമ്മൾ കണ്ട സിനിമ?
1: ചെറുപ്പത്തിൽ, അത് ഓർമ്മയില്ല.
0: ശോഭിച്ചയുടെ വീട് എവിടെയാ?
1: എന്റെ പിന്നെ പാതിരിയാട്.
0: ഇപ്പൊ അയ്യല്ലൂര് താമസിക്കുന്നു. ഓക്കെ. പാതിരിയാട് ആരൊക്കെ ഉള്ളത്?
1: പാതിരിയാട് ആരുമില്ല. അമ്മ മരണപ്പെട്ടു പോയി, അച്ഛൻ മുംബൈ മരണപ്പെട്ടു പോയി, അമ്മ ഇപ്പൊ ജനുവരി 3 മരണപ്പെട്ടു പോയത്. പിന്നിപ്പം വീട്ടിൽ ആരുമില്ല.
0: ആരുമില്ല. ശോഭിച്ചക്ക് എത്ര മക്കളുള്ളത്?
1: എനിക്ക് 4.
0: എല്ലാരും വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ആ, മോനുണ്ട്. മോൻ ആർമിയിലായിരുന്നു. ആർമിയിൽ നിന്ന് ഇപ്പോൾ 16 ജോലി ചെയ്തിട്ട് നാട്ടിലേക്ക് വന്ന്. മോന് വില്ലേജ് ഓഫീസറായിട്ട് ജോലി കിട്ടി.
0: പോണ്ടിച്ചേരി. പോണ്ടിച്ചേരി
1: മാഹിയിലാണ് എഴുതിയ പരീക്ഷ. പോണ്ടിച്ചേരി ജോലി കിട്ടി.
0: ജോലി കിട്ടി. ഇപ്പൊ അവിടെയാണോ താമസം?
1: ഇപ്പം പോണ്ടിച്ചേരി.
0: കല്യാണമൊക്കെ കഴിഞ്ഞു?
1: ആ, 2
0: പിന്നെ
1: 8 കഴിഞ്ഞു മോന്റെ.
0: അവരൊക്കെ ഇപ്പോ പോണ്ടിച്ചേരിയാണുള്ളത്.
1: പിന്നെ വൈഫ് മാഹി ഹോസ്പിറ്റലിൽ നേഴ്സാണ്.
0: ഓക്കെ. അതുകൊണ്ട് കുഴപ്പമില്ല, അതങ്ങനെ പോകുന്നല്ലേ പോണ്ടിച്ചേരി. അത് അധികം ദൂരം ഉണ്ടാവില്ലല്ലോ.
1: ആ, ഇല്ല.
0: ഇപ്പൊ നിങ്ങളുടെ ഹസ്ബൻഡും വൈഫും മാത്രമേ ഉള്ളൂ ഇപ്പൊ വീട്ടില്. ബാക്കിയുള്ള മക്കളൊക്കെ?
1: ബാക്കിയില്ല. ഒരാള് ചാമ്പാട്, ഒരാള് വാവോട്, ഒരാള് കല്ലൂര്.
0: കല്ലൂര്. ഇപ്പൊ എല്ലാരും സുഖമായിട്ട് അങ്ങനെ പോകുന്നു?
1: ആ, സുഖമായിട്ട്.

0: ശോഭ ചെയ്ത് നാട്ടിലെ പാട്ട് എന്നുള്ള പ്രോഗ്രാമാണ്. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പ്ലേ ചെയ്ത് തരാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? പാട്ട് പാടാറുണ്ടോ?
1: ഇല്ല,
0: പാടലൊന്നുമില്ല. പാടി എന്നാണോ? അപ്പൊ ആറാം തമ്പുരാനിലെ മഞ്ജു വാര്യർ അഭിനയിച്ച് ചിത്ര ചേച്ചി പാടിയ പാടി എന്നുള്ള പാട്ടാണ് കേൾക്കേണ്ടത്. അതെന്താണ് ഇത്രയും ഇഷ്ട പാട്ടിനോട്? ഇഷ്ടമാണ് ആ പാട്ട്. നമ്മുടെ പ്രകൃതി ഭംഗിയൊക്കെ കാണുമ്പോ ഒരു രസമായിരിക്കും അല്ലേ? ഓക്കെ, അമ്പലത്തിലൊക്കെ പോവാറുണ്ട്?
1: പോകാറുണ്ട്.
0: ഭക്തിയാണോ? ഇഷ്ടപ്പെട്ട ദൈവം ഏതാ?
1: കൃഷ്ണൻ.
0: കൃഷ്ണനാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാടി എന്നുള്ള പാട്ട് കേൾപ്പിച്ചു തരട്ടെ? ഓക്കെ, താങ്ക് യു ചേച്ചി.

0: കേൾവിയുടെ കേളിക്കുട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM. റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നാട്ടിലെ പാട്ടിൽ ഇന്ന് നമ്മോടൊപ്പം ഒരു അതിഥി വന്നിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ നേരിട്ട് ചോദിച്ചറിയാം. ചേച്ചി നമസ്കാരം.
1: നമസ്കാരം.
0: ഒന്ന് പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തോ.
1: എന്റെ പേര് നൂർ സബഹ. ഞാൻ മേരുവമ്പായത് താമസിക്കുന്നു. ഇപ്പം മട്ടന്നൂർ ഓസോൺ ഒപ്റ്റിക്കൽസിൽ ഒപ്റ്റോമെട്രിസ്റ്റ് ആയി വർക്ക് ചെയ്യുന്നു.
0: എങ്ങനെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു?
1: ജോലിയൊക്കെ നല്ല തന്നെ. ഇപ്പൊ ഇവിടെ കേറിയിട്ട് ഒരു വർഷമായി.
0: അപ്പോ വർക്ക് ചെയ്യുന്നത് ഓസോൺ ഒപ്റ്റിക്കൽസിലാണെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് അവിടുത്തെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ എന്ന് പറയാവോ?
1: ഇവിടെ ഒരു ഒട്ടുമിക്ക ഒപ്റ്റിക്കൽസിലും ഇല്ലാത്ത ഫോറോപ്റ്റർ എല്ലാം ഇവിടെ ഉണ്ട്. അത് വെച്ചിട്ടാണ് ഇവിടെ ടെസ്റ്റിങ്. നോർമലി അതങ്ങനെ കാണാറില്ല. മറ്റേ മാനുവലായിട്ടും ടെസ്റ്റ് ചെയ്യും, അതിലും ടെസ്റ്റ് ചെയ്യും. പിന്നെ നമ്മളിപ്പം പലവിധ ഓഫേഴ്സും കൊടുക്കാറുണ്ട്. 50% ഫ്രെയിമിന്, അതുപോലെ ബൈ വൺ ഗെറ്റ് വൺ. ഇപ്പൊ നിലവിലുള്ളത് എന്ന് വെച്ചാല് ഏത് ഫ്രെയിം എടുത്താലും 30% ഡിസ്കൗണ്ട് ഉണ്ടാവും. അങ്ങനെ എല്ലാ ടൈമിലും ഓരോ ഓഫർ ചെയ്ത് ഇങ്ങനെ പോകും.
0: നമ്മുടെ കസ്റ്റമർ ഇങ്ങനെ സാറ്റിസ്ഫാക്ഷൻ ആണോ വന്നു കഴിഞ്ഞാല്?
1: അതെ, അവർക്ക് മൈൻഡിൽ വിചാരിച്ച ഫ്രെയിം ഇവിടെ വന്ന് എന്തായാലും കിട്ടിയിരിക്കും. കാരണം എല്ലാ ടൈപ്പിലുള്ള ഫ്രെയിം ഇവിടെ ഉണ്ട്. അപ്പൊ അവരെന്നെ പറയും, ആ ഞാൻ ഇത് തന്നെ വിചാരിച്ചിട്ട് വന്നതാണ്, ഇത് തന്നെ കിട്ടി. അപ്പൊ അതെല്ലാം നമുക്കൊരു സന്തോഷം.
0: മാത്രല്ല, ഇവിടെ ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന് പറയുമ്പോൾ കണ്ണിന്റെ പരിശോധനയും കാര്യങ്ങളൊക്കെ ആരാണ് ചെയ്യുന്നത്?
1: അതെ, അത് ഞാനായിട്ടാണ് ഇവിടെ ഒപ്റ്റോമെട്രിസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ ഫിറ്റിംഗും ഉണ്ട്, അത് നമ്മളെ ഓണർ തന്നെ ചെയ്യും. ലിജിന എന്നാ പേര്. സർവീസും ഫ്രീ ആണ് ഇവിടെ. ഇപ്പൊ നിങ്ങൾ എവിടുന്ന് വന്ന് വാങ്ങിയ ഫ്രെയിം എടുത്തിട്ട് ഇപ്പൊ എന്തെങ്കിലും, അതായത് ലെൻസ് ഡാമേജ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ലെൻസ് ഇളകിപ്പോയി അല്ലെങ്കിൽ ലെഗ് പ്രൂവ് ഇളകി, അതൊക്കെ നമ്മൾ ഫ്രീ ആയി ചെയ്തു. ഇപ്പൊ ഇവിടുന്ന് തന്നെ എടുക്കണം എന്നില്ല, എവിടുന്ന് എടുത്താലും കുഴപ്പമില്ല.
0: അപ്പൊ എന്തുകൊണ്ടും ഇവിടെ വരുന്ന കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇവിടുന്ന് തിരിച്ചു പോകാറ്.
1: അതെ അതെ.
0: വീട്ടിൽ ആരൊക്കെയാണത്?
1: വീട്ടിൽ ഉമ്മ, എന്റെ മോളുണ്ട് ചെറിയ, ഇപ്പം LKG പഠിക്കുന്നു. പിന്നെ രണ്ട് അനിയനും ഒരനിയത്തി.
0: അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞു പരിചയപ്പെടുത്തോ.
1: ഉമ്മാന്റെ പേര് റഷീദ, മോളെ പേര് ഫാത്തിമ സഹറ, അനിയന്മാര് മൂത്താള് ഡിഗ്രി കഴിഞ്ഞ് ഇപ്പൊ PG എന്ന് നെജിൽ എന്ന പേര്. രണ്ടാമത്തെ അനിയൻ ഇപ്പം +2 പഠിക്കുന്നു, നെഹീം എന്ന പേര്. അനിയത്തി 8 പഠിക്കുന്നു, നിസ.
0: ഹസ്ബൻഡ്?
1: ഹസ്ബൻഡ് ഫാർമസിസ്റ്റാ, ഖത്തറിലാണ് വർക്ക്
0: ചെയ്യുന്നത്.
1: ഇല്ല, നെക്സ്റ്റ് മന്ത് വരും, ഒരു പ്രോഗ്രാം ഉണ്ട് ഫാമിലിയിൽ.
0: അപ്പോ ലീവിന് വന്നിട്ടാകുമ്പോ എന്തെങ്കിലൊക്കെ യാത്രകള് അങ്ങനെയൊക്കെ നടത്താറുണ്ടോ, ദൂരെ യാത്രകള്?
1: ആ ഒരു മാസത്തിലുണ്ടോ? അപ്പോ ഒരുമിച്ചിട്ട് സ്പെൻഡ് ചെയ്യേണ്ടിട്ട് ഇങ്ങനെ യാത്രയൊക്കെ പോകും.
0: കഴിഞ്ഞ തവണ വന്നപ്പോ എവിടെയായിരുന്നു യാത്ര ചെയ്തത്?
1: കഴിഞ്ഞ തവണ വന്നപ്പം ഊട്ടി, വയനാട്, അങ്ങനെ അടുത്തുള്ള സ്ഥലങ്ങളിലാണ് പോയി.
0: എങ്ങനെ ഉണ്ടായിരുന്നു അന്നത്തെ ഒരു ക്ലൈമറ്റ് അവിടുത്തെ?
1: ആ നല്ല അടിപൊളിയായിരുന്നു, രണ്ട് സ്ഥലവും നല്ല തണുപ്പ്. നമ്മള് ഒരു ഏപ്രിൽ ടൈമിലായിരുന്നു പോയത്. അപ്പോ ഇവിടുത്തെ ചൂടിന്ന് വെച്ച് നോക്കുമ്പോ അവിടെ ഭയങ്കര ഒരു ആശ്വാസം.
0: ഈ യാത്രക്കിടയിൽ എന്തെങ്കിലും രസകരമായ സംഭവങ്ങൾ എന്തെങ്കിലും മനസ്സിൽ തങ്ങിയിരിക്കുന്നുണ്ടോ?
1: അങ്ങനെ ചോദിച്ചാ യാത്രകൾ തന്നെ ഒരു രസകരമാണ്.
0: ജോലി എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ജോലി സമയം കഴിഞ്ഞിട്ട് വരുന്ന സമയങ്ങൾ ഉണ്ടാവല്ലോ, ഫ്രീ ടൈമുകൾ ഉണ്ടാവല്ലോ. അപ്പൊ ആ ഒരു സമയങ്ങളില് എന്താണ് ഹോബി എന്ന് പറയാനുള്ളത്?
1: ഹോബി എന്ന് പറയാന് അങ്ങനെ മെയിൻ ആയിട്ടൊന്നില്ല, വായിക്കും. പിന്നെ മോളെ കൂടെ അന്ന് അധികം ടൈം സ്പെൻഡ് ചെയ്യാം, കാരണം ആ ഒരു ടൈമിലല്ലേ ഓളെ അടുത്ത് കിട്ടും. അപ്പൊ അങ്ങനെയെല്ലാം.
0: പാട്ട് കേൾക്കുക അല്ലെങ്കിൽ സിനിമ കാണാനുള്ള സമയം അങ്ങനെ എന്തെങ്കിലൊക്കെ കിട്ടാറുണ്ടോ?
1: പാട്ട് കേൾക്കും, സിനിമ അങ്ങനെ കാണാറില്ല.
0: എത്തരം പാട്ടുകളാണ് കേൾക്കാറ്? അടിച്ചുപൊളി പാട്ടുകളാണോ അല്ലെങ്കിൽ മെലഡി ആണോ?
1: പ്രത്യേകിച്ചുള്ള കാറ്റഗറി ഒന്നും ഇല്ല, എല്ലാ ടൈപ്പ് പാട്ടും കേൾക്കും. മെലഡി കേൾക്കും, അടിച്ചുപൊളി കേൾക്കും, ഇപ്പോഴത്തെ നൂജൻ പാട്ടുകൾ കേൾക്കും. അങ്ങനെ പ്രത്യേകിച്ചിട്ടായിട്ടുള്ള ഒന്നുമില്ല.
0: ഹസ്ബൻഡ് ഒക്കെ ലീവിന് വന്നിട്ടാകുമ്പോ ഇനി എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഇന്ന് സ്ഥലം കണ്ടാ കൊള്ളാം, അല്ലെ ഇന്ന് ഇന്ന സ്ഥലത്ത് യാത്ര ചെയ്ത് അവിടെ പോകണം എന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടോ?
1: അത് പറഞ്ഞില്ല. ഇപ്പൊ ഒരു പ്രോഗ്രാം ഉണ്ട്, ഹസ്ബൻഡിന് അനിയന്റെ ആ മാരേജാ, അപ്പൊ അതിന്റെ ബിസി ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോകണോന്ന് പ്ലാൻ ചെയ്തിട്ടില്ല, വരുന്നത് പോലെ.
0: സമയം കിട്ടുകയാണെങ്കിൽ നല്ലൊരു ടൂർ പ്ലാൻ ചെയ്യും അല്ലെ?
1: അതെ.
0: ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്നൊരു പ്രോഗ്രാമാണ്. ഇപ്പോ നാട്ടിലെ പാട്ടിൽ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇപ്പോ നമ്മളോട് പങ്കുവെച്ചു കഴിഞ്ഞു. അതോടൊപ്പം നല്ലൊരു പാട്ട് പറയുകയാണെങ്കിൽ ഞങ്ങളത് റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ഈ ഒരു അവസരത്തിൽ കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാണ്?
1: ഏലമല കാടിനുള്ളിലുള്ള ഒരു പാട്ടില്ലേ, ആ പാട്ട് ഭയങ്കര ഇഷ്ടം. 10-ാം ഒളിവിലുള്ള ഫിലിമിലെ
0: നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് നായകനായിട്ട് വന്ന

0: മനോഹരമായിട്ടൊരു ചിത്രം അല്ലേ. എന്താ പറയാ, ഗ്രാമഭംഗി, അതെ ആ ഒരു പശ്ചാത്തലൊക്കെ
1: ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഫിലിമാണല്ലോ. മകളെ നഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു അച്ഛന്റെ ഒരു ആ ഫിലിം ഇഷ്ടം.
0: അപ്പൊ ആ ഒരു സിനിമയിലെ പാട്ടാണ് കേൾക്കാൻ താല്പര്യം.
1: ആ ഒരു ഫിലിം കാണുമ്പോ എന്റെ മകളെ പോലത്തെ ഒരു മകളാന്നുള്ളൊരു ഇമോഷണൽ ഉണ്ടാവും.
0: അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ റേഡിയോ മലബാറിന്റെ ശ്രോതാക്കളോടൊപ്പം ഈ ഒരു പാട്ട് കേൾക്കാം. നന്ദി, നമസ്കാരം.
1: നമസ്കാരം, ഓക്കെ, ബൈ.

0: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നാട്ടിലെ പാട്ടിൽ ഇന്ന് നമ്മോടൊപ്പം ഒരു അതിഥി എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം.
2: നമസ്കാരം.
1: ചേട്ടന്റെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തോ.
2: തോമസ് കാഞ്ഞിലേരി.
1: കാഞ്ഞിലേരി. കാഞ്ഞിലേരി എന്ന് പറയുമ്പോൾ
2: ശ്രീകണ്ഠപുരം കാഞ്ഞിലേരി.
1: ശ്രീകണ്ഠപുരം കാഞ്ഞിലേരി. ചേട്ടൻ എന്താ ചെയ്യുന്നത്?
2: ചെറിയ ചെറിയ കൃഷികൾ നടത്താറുണ്ട്. വാഴകൃഷിയുണ്ട്. കൂലിപ്പണികളായിട്ട് അങ്ങനെ പണിക്ക് പോകും. ഇപ്പോഴും പോകുന്നുണ്ട്.
1: കൃഷി എന്ന് പറഞ്ഞു. അപ്പൊ കൃഷിയിൽ എങ്ങനെ വീടിന്റെ പരിസരത്ത് തന്നെയാണോ? അല്ലെങ്കിൽ
2: അല്ലല്ല പുറത്ത് തന്നെ കണ്ട് പിന്നെ വയലില് വാരത്തിന് വാഴകൃഷി ചെയ്യും.
1: സ്വന്തമായിട്ട് തന്നെയാണോ?
2: സ്വന്തമായിട്ട് വാഴ സ്വന്തം. പിന്നെ കൂലിപ്പണി ഉണ്ടെങ്കിൽ അങ്ങനെ പോകും.
1: എങ്ങനെയാണ് അപ്പോൾ ഈ ഒരു കൃഷിയിലേക്ക് ഇറങ്ങാനുണ്ടായ ഒരു സാഹചര്യം?
2: സാഹചര്യം എന്ന് പറഞ്ഞാൽ മുമ്പ് നമ്മള് ഈ നാടൻ വാള് വെച്ച് അറക്കുന്ന ഒരു പണിയുണ്ടായിരുന്നു. അപ്പൊ ആ പണിയൊക്കെ അങ്ങോട്ട് നിന്ന് പോയല്ലോ മില്ലുകൾ വന്നപ്പോ. അതോടുകൂടിയിട്ട് ആ പണി അങ്ങ് ഉപേക്ഷിച്ചു. അപ്പൊ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ജീവിത മാർഗം കണ്ടെത്തണമല്ലോ. അങ്ങനെ വന്ന ഒരു സാഹചര്യത്തിൽ വാഴകൃഷിയോട് താല്പര്യം തോന്നി. അപ്പൊ അതുമായിട്ട് 5-10 വർഷമായി അത് നടത്തിക്കൊണ്ടിരിപ്പുണ്ട് മുടക്കമില്ലാതെ. അതിൽ വലിയ നഷ്ടമൊന്നും വരാറില്ല. നഷ്ടമൊന്നും വരാറില്ല. കാറ്റൊന്നും കുറച്ച് വാഴ ഒടിഞ്ഞു പോയാലും നല്ല കൊലയൊക്കെ ആണെങ്കിൽ നഷ്ടമൊന്നും സംഭവിക്കാറില്ല.
1: എങ്ങനെയുള്ള വാഴകളാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്?
2: അത് പിന്നെ മേട്ടുപ്പാളയം അല്ലെങ്കിൽ സ്വർണമുഖി ഇതാണ് നമ്മളവിടെ സാധാരണ സാധാരണ നാടൻപാഴയായിരുന്നു. അതിപ്പം നാടൻപാഴ ഇല്ലാതെ വന്നു. അതോടുകൂടി തമിഴ്നാട്ടിന്നും കർണാടകം കൊണ്ടുവരുന്ന വഴക്കുന്നുള്ളത് അതാണ്
1: കൂടുതലിപ്പം പഴങ്ങളൊക്കെ ഇറക്കുമതിയാണ് നമ്മുടെ നാട്ടിലേക്ക്.
2: അതിന് പ്രത്യേകത എന്താ പറഞ്ഞാൽ അത് നമ്മൾക്ക് കൂടുതൽ ഉപയോഗിക്കാൻ അത്ര കൊള്ളുന്നതല്ല. നാടൻ കൊലയാണ്. എപ്പോഴും എല്ലാവരും ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നതും കഴിക്കാൻ നല്ലതും.
1: തീർച്ചയായിട്ടും. പക്ഷേ എങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിൽ വളരെ കുറവായിട്ടാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്.
2: അതെ. ഇത് വളത്തിനൊക്കെ ഭയങ്കര വിലയായി. 40 രൂപ 35-38 രൂപ പൊട്ടാസിനായി എന്ന് പറഞ്ഞാൽ പൊട്ടാസ് ഇടാതെ കൊണ്ട് കുല കിട്ടുമോ? ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുമ്പോൾ കൃഷിയിൽ നിന്ന് മനുഷ്യൻ പുറകോട്ട് പോവുക.
1: വാഴകൃഷി അല്ലാതെ മറ്റേതെങ്കിലും?
2: കുറച്ച് റബ്ബറുണ്ട്. വേറെ ഒന്നുമില്ല. വേറെ കാര്യമായിട്ടൊന്നുമില്ല.
1: റബ്ബറൊക്കെ സ്വന്തം തന്നെയാണോ?
2: സ്വന്തം ചെയ്യും.
1: ഈ വാഴയിൽ നിന്ന് കിട്ടുന്ന ഈ വാഴക്കുലകള് എങ്ങനെയാണ് മാർക്കറ്റിലേക്ക് എങ്ങനെയാണ് എത്തിക്കുന്നത്?
2: മാർക്കറ്റിലേക്ക് ഒരുപാട് കൂടുതൽ കൃഷികളൊന്നുമില്ല. നമ്മളെ പിന്നെ മയ്യൽ കൊണ്ടുപോകാറുണ്ട്. മയ്യൽ, ചാലോട്, പിന്നെ അവിടെ തന്നെ ബ്ലാത്തൂര്, നമ്മുടെ അടുത്ത പ്രദേശങ്ങളിൽ തന്നെ കൊടുത്ത് തീരാൻ മാത്രമേ ഉള്ളൂ.
1: വീട്ടിലാരൊക്കെ ഉള്ളത്?
2: വീട്ടിലെ ഭാര്യ ഞാനും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 3 കുട്ടികളുണ്ട്. അത് പെൺകുട്ടികളാണ്. ഒരു കല്യാണം കഴിച്ച് അവരുടെ ഭർത്താവ് ഓരോ സ്ഥലത്താവുള്ളത്.
1: അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തു.
2: മൂത്തത് ഷീജ, രണ്ടാമത്തവൾ ഷീബ, മൂന്നാമത്തെ കുട്ടി ഷീന. മൂത്തവൾക്ക് 3 കുട്ടികൾ, ഒരാണ്ടാണ് ഒരു പെണ്ണും. രണ്ടാമത്തവൾക്ക് 2 പെണ്ണ്. ഇളയവൾക്ക് ഒരാണ് ഒരു പെണ്ണും.
1: വൈഫിന്റെ പേര്
2: തങ്കമ്മ. മേരി എന്നാണ് പേര്. അത് നമ്മൾ വിളിക്കുന്ന തങ്കമ്മ. റിക്കാർഡ് പേര് മേരി.
1: മേരിയാണ്. നമ്മൾ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന പേര്
2: തങ്കമ്മ.
1: തങ്കമ്മയാണ്. അപ്പൊ തങ്കമ്മ എന്ന് പറഞ്ഞാലേ നമുക്ക് അവിടെ മേരി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആർക്കും അറിയണമെന്നില്ല. അപ്പൊ ഈ ഒരു കൃഷി മേഖലയിൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ കിട്ടുന്ന സമയം ഉണ്ടാവല്ലോ. അപ്പൊ ആ സമയങ്ങളിൽ എന്താണ് കൂടുതലായിട്ട് ചെയ്യാറ്? ഇപ്പൊ വായന അല്ലെങ്കിൽ വായനശാല?
2: വായനശാലയിൽ പോയാൽ കുറച്ച് പേപ്പറോ കാര്യങ്ങളോ വായിക്കും. പിന്നെ നമ്മൾ TV ആണ് അധികം വെച്ചുക. അത്രയും സമയം ഉണ്ടാവുള്ളൂ. എന്തെങ്കിലുമൊക്കെ ആയിട്ട് എപ്പോഴും പണി ഉണ്ടാവും. ചെറുതായിട്ട് എന്തായാലും ഉണ്ടാവും.
1: അപ്പൊ ഈ ഒരു വരുമാനം തന്നെയാണ് ചേട്ടന്റെ കുടുംബത്തിന്റെ ഒരു?
2: പിന്നെ കുട്ടികളെ സഹായിക്കുന്നൊക്കെ ഉണ്ട്. അത്യാവശ്യം വന്നാൽ സഹായിക്കും. മക്കൾ സഹായിക്കും.
1: എല്ലാവരും അവരവരെ കുടുംബമായിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒഴിവ് സമയങ്ങളിൽ പാട്ട് കേൾക്കുക അല്ലെങ്കിൽ സിനിമക്ക് പോവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ?
2: സിനിമയ്ക്ക് പോകാറില്ല. കുറെ ദൂരം പോകണം. അടുത്തില്ലല്ലോ. മുമ്പൊക്കെ പോകായിരുന്നു. ഇപ്പം സിനിമയ്ക്ക് ഉളിക്കലിൽ പോകണം.
1: അത് ശരി.
2: അത് ബുക്ക് ചെയ്യണം മുൻകൂട്ടി. അതിനൊന്നും പോകാറില്ല. വാഹന സൗകര്യവും ഇല്ല.
1: അല്ല, പഠിക്കുന്ന കാലത്തൊക്കെ?
2: പഠിക്കുന്ന കാലത്തൊക്കെ പോവും. ഇന്നാലത്ത് 35 വയസ്സായി ടിക്കറ്റ് ഉള്ള സമയത്ത് നടന്നിട്ട് പോകാൻ ശ്രീകണ്ഠ ഒരു സിനിമ.
1: ആ ഓർമ്മകളൊന്ന് പങ്കുവെക്കോ.
2: അത് ഞങ്ങളെ കൂട്ടുകാരുണ്ടാവും ആരെങ്കിലും 2-3 ആള്. അപ്പോ സിനിമയ്ക്ക് പോവാന്ന് പറഞ്ഞാൽ 35 വയസ്സായി ടിക്കറ്റിന്.
1: അന്നത്തെ കാലം.
2: അപ്പോ ആദ്യം തറയലായിരുന്നു, പിന്നീടാണ് ബെഞ്ചായത്. അപ്പൊ 35 വയസ്സേക്ക് പോയാല് ഒരു സിനിമ കണ്ടിട്ട് രാത്രി ഇങ്ങോട്ട് നടക്കുക, അങ്ങോട്ട് നടക്കുക, തിരിച്ചിങ്ങോട്ട് നടക്കുക. 8-10 കിലോമീറ്റർ നടക്കണം. അപ്പൊ ഒരു കുറുക്ക് വഴിയുണ്ട്. അതിലൂടെ വന്നാല് പുഴയിലെ കൂടെ ഇറങ്ങിയിട്ട് പുഴയെന്ന് കുളിച്ചിട്ടൊക്കെ തിരിച്ച് വീട്ടിലേക്ക് വരിക.
1: രസമുള്ള കാര്യം തന്നെയാണ്. ഇന്നിപ്പോ ഒന്നും വേണ്ട. നമ്മള് വീട്ടിലിരുന്നിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടിക്കറ്റ് ആയി, പിന്നെ പോയി കാണുക. എല്ലാ സൗകര്യങ്ങളും ഇപ്പം ഒരുങ്ങിയിട്ടുണ്ട്.
2: ഒരുപാട് ടെക്നോളജി മാറ്റം വന്നില്ലേ?
1: അന്നത്തെ കാലങ്ങളിൽ എങ്ങനെയുള്ള സിനിമകളായിരുന്നു കൂടുതൽ കാണാൻ?
2: അന്നത്തെ കാലങ്ങളിൽ സാധാരണ രീതിയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ ഉള്ളൂ. വേറെ നമുക്ക് ഇന്നത്തെ ഡിജിറ്റൽ ഒന്നും സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. അത് തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ.
1: സത്യമാഷിന്റെ
2: സത്യം.

0: ഉമ്മറെ മധു അവരുടെയാണ് സിനിമ, നെല്ല് പോലെയുള്ള സിനിമകൾ,
1: അങ്ങനെയുള്ള സിനിമകളൊന്നും ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നില്ല.
0: ഇപ്പൊ ഒന്നുമില്ല, അങ്ങനെ
1: ഇപ്പൊ കഥകൾക്കൊന്നും വലിയ
0: കഥകൾക്ക് പ്രാധാന്യമൊന്നുമില്ല. കുറെ പാട്ടും കുറെ ഡാൻസും ഒക്കെ,
1: കാരണം ഇപ്പോഴത്തെ തലമുറ അതാണ് ഇഷ്ടപ്പെടുന്നത്.
0: അതാണ് എന്റെ കാരണം.
1: പാട്ട് കേൾക്കാറുണ്ടോ?
0: പാട്ടനായിട്ട് മെനക്കെടാറില്ല,
1: എന്നാലും
0: വെക്കും,
1: ആസ്വദിക്കുന്നു. അടിച്ചുപൊളി പാട്ടുകളോടാണോ താല്പര്യം, അല്ലെങ്കിൽ മെലഡി പഴയ കാലങ്ങളിൽ?
0: പഴയ ഗാനങ്ങളിലോടൊക്കെയാണ് താല്പര്യം കൂടുതൽ.
1: എന്തായാലും ജോലി കഴിഞ്ഞ് കിട്ടുന്ന ഒരു സമയങ്ങളിലൊക്കെ പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ടി വി കാണുക, ഇതൊക്കെ തന്നെയാണ്.
0: വാർത്തയുണ്ടാവും, പാട്ടും ഉണ്ടാവും, ഒക്കെ ഉണ്ടാവുമല്ലോ.
1: പിന്നെ വേറെ എന്തെങ്കിലും, ഇപ്പൊ നമ്മളെ പഴയ കാലങ്ങളിൽ എന്താ പറയാ, കൃഷിപ്പണിക്കാർ അല്ലെങ്കിൽ വയലിൽ പണിയെടുക്കുന്നവർ പണ്ട് നാടകങ്ങളൊക്കെ കളിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, വെള്ളരി നാടകങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഓർമ്മകൾ പങ്കുവെക്കാൻ?
0: നാടകങ്ങള്, ഒരുപാട് നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ പള്ളിയുടെ അങ്കണത്തില് നാടകവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ തന്നെ പഠിപ്പിക്കുന്നവരുണ്ട്. പിന്നെ അജയൻ കണ്ണാടിപ്പറമ്പ് എന്ന് പറഞ്ഞൊരു കൃഷ്ണമാഷാണ് അയാൾ, പുള്ളി എഴുതിയ നാടകം, രണ്ട് നാടകം അദ്ദേഹം എഴുതിയത് തന്നെ വന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ട് അവിടുന്ന് വളരെ നല്ല ഇതായിട്ട് വിജയിച്ചിട്ടുണ്ട്. അതുപോലെ പുത്തളം സംവിധാനം ചെയ്തിട്ടുണ്ട് കൃഷ്ണേട്ടൻ. അതുപോലെ തോമസ് മാഷ് പണപ്പത്തുനിന്ന് വന്നിട്ട് സംവിധാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അഞ്ചാറ് നാടകത്തിൽ അവിടെ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സ്കൂൾ മുതലേ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്.
1: അപ്പൊ ആ ഒരു ഓർമ്മ, ഏതെങ്കിലും ഒരു നാടകത്തിലെ ഡയലോഗ് ഇപ്പോൾ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ?
0: അധികവും നാടകത്തിൽ ചില സമയം നമ്മുടെ മിക്കനാഥം കോമഡി ആണ് ഇതുമായിട്ട് വരിക.
1: കോമഡി കഥാപാത്രമാണ് കൂടുതൽ ചെയ്തത്.
0: ഒരു ആൻ്റപ്പൻ എന്നും പറഞ്ഞൊരു കഥാപാത്രമുണ്ട്, ഇയാക്കു എന്നാണ് എന്റെ പേര്, മകനാണ് ആൻ്റപ്പൻ, രണ്ടുപേരും കോമഡിയാണ്.
1: അത് ശരി.
0: അപ്പോ പിശുക്കനായ ഒരു അച്ഛനാണ് വേഷമാണ് എനിക്ക്, മകനാണ് ആൻ്റപ്പൻ. അപ്പോ കൊടുത്ത പൈസ കിട്ടാതെ വന്നപ്പോ ഇവൻ അപ്പാന്ന് വിളിക്കും. അപ്പോൾ ഞാൻ ആൻ്റപ്പാന്ന് വിളിച്ചിട്ട് സങ്കടത്തോടു കൂടി വിളിക്കുന്ന ഒരു ഭാഗമുണ്ട്. വളരെ കോമഡി ആയിട്ട് നടന്ന ഒരു നാടകമാണ്
1: ഇത്. കുറെ വേദികളിൽ കളിക്കാൻ സാധിച്ചിട്ടുണ്ട്?
0: ഇല്ലില്ല, അത് ഒരു നാടകം നമ്മൾ കളിക്കുന്നു, അത് അവിടെ തീരുന്നു,
1: അത്രയേ ഉള്ളൂ. അപ്പൊ കൂടുതൽ വേദികൾ അന്ന് കളിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല.
0: പഠിക്കുന്ന കാലത്ത് സ്കൂളിലും കിട്ടിയിട്ടുണ്ട് രണ്ട് നാടകം. സ്കൂളിൽ തന്നെ ഒന്ന് ടിക്കറ്റ് വെച്ച് ഞങ്ങൾ കളിച്ച ഒരു നാടകമുണ്ട്.
1: അതെവിടെയായിരുന്നു?
0: അതെ, സ്കൂളില്.
1: സ്കൂളിൽ വെച്ച്
0: മൈക്ക് സെറ്റ് വാങ്ങണം. അന്നത്തെ കാലത്ത് ഒമ്പതി പഠിക്കുന്ന സമയത്താ മൈക്ക് സെറ്റ് വാങ്ങാൻ വേണ്ടി സാമ്പത്തികമായിട്ട് വരുമാനം ഇല്ലാത്തതുകൊണ്ട് അപ്പം പിരിവെടുക്കണം. നാടകത്തിൽ നമ്മൾ അഭിനയിക്കുക, 9 കിലോമീറ്റർ നടക്കുകയും വേണം തിരിച്ച് വീട്ടിലെത്തണം. 6-7 കിലോമീറ്റർ നടക്കണം.
1: ശരി.
0: ഇതെല്ലാം കഴിഞ്ഞ ശേഷം നടന്ന് സന്ധി കഴിഞ്ഞ ശേഷം വീട്ടിലേക്കും
1: വരും.
0: അങ്ങനെ ടിക്കറ്റ് വെച്ചൊരു നാടകമൊക്കെ നടക്കും.
1: എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു?
0: അത് വളരെ നല്ല ഒരു നാടകമായിട്ടാണ് എല്ലാവരും നിന്നും കിട്ടിയ ഒരു പ്രചോദനം.
1: ആ ഒരു നാടകത്തിന്റെ എന്താണ് ഇതിവൃത്തം? എന്താണ് ആ ഒരു?
0: അതൊരു പാവപ്പെട്ട ഒരു കർഷകന്റെ, രോഗിയായ ഒരു അച്ഛന്റെ മകനെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് അവനൊരു ജോലിയായി കിട്ടുന്നതിന് മുൻപായിട്ട് ഈ അപ്പനെ നറ്റുള്ളവർ കഷ്ടപ്പെടുത്തുന്ന, അപ്പൊ അത് സഹിക്ക വയ്യാതെ മകൻ വന്നിട്ട് അപ്പനെ രക്ഷിക്കുന്നതാണ് എന്റെ ആ കഥയിലെ പ്രധാനമായിട്ട് വന്നത്.
1: അപ്പൊ
0: അതിന് ഞാൻ വയസ്സനായ ഒരു അച്ഛനായിട്ട് അഭിനയിച്ചു.
1: അത് ശരി. അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട് നാടകത്തിൽ. പിന്നെ എന്തുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് നാടകങ്ങളൊക്കെ?
0: അത് നമ്മൾക്ക് സ്വാഭാവികമായിട്ട് ഇല്ലാതെ വരിക. സിനിമ വന്നു, പിന്നെ ടി വി വന്നു, ഈ കാലം വന്നപ്പോ നാടകം പൊതുവെ സ്റ്റേജുകളിൽ നമ്മുടെ സാധാരണ നാടകങ്ങൾ ഇല്ലാണ്ട് അങ്ങ് പോയി. പിന്നെ പ്രൊഫഷണൽ നാടകങ്ങളൊക്കെ അല്ലേ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും?
1: തീർച്ചയായിട്ടും. പക്ഷേ എങ്കിലും ഈ ഒരു അടുത്ത കാലഘട്ടത്തിലൊക്കെ നമ്മുടെ ക്ലബ്ബുകൾ ഒരുപാട് നാടക മത്സരങ്ങളും നാടകോത്സവമൊക്കെ ആയിട്ട് നടത്തി കാണുന്നുണ്ട്. അപ്പോൾ അതൊരു നമ്മുടെ നാടകത്തിൻ്റെ ഒരു തിരിച്ചുവരവായിട്ട് നമുക്ക് കണ്ടുകൂടെ?
0: അതിപ്പോൾ നമ്മൾക്ക് ഈ പ്രായമായ സമയത്ത് നമ്മൾ ഈ നാടകവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അങ്ങോട്ടൊന്നും ചിന്തിക്കാറ് പോലുമില്ല.
1: അപ്പം ഇനിയൊരു അവസരം കിട്ടുകയാണെങ്കിൽ അതിനുള്ള ഒരു ഊർജ്ജം ഇപ്പോഴും മനസ്സിലുണ്ടോ?
0: താല്പര്യമില്ല.
1: ജീവിതമായി,
0: പ്രാരാബ്ധമായി,
1: അതൊക്കെ നമ്മുടെ ഇതിനൊരു
0: പ്രായം അതിനെ കഴിഞ്ഞു വരുക.
1: തീർച്ചയായിട്ടും, കാരണം നമ്മുടെ ശരീരം മനസ്സെത്തുന്നിടത്ത് നമ്മുടെ ശരീരം എത്തണമല്ലോ. അപ്പം അതൊക്കെ ഇതിൻ്റെ ഒരു ഘടകമാണ്. എന്നാലും പഴയ കാലങ്ങൾ ഇങ്ങനെ നാടകത്തിൽ അഭിനയിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്.
0: അതെ, അതെ, അതെ.
1: അപ്പം ഇത് നമ്മുടെ റേഡിയോ മലബാറിൻ്റെ നാട്ടിലെ പാട്ട് എന്നൊരു പ്രോഗ്രാമാണ്.
0: അപ്പം
1: ചേട്ടൻ്റെ വിശേഷങ്ങൾ പങ്കുവെച്ചു, അനുഭവങ്ങൾ പങ്കുവെച്ചു. അതോടൊപ്പം ചേട്ടന് കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും.
0: ആയിക്കോട്ടെ, ആയിക്കോട്ടെ.
1: അപ്പൊ ഈ ഒരു അവസരത്തിൽ ചേട്ടന് കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ്?
0: ഈശ്വരനൊരിക്കൽ വിരുന്നിനു പോയി, രാജകൊട്ടാരത്തിൽ വിളിക്കാതെ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്.
1: മനോഹരമായിട്ടുള്ള, അർത്ഥവത്തായിട്ടുള്ള ഒരു ഗാനമാണ്.
0: ലങ്കാദഹനം എന്ന പടമാണ്.
1: അതെ, നസീർ സാറാണ് അതിൽ പാടി അഭിനയിക്കുന്നത്. ഈ ഒരു ഗാനമാണ് ഇപ്പോൾ ചേട്ടന്റെ മനസ്സിൽ ഓടിയെത്തുന്നത്. ഈ പാട്ട് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്?
0: അത് നാട്ടിലുള്ള നമ്മുടെ സുഹൃത്തുക്കളും ഭാര്യ, അങ്ങനെ എല്ലാവർക്കും വേണ്ടി, നാട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി,
1: നാട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ചേട്ടൻ ഈ ഒരു ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ. ഈ ഒരു ഗാനം നമ്മുടെ ശ്രോതാക്കളോടൊപ്പം കേൾക്കാം. നന്ദി, നമസ്കാരം.
0: താങ്ക് യു.

0: ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
2: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ?
3: ഉണ്ട്.
2: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ എസ് എം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിതാ കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം എസ് എം ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ, മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
4: ഓണം നബിദിന ആശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.

0: കണ്ണൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് മൂന്നര പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.
2: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
3: കിരീടം എന്ന ചിത്രത്തിലെ കൈതപ്രത്തിന്റെ മനോഹരമായ വരികൾക്ക് ജോൺസൺ മാഷ് ഈണം പകർന്ന് MG ശ്രീകുമാർ ആലപിച്ച ഒരു ഗാനം.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: മേക്കപ്പ് മേഖലയിലെ പുതിയ സാധ്യതകൾ തേടുന്നവരാണോ നിങ്ങൾ? ബ്രൈഡൽ മേക്കപ്പിൽ നിങ്ങളുടെ കഴിവുകൾ കൂടുതൽ പ്രൊഫഷണലാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിലിതാ ബ്യൂട്ടി മേക്കേഴ്സ് കേരളയും മിഡോസ് ബ്യൂട്ടി കണ്ണൂരും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വൺ ഡേ പ്രീമിയം ബ്രൈഡൽ മേക്കപ്പ് സെമിനാർ. സാസ് മേക്കവേഴ്സ് ബൈ ദിവ്യ അവതരിപ്പിക്കുന്ന പ്രീമിയം സെമിനാറിൽ ഗ്ലാസ് ഗ്ലോ മേക്കപ്പ്, പ്രൊഡക്ട് നോളജ്, ഗ്ലോയിങ് പ്രൊഡക്ട് നോളജ്, കോൺട്യൂറിംഗ് ടെക്നിക്സ്, ഐ മേക്കപ്പ് ടെക്നിക്സ്, ഒമ്പ ലിപ് ടെക്നിക്സ്, ഹെയർ സ്റ്റൈലിംഗ്, ബോഡി ഹഗ്ഗിംഗ് ആൻഡ് സാരി ഡ്രോപ്പിംഗ് ടെക്നിക്സ് തുടങ്ങി ബ്രൈഡൽ മേക്കപ്പ് രംഗത്ത് ഏറെ പ്രയോജനപ്പെടുന്ന നിരവധി ടെക്നിക്കുകൾ നേരിട്ട് പഠിക്കാം. അപ്പോൾ മറക്കണ്ട, ഓഗസ്റ്റ് 16 ഞായറാഴ്ച രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ കണ്ണൂർ സോണ റെസ്റ്റോറന്റിൽ വെച്ച് പരിമിതമായ സീറ്റുകൾ മാത്രം ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 9605078686. ബ്യൂട്ടി മേക്കേഴ്സ് ആൻഡ് കേരള മിഡോസ് ബ്യൂട്ടി കണ്ണൂർ, ഒപ്പം സാസ് മേക്കോവേഴ്സ് ബൈ ദിവ്യ. നിങ്ങളുടെ മേക്കപ്പ് കരിയറിന് ഒരു പുതിയ തിളക്കം.
3: മാനത്തെ കൊട്ടാരത്തിലെ എം ജി ശ്രീകുമാർ ആലപിച്ച ഒരു ഗാനമുണ്ട്. ഗീഷ് പുതഞ്ജനെയാണ് വരികൾ, ബേണി ഇഗ്നേഷ്യസ് ഈണം പകർന്നത്.

0: അല്ല, ആഗസ്റ്റ് 15 എന്ന പരിപാടി?
1: ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനാഘോഷം
0: അതല്ല, മട്ടന്നൂരിൽ എന്തോ പരിപാടി ഉണ്ടല്ലോ.
1: അത് ടോയ്സും പ്രീമിയം ടോയ് സ്റ്റോറിന്റെ ഷോറൂം ഉദ്ഘാടനം.
0: ഓ, ഒരു ഷോറൂം ഉദ്ഘാടനത്തിന് എന്നാ ഇത്ര പ്രത്യേകത?
1: ഉണ്ടല്ലോ, 15 വർഷത്തിലധികമായി സൗദി അറേബ്യയിൽ 21 ശാഖകളിലൂടെ ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്ക് പടർന്നു പന്തലിച്ച ടോയ്സും പ്രീമിയം ടോയ് സ്റ്റോറിന്റെ മട്ടന്നൂരിൽ ആദ്യ ഷോപ്പ് ഉദ്ഘാടനമാണ് നടക്കുന്നത്. ഉദ്ഘാടകനും അതിഥികൾക്കൊപ്പം വിശിഷ്ടാതിഥികളായി എത്തുന്നത് ആരാന്നറിയോ?
0: ആരാ?
1: ഭിന്നശേഷിക്കാരായ കുട്ടികൾ. മാത്രമല്ല, ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 20% ഡിസ്കൗണ്ട് എല്ലാവർക്കും ലഭിക്കുമ്പോൾ ഭിന്നശേഷിക്കാർക്ക് 40% ഡിസ്കൗണ്ട് ഉണ്ട്.
0: അത് കലക്കി.
1: ആഗസ്റ്റ് 15 വൈകിട്ട് 4 ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം ഇശൽ മണ്ണൂർ മുട്ടിപ്പാട്ടിന്റെ ഇശൽ രാവും ഉണ്ട്.
0: എന്നാ ഞാൻ വരട്ടെ.
2: ടോയ്സം തവക്കൽ കോംപ്ലക്സ് നിയർ HMC ഹോസ്പിറ്റൽ, മട്ടന്നൂർ. ഫോൺ 8282823383 8606164616.
3: ശ്രീമാൻ ശ്രീമതി എന്ന ചിത്രത്തിലെ മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് ജി ദേവരാജൻ ഈണം പകർന്ന യേശുദാസ് ആലപിച്ചൊരു ഗാനം.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

മേക്കപ്പ് മേഖലയിലെ പുതിയ സാധ്യതകൾ തേടുന്നവരാണോ നിങ്ങൾ? ബ്രൈറ്റൽ മേക്കപ്പിൽ നിങ്ങളുടെ കഴിവുകൾ കൂടുതൽ പ്രൊഫഷണൽ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിലിതാ ബ്യൂട്ടി മേക്കേഴ്സ് കേരളയും മിഡോസ് ബ്യൂട്ടി കണ്ണൂരും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വൺ ഡേ പ്രീമിയം ബ്രൈറ്റൽ മേക്കപ്പ് സെമിനാർ. സാസ് മേക്കവേഴ്സ് ബൈ ദിവ്യ അവതരിപ്പിക്കുന്ന പ്രീമിയം സെമിനാറിൽ ഗ്ലാസ് ഗ്ലോ മേക്കപ്പ്, പ്രൊഡക്ട് നോളജ്, ഗ്ലോയിങ് പ്രൊഡക്ട് നോളജ്, കോൺട്യൂറിംഗ് ടെക്നിക്സ്, ഐ മേക്കപ്പ് ടെക്നിക്സ്, ഓംബർ ലിപ് ടെക്നിക്സ്, ഹെയർ സ്റ്റൈലിംഗ്, ബോഡി ഹഗ്ഗിംഗ് ആൻഡ് സാരി ഡ്രോപ്പിംഗ് ടെക്നിക്സ് തുടങ്ങി ബ്രൈറ്റൽ മേക്കപ്പ് രംഗത്ത് ഏറെ പ്രയോജനപ്പെടുന്ന നിരവധി ടെക്നിക്കുകൾ നേരിട്ട് പഠിക്കാം. അപ്പോൾ മറക്കണ്ട, ഓഗസ്റ്റ് 16 ഞായറാഴ്ച രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ കണ്ണൂർ സോണ റെസ്റ്റോറന്റിൽ വെച്ച് പരിമിതമായ സീറ്റുകൾ മാത്രം ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 9605078686. ബ്യൂട്ടി മേക്കേഴ്സ് ആൻഡ് കേരള മിഡോസ് ബ്യൂട്ടി കണ്ണൂർ, ഒപ്പം സാസ് മേക്കോവേഴ്സ് ബൈ ദിവ്യ. നിങ്ങളുടെ മേക്കപ്പ് കരിയറിന് ഒരു പുതിയ തിളക്കം.

0: അല്ല, ആഗസ്റ്റ് 15 എന്താ പരിപാടി?
1: ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനാഘോഷം.
0: അതല്ല, മട്ടന്നൂരിൽ എന്തോ പരിപാടി ഉണ്ടല്ലോ.
1: അത് ടോയ്സും പ്രീമിയം ടോയ് സ്റ്റോറിന്റെ ഷോറൂം ഉദ്ഘാടനം.
0: ഓ, ഒരു ഷോറൂം ഉദ്ഘാടനത്തിന് എന്താ ഇത്ര പ്രത്യേകത?
1: ഉണ്ടല്ലോ, 15 വർഷത്തിലധികമായി സൗദി അറേബ്യയിൽ 21 ശാഖകളിലൂടെ ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്ക് പടർന്നു പന്തലിച്ച ടോയ്സും പ്രീമിയം ടോയ് സ്റ്റോറിന്റെ മട്ടന്നൂരിലെ ആദ്യ ഷോപ്പ് ഉദ്ഘാടനമാണ് നടക്കുന്നത്. ഉദ്ഘാടകനും അതിഥികൾക്കും ഒപ്പം വിശിഷ്ടാതിഥികളായി എത്തുന്നത് ആരാന്നറിയോ?
0: ആരാ?
1: ഭിന്നശേഷിക്കാരായ കുട്ടികൾ. മാത്രമല്ല, ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 20% ഡിസ്കൗണ്ട് എല്ലാവർക്കും ലഭിക്കുമ്പോൾ ഭിന്നശേഷിക്കാർക്ക് 40% ഡിസ്കൗണ്ട് ഉണ്ട്.
0: അത് കലക്കി.
1: ആഗസ്റ്റ് 15 വൈകിട്ട് 4 ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം ഇശൽ മണ്ണൂർ മുട്ടിപ്പാട്ടിന്റെ ഇശൽ രാവു ഉണ്ട്.
0: എന്നാ ഞാൻ വരട്ടെ.
2: ടോയ്സം തവക്കൽ കോംപ്ലക്സ് നിയർ HMC ഹോസ്പിറ്റൽ, മട്ടന്നൂർ. ഫോൺ 8282823383, 8606164616.

0: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
1: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
0: 1,00,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഓണം ഖാദി മേള 2026.
1: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.

പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.

മധുര നിമിഷങ്ങൾ ഇനി കൂടുതൽ മധുരമാക്കാം. കേക്ക് വേൾഡ് മട്ടന്നൂരിനൊപ്പം പിറന്നാൾ, വിവാഹം, വാർഷികം തുടങ്ങി എല്ലാ ആഘോഷങ്ങൾക്കും മനോഹരമായ കസ്റ്റം കേക്കുകൾ, വിവിധ ബേക്കറി വിഭവങ്ങൾ, രുചികരമായ സ്നാക്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ. ഗുണനിലവാരത്തിലും രുചിയിലും എന്നും വിശ്വാസത്തിന്റെ പേര് കേക്ക് വേൾഡ് മട്ടന്നൂർ പുന്നാട്. ഓരോ നിമിഷവും മധുരമാക്കുന്ന നിങ്ങളുടെ സ്വന്തം ബേക്കറി. ഫോൺ 7306481521, 6238180381.

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.

ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.

0: ആ, വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരുമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരുമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരുമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ ആരംഭിക്കുന്നു.

ഇത് പവിത്രമായ കടമയാണെന്നും ഗവർണർ പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ധീരതയ്ക്കും മികച്ച സേവനത്തിനും നൽകുന്ന പുരസ്കാരങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. പോലീസ്, അഗ്നിസുരക്ഷാ സേന, ഹോംഗാർഡ്, സിവിൽ ഡിഫൻസ്, വിജിലൻസ് എന്നീ വിഭാഗങ്ങളിലെ 157 പേർക്കാണ് പുരസ്കാരം. കേരളത്തിൽ നിന്ന് 9 ഉദ്യോഗസ്ഥരാണ് ഇത്തവണ വിവിധ മെഡലുകൾക്ക് അർഹരായത്. പോലീസ് സേനയിൽ നിന്ന് 7 പേർക്കും അഗ്നിരക്ഷാ സേനയിൽ നിന്ന് 2 പേർക്കുമാണ് പുരസ്കാരം. വിശിഷ്ട സേവനത്തിന് രാഷ്ട്രപതിയുടെ പരമോന്നത പോലീസ് മെഡലിന് വിജിലൻസ് SP എസ് ശശിധരൻ അർഹനായി. പോലീസ് സേനയിൽ നിന്ന് മികച്ച സേവനത്തിന് പുരസ്കാരം 6 പേർ നേടി. IG രാജ്പാൽ മീണ, SP ബിനു രാമകൃഷ്ണപിള്ള, SP ഉജ്ജ്വൽ കുമാർ G, DYSP രവികുമാർ VR, DYSP സുരേഷ് ബാബു SS, സബ് ഇൻസ്പെക്ടർ ജ്യോതിഷ് കുമാർ SL എന്നിവർക്കാണ് പുരസ്കാരം. സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് CBIയിലെ 21 ഉദ്യോഗസ്ഥർ രാഷ്ട്രപതിയുടെ പ്രത്യേക പുരസ്കാരത്തിന് അർഹരായി. 6 ഉദ്യോഗസ്ഥർക്ക് മികച്ച സേവനത്തിനും മെഡൽ ലഭിച്ചു. വിഭജന ഓർമ്മ ദിനത്തിൽ രാജ്യവിഭജനത്തിന്റെ ആഘാതം നേരിട്ടവരുടെ ധീരതയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. നിരവധി ജീവിതങ്ങളെ ഇല്ലാതാക്കുകയും ദുരിതങ്ങൾ സമ്മാനിക്കുകയും ചെയ്ത ചരിത്രത്തിലെ അധ്യായമായിരുന്നു വിഭജനമെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിഭജനകാലത്ത് അന്ത്യം നേരിട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. രാജ്യത്തെ വീണ്ടും വിഭജിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് ഇനി ഒരിക്കലും വിജയിക്കാനാകില്ലെന്ന ഉറപ്പോടെ വിഭജന ദുരന്തത്തിന്റെ ഓർമ്മകൾ മോദി ഗവൺമെന്റ് യുവാക്കളിലേക്ക് എത്തിക്കുകയാണെന്നും അമിത്ഷാ പറഞ്ഞു. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം കനകക്കുന്ന് നിശാഗന്ധിയിൽ കേരള ഗാന്ധി സ്മാരക നിധിയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ സഹകരണത്തോടെ ഇന്ന് വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. വൈകിട്ട് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കും. തുടർന്ന് സബർമതിയുടെ ആഭിമുഖ്യത്തിൽ 80 ഗായകർ അണിനിരക്കുന്ന ദേശഭക്തി ഗാനാലാപനം, 80 നർത്തകരുടെ നൃത്തശില്പം തുടങ്ങിയ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതി പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. മൈ പോലീസ് ലോഗോയും മുഖ്യമന്ത്രി ചടങ്ങിൽ പ്രകാശനം ചെയ്തു. യുവജനതയെ മയക്കുമരുന്നിൽ നിന്ന് രക്ഷിക്കുന്ന പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങളെ പോലീസ് സ്റ്റേഷനുകളുമായി ചേർത്തു നിർത്തുകയെന്ന സൌഹൃദ ലക്ഷ്യമാണ് മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന്റെ പ്രവർത്തനം നാളെ മുതൽ പുതിയ മന്ദിരത്തിലേക്ക് മാറും. ജില്ലാ പോലീസ് ആസ്ഥാനത്ത് അത്യാധുനിക സൌകര്യങ്ങളോടെ നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരത്തിലാണ് കമ്മീഷണറേറ്റ് പ്രവർത്തിക്കുകയെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ BV വിജയഭരത് റെഡ്ഡി അറിയിച്ചു. ഇതോടെ കളക്ട്രേറ്റ് വളപ്പിൽ പ്രവർത്തിക്കുന്ന പോലീസ് വകുപ്പിന്റെ വിവിധ ഓഫീസുകൾ പുതിയ മന്ദിരത്തിൽ കേന്ദ്രീകരിക്കും. പൊതുവിപണിയിൽ ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്ന സമീപനം അനുവദിക്കില്ലെന്ന് മന്ത്രി KA തുളസി പറഞ്ഞു. സപ്ലൈകോ ഓണം പാലക്കാട് ജില്ലാ ഫെയർ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കണ്ണൂർ മൊറാഴയിലെ സ്വകാര്യ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി തലശ്ശേരിയിലെ വീട്ടിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോലീസിനോട് റിപ്പോർട്ട് തേടി. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസറോട് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയതായും കുടുംബത്തെ സന്ദർശിച്ച ചെയർപേഴ്സൺ KV മനോജ് കുമാർ, അംഗം B മോഹൻകുമാർ എന്നിവർ പറഞ്ഞു.

പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ എസ്ഐമാർക്ക് ചുമതല നൽകുന്നത് സംബന്ധിച്ച ഗവൺമെന്റ് ഉത്തരവിറക്കി. ഇതോടെ ഭൂരിഭാഗം പോലീസ് സ്റ്റേഷനുകളുടെയും പൂർണ്ണ ചുമതല സബ് ഇൻസ്പെക്ടർമാർക്കായിരിക്കും. പോലീസിനെ കൂടുതൽ ജനകീയമാക്കാൻ ലക്ഷ്യമിട്ട് ഗവൺമെന്റ് ആവിഷ്കരിച്ച മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായാണ് മാറ്റം. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 64 പോലീസ് സ്റ്റേഷനുകളിൽ ഇൻസ്പെക്ടർമാർ തന്നെ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരായി തുടരും. കോഴിക്കോട് ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മന്ത്രി എ.പി. അനിൽകുമാർ ദേശീയ പതാക ഉയർത്തും. തുടർന്ന് പരേഡിനെ അദ്ദേഹം അഭിവാദ്യം ചെയ്യും. നാളെ രാവിലെ 9 മുതൽ വെസ്റ്റ് ഹിൽ ക്യാപ്റ്റൻ വിക്രം മൈതാനത്താണ് ഔദ്യോഗിക പരേഡും ചടങ്ങുകളും. പോലീസ് സേനാ വിഭാഗങ്ങൾ, എക്സൈസ്, അഗ്നിരക്ഷാസേന, ഫോറസ്റ്റ്, എൻസിസി, സ്കൌട്ട്സ് ആന്റ് ഗൈഡ്സ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ഉൾപ്പെടെ 22 പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരക്കും. ഇടുക്കി ജില്ലയിലെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി അനൂപ് ജേക്കബ് പതാക ഉയർത്തും. രാവിലെ പരേഡ് ഗ്രൌണ്ടിലാണ് ചടങ്ങ്. കെപിസിസിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിക്കുമെന്ന് കെപിസിസി സംഘടനാ ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനൽ അറിയിച്ചു. നാളെ രാവിലെ മന്ത്രി രമേശ് ചെന്നിത്തല ദേശീയ പതാക ഉയർത്തും. രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, കെപിസിസി ഭാരവാഹികൾ, ഡിസിസി ഭാരവാഹികൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. ഡിസിസികളുടെയും ബ്ലോക്ക്, മണ്ഡലം, കോൺഗ്രസ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നാളെ സ്വാതന്ത്ര്യദിനത്തിൽ സംസ്ഥാനത്തെ 15,000 കേന്ദ്രങ്ങളിൽ ദേശീയ പതാക ഉയർത്തി വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കുമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. ബൂത്ത്, പഞ്ചായത്ത്, മണ്ഡലം, ജില്ലാ തലങ്ങളിലാണ് പരിപാടി. ബിജെപി കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് കണ്ണൂരിൽ തിരംഗയാത്ര സംഘടിപ്പിക്കും. വൈകിട്ട് സ്റ്റേഡിയം കോർണറിൽ വിഭജന ഭീകര സ്മൃതിദിന സദസ് ബി.ബി. ഗോപകുമാർ എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ബിജെപി കോട്ടയം ജില്ലാ കമ്മിറ്റി തിരംഗയാത്ര സംഘടിപ്പിച്ചു. പാർട്ടി ദേശീയ സമിതി അംഗം പി.സി. ജോർജ് യാത്ര ഉദ്ഘാടനം ചെയ്തു. ടൊറന്റോയിൽ കനേഡിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം പോളണ്ടിന്റെ ഇഗ സ്വിയാടെക്കിന്. ഖസാക്കിസ്ഥാന്റെ എലീന റൈബാക്കിനെയാണ് തോൽപ്പിച്ചത്. പുരുഷ സിംഗിൾസ് കിരീടം നിലവിലെ ചാമ്പ്യൻ ബെൻ ഷെൽട്ടണും സ്വന്തമാക്കി. മോൺട്രിയലിൽ അമേരിക്കയുടെ തന്നെ ബ്രാൻഡൻ നകാഷിമയെയാണ് താരം പരാജയപ്പെടുത്തിയത്. FIBA അണ്ടർ 18 ഏഷ്യൻ പുരുഷ ബാസ്കറ്റ്ബോൾ കപ്പ് ടൂർണമെന്റിന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമായി. ഇന്ത്യ വൈകിട്ട് 7:30 ആദ്യ മത്സരത്തിൽ ജപ്പാനെ നേരിടും. സ്വർണവില കുറഞ്ഞു. പവന് 520 രൂപ താഴ്ന്ന് 1,12,120 രൂപയായി. 14,015 രൂപയാണ് ഗ്രാമിന്. തിരുവനന്തപുരം ആർബിഐ ഓഫീസിൽ ജോലി ചെയ്യുന്നതിനിടെ യന്ത്രത്തിൽ കൈകുടുങ്ങി യുവാവ് മരിച്ചു. ബംഗളൂരു സ്വദേശിയായ യുവാവാണ്.

25 വയസ്സായിരുന്നു. മണിയൂർ ഹൈസ്കൂളിലെ മുൻ സംഗീതാധ്യാപകനും വടകര മ്യൂസീഷ്യൻസ് വെൽഫെയർ അസോസിയേഷന്റെ ആദ്യകാല പ്രവർത്തകനുമായിരുന്നു. നിരവധി ആൽബങ്ങൾക്ക് സംഗീത സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിലെ സുഹേലി ദ്വീപിൽ നിന്നും ബുധനാഴ്ച മുതൽ കാണാതായ രണ്ട് പോലീസ് കോൺസ്റ്റബിൾമാർക്കായി തിരച്ചിൽ തുടരുന്നതായി ലക്ഷദ്വീപ് പോലീസ് അറിയിച്ചു. ഹിദായത്തുള്ള, നബീൽ എന്നീ രണ്ട് പോലീസ് കോൺസ്റ്റബിൾമാരെയാണ് കാണാതായത്. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല നട മറ്റന്നാൾ വൈകിട്ട് 5 തുറക്കും. 17 രാവിലെ 5 മുതൽ പൂജകൾ ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു വൈകിട്ട് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചുവപ്പുകോട്ടയിൽ നാളെ ദേശീയ പതാക ഉയർത്തും. ധീരതയ്ക്കും മികച്ച സേവനത്തിനും നൽകുന്ന പുരസ്കാരങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് 9 പേർക്ക് പുരസ്കാരം. മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ SIമാർക്ക് ചുമതല നൽകുന്നത് സംബന്ധിച്ച് ഗവൺമെന്റ് ഉത്തരവിറക്കി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിൽ ഇപ്പോൾ കേൾക്കാം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. ഉച്ചയ്ക്ക് 1:00 തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി ഇഷ്ടഗാനങ്ങൾ. 2:00 അതിഥി ഭാഷാഗാനങ്ങൾ. വൈകിട്ട് 5:15 ചലച്ചിത്രഗാനങ്ങൾ. 5:30 ഗാന്ധിലേയം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ.

0: തുടർന്ന് ഉച്ചപൂജ എന്നിവയും ഉണ്ടാകും. തലശ്ശേരി മടത്തും ഭാഗം കൂട്ടായ്മയും എരഞ്ഞോളി ഗ്രാമപഞ്ചായത്തും നാളെ സൗജന്യ ആയുർവേദ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് നടത്തും. രാവിലെ 11 മണി മുതൽ 2 മണി വരെ മടത്തും ഭാഗം LP സ്കൂളിൽ രോഗികളെ പരിശോധിച്ച് മരുന്ന് നൽകും. മാവിലായി ആലക്കാട്ട് മുത്തപ്പൻ മടപ്പുരയിൽ ഈ മാസം 16 രാവിലെ 10 മണിക്ക് കർക്കിടക മാസ വിശേഷാൽ ഗണപതി ഹോമവും മുത്തപ്പൻ വെള്ളാട്ടവും ഉണ്ടായിരിക്കും. ചാല തന്നട മൈലപ്രത്ത് വീരഭദ്ര സ്വാമി ക്ഷേത്രത്തിൽ ഈ മാസം 16 വൈകിട്ട് 6 മണി വരെ അഖണ്ഡ രാമായണ പാരായണം ഉണ്ടായിരിക്കും. കൂടാതെ മഹാഗണപതി ഹോമവും ഉണ്ടാകും. മയിൽ കുറ്റ്യാട്ടൂർ മഹാശിവക്ഷേത്രത്തിലെ ഇല്ലം നിറയും നിറപുത്തരിയും നാളെ നടത്തും. രാവിലെ 8:30 9:37 ഇടയിലാണ് പുതിയ നെൽക്കതിരുകൾ ക്ഷേത്രത്തിൽ സമർപ്പിക്കുക. കേരള ചിത്രകലാ പരിഷത്ത് കണ്ണൂർ കോഴിക്കോട് വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിത്രപ്രദർശനം നടത്തും. കതിരൂർ പഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് കവിയും ചിത്രകാരനുമായ മുൻ കേണൽ VP സുരേശൻ ഉദ്ഘാടനം ചെയ്യും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്. അല്ല, ആഗസ്റ്റ് 15 എന്ന പരിപാടി?
1: ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനാഘോഷം
0: അതല്ല, മട്ടന്നൂരിൽ എന്തോ പരിപാടി ഉണ്ടല്ലോ.
1: അത് ടോയ്സും പ്രീമിയം ടോയ് സ്റ്റോറിന്റെ ഷോറൂം ഉദ്ഘാടനം.
0: ഓ, ഒരു ഷോറൂം ഉദ്ഘാടനത്തിന് എന്നാ ഇത്ര പ്രത്യേകത?
1: ഉണ്ടല്ലോ, 15 വർഷത്തിലധികമായി സൗദി അറേബ്യയിൽ 21 ശാഖകളിലൂടെ ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്ക് പടർന്നു പന്തലിച്ച ടോയ്സും പ്രീമിയം ടോയ് സ്റ്റോറിന്റെ മട്ടന്നൂരിലെ ആദ്യ ഷോപ്പ് ഉദ്ഘാടനമാണ് നടക്കുന്നത്. ഉദ്ഘാടകനും അതിഥികൾക്കൊപ്പം വിശിഷ്ടാതിഥികളായി എത്തുന്നത് ആരാന്നറിയോ?
0: ആരാ?
1: ഭിന്നശേഷിക്കാരായ കുട്ടികൾ. മാത്രമല്ല, ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 20% ഡിസ്കൗണ്ട് എല്ലാവർക്കും ലഭിക്കുമ്പോൾ ഭിന്നശേഷിക്കാർക്ക് 40% ഡിസ്കൗണ്ട് ഉണ്ട്.
0: അത് കലക്കി.
1: ആഗസ്റ്റ് 15 വൈകിട്ട് 4 മണിക്ക് ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം ഇശൽ മണ്ണൂർ മുട്ടിപ്പാട്ടിന്റെ ഇശൽ രാവു ഉണ്ട്.
0: എന്നാ ഞാൻ വരട്ടെ.
2: ടോയ്സം തവക്കൽ കോംപ്ലക്സ് നിയർ HNC ഹോസ്പിറ്റൽ മട്ടന്നൂർ. ഫോൺ 8282823383 8606164616.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് രാത്രി 7 രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിൽ നാളെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്തും നാളെ വിപുലമായ ആഘോഷ പരിപാടികൾ. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ സർവീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും 11 പേർ മെഡലുകൾക്ക് അർഹരായി. ഇന്ന് വിഭജന ഭീതി സ്മരണാദിനം. വിഭജനത്തിൽ ദുരിതങ്ങൾ നേരിട്ടവരെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് പോലീസ് സേനയെ നവീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം അമേരിക്കയുടെ ബെൻ ഷെൽട്ടണ്. വാർത്തകൾ വിശദമായി. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാത്രി 7 രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും അഭിസംബോധന പ്രക്ഷേപണം ചെയ്യും. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നാളെ രാവിലെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ദേശീയ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. യുവശക്തിക്കും ദേശീയഗീതമായ വന്ദേ മാതരത്തിനുമാണ് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ഇത്തവണ പ്രാധാന്യം നൽകുന്നത്. ചുവപ്പുകോട്ടയിൽ ഇക്കുറി ആദ്യമായി വന്ദേ മാതരം ആലപിക്കുന്നതിന് പുറമെ വന്ദേ മാതരത്തിന്റെ മാതൃകയിൽ പുഷ്പാലങ്കാരവും ഒരുക്കും. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തിരംഗയുടെ ഭാഗമായ തിരംഗയാത്രകളും രാജ്യത്ത് പുരോഗമിക്കുകയാണ്. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് വൈകുന്നേരം 5:10 രാജ്യത്തെ സൈനികരെ അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികളാണ് നാളെ നടക്കുന്നത്. തലസ്ഥാന നഗരിയിലും ജില്ലാ ആസ്ഥാനങ്ങളിലും നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ പങ്കെടുക്കും. ചുവപ്പുകോട്ടയിൽ നാളെ നടക്കുന്ന 80th സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ PM വിശ്വകർമ്മ പദ്ധതിയുടെ 100 ഗുണഭോക്താക്കളെ കേന്ദ്ര സർക്കാർ പ്രത്യേക അതിഥികളായി ക്ഷണിച്ചു. സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള 5000 പ്രത്യേക അതിഥികളെയാണ് ചടങ്ങിനായി ക്ഷണിച്ചിരിക്കുന്നത്. കരകൌശല വിദഗ്ധർക്ക് പുറമെ PM ഇന്റേൺഷിപ്പ് പദ്ധതിയുടെ ഭാഗമായ യുവജനങ്ങൾ, മുദ്രായോജനയുടെ ഗുണഭോക്താക്കളായ വനിതാ സംരംഭകർ, ശാസ്ത്രജ്ഞർ, ഡ്രൈവർമാർ, വിദ്യാർത്ഥികൾ തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ളവർക്ക് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിലേക്ക് ക്ഷണമുണ്ട്. വിശിഷ്ടാതിഥികൾ ഉൾപ്പെടെയുള്ളവരുടെ യാത്ര സുഗമമാക്കുന്നതിന് നാളെ പുലർച്ചെ 4 മുതൽ ഡൽഹി മെട്രോയുടെ എല്ലാ ടെർമിനൽ സ്റ്റേഷനുകളിൽ നിന്നും സർവീസുകൾ ആരംഭിക്കും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ സർവീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. പോലീസ്, അഗ്നിരക്ഷാസേന, ജയിൽ വകുപ്പ് തുടങ്ങിയവയിൽ നിന്നായി 1057 പേർ പുരസ്കാരത്തിന് അർഹരായി. ധീരതയ്ക്കുള്ള മെഡലുകൾ 301 പേർക്കും വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡൽ 92 പേർക്കും സ്തുത്യർഹ സേവനത്തിനുള്ള മെഡലുകൾ 664 പേർക്കുമാണ് ലഭിച്ചത്. കേരളത്തിൽ നിന്നും SP ശശിധരന് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ലഭിച്ചു. സ്തുത്യർഹ സേവനത്തിനുള്ള മെഡലുകൾ സംസ്ഥാനത്ത് പോലീസ് സേനയിൽ നിന്നും 6 പേർക്കും അഗ്നിരക്ഷാസേനയിൽ നിന്നും 2 ഉദ്യോഗസ്ഥർക്കും ജയിൽ വകുപ്പിൽ നിന്നും 2 പേർക്കുമാണ് ലഭിച്ചത്. 1947 ഇന്ത്യ പാക് വിഭജനത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ടവരെയും സമാനതകളില്ലാത്ത ദുരിതങ്ങൾ അനുഭവിച്ചവരെയും അനുസ്മരിച്ച് ഇന്ന് വിഭജന ഭീതി സ്മരണാദിനം. വിഭജനം നിരവധി ജീവിതങ്ങൾ തകർക്കുകയും കുടുംബങ്ങളെ അനാഥമാക്കുന്ന വിധത്തിൽ ദുരിതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. വികസിത ഭാരതം സൃഷ്ടിക്കുവാനുള്ള നിശ്ചയദാർഢ്യം കൂടുതൽ ശക്തമാക്കാൻ ഈ ദിനം പ്രചോദനമാകട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും നിഷ്ഠൂരമായ അധ്യായങ്ങളിലൊന്നാണ് വിഭജനമെന്നും ദശലക്ഷങ്ങളാണ് ഇതിലൂടെ ദുരിതം പേറിയതെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അനുസ്മരിച്ചു. നിരവധി പേരുടെ ധീരതയെയും ത്യാഗത്തെയും പോരാട്ടങ്ങളെയുമാണ് ഈ ദിനം ഓർമ്മപ്പെടുത്തുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. 2021 മുതലാണ് ഓഗസ്റ്റ് 14 വിഭജന ഭീതി സ്മരണാദിനമായി ആചരിച്ചു തുടങ്ങിയത്. ഹർ ഘർ തിരംഗയുടെ ഭാഗമായി രാജ്യമെങ്ങും ദേശീയ പതാക ഉയരുമ്പോൾ ഖാദി തുണിയിൽ പതാക നിർമ്മിച്ചു നൽകുന്ന കണ്ണൂർ പയ്യന്നൂരിലെ ഖാദി കേന്ദ്രത്തിൽ ജീവനക്കാർ വലിയ തിരക്കിലാണ്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ അദ്വിതീയമായ സ്ഥാനമുണ്ട് ഖാദി പ്രസ്ഥാനത്തിന്. 2nd ബർദോളി എന്നറിയപ്പെടുന്ന കണ്ണൂർ പയ്യന്നൂരിൽ ഖാദിയുടെ വളർച്ച ദ്രുതഗതിയിലായിരുന്നു. ഹർഘർ തിരംഗ ആഘോഷിക്കുമ്പോൾ പയ്യന്നൂരിലെ ഖാദി കേന്ദ്രത്തിൽ ദേശീയ പതാകയുടെ നിർമ്മാണം തകൃതിയിൽ പുരോഗമിക്കുകയാണ്. ഖാദി തുണിയിൽ മാനദണ്ഡങ്ങൾ പാലിച്ച് ത്രിവർണ പതാക നിർമ്മിച്ചെടുക്കുന്ന തിരക്കിലാണ് ഈ കേന്ദ്രത്തിലെ ജീവനക്കാർ. കൃത്യമായ അളവിൽ 3 നിറങ്ങളിലുമുള്ള തുണി മുറിച്ചെടുത്ത് ശ്രദ്ധയോടെ അവർ പതാക നിർമ്മിച്ചെടുക്കുകയാണ്. 40 വർഷത്തോളമായി പയ്യന്നൂർ ഖാദി കേന്ദ്രം ദേശീയ പതാക നിർമ്മിക്കുന്നുണ്ട്. ദേശീയ പ്രസ്ഥാനത്തിന് ഊർജം പകർന്നു നൽകിയ പയ്യന്നൂർ ഖാദിക്ക് ദേശീയ പതാകയുടെ നിർമ്മാണത്തിലൂടെ അഭിമാന നിമിഷങ്ങളാണ് ഓരോ വർഷവും കൈവരുന്നത്.
0: സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന വനിതകളുടെ ഒത്തുചേരൽ ഇന്ന് രാത്രി 9:30 മുതൽ തിരുവനന്തപുരത്ത് നടക്കും. നാളെ പുലർച്ചെ 1 മണി വരെയാണ് പരിപാടി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് പോലീസ് സേനയെ നവീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് നവീന മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ പോലെ മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിയും ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സമൂഹത്തിനുണ്ടാകുന്ന മാറ്റത്തിനനുസൃതമായി സമൂലമായ മാറ്റങ്ങൾ പോലീസിലും ആവശ്യമാണെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. മയക്കുമരുന്ന് രാജാവ് വീരേന്ദർ സിംഗ് ബസോയെ യുഎഇയിൽ നിന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തിരിച്ചെത്തിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മയക്കുമരുന്നിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത കേന്ദ്ര സർക്കാർ നയത്തിലെ പുതിയ നാഴികക്കല്ലാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തരാഖണ്ഡിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 7 പേർ മരിച്ചു, 14 പേർക്ക് പരിക്കേറ്റു. ചമോലി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കത്തിലാണ് അപകടമുണ്ടായത്. കനത്ത മഴയിൽ ഒഡീഷയിൽ പ്രളയ സാഹചര്യം അതീവ ഗുരുതരമായി തുടരുന്നു. ബൈതരണി ബുധബലങ്ക നദികളിൽ ജലനിരപ്പുയരുന്നത് വടക്കൻ ജില്ലകളിൽ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഭദ്രക് ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ചമ്പുവയിൽ പാലം ഒലിച്ചുപോയതിനെ തുടർന്ന് റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സമഗ്ര പുരോഗതിയും പൂർണ്ണ ഹാജറും ലക്ഷ്യമിട്ട് കാസർഗോഡ് പരപ്പ ട്രൈബൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിൽ ഉയരെ പൊതുവിദ്യാഭ്യാസ ക്യാമ്പയിന് തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
3: സ്കൂൾ ഓൺ ഡ്രീംസ് ഓൺ എവരിവൺ ഇൻ എന്ന മുദ്രാവാക്യം ഉയർത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് കാസർഗോഡ് ജില്ലാ ഭരണ സംവിധാനം ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. വെള്ളരിക്കുണ്ട് താലൂക്കിലെ മറാഠി, മാവിലൻ, മലവേട്ടുവൻ സമുദായങ്ങളിലെ കുട്ടികൾക്കിടയിലെ സ്കൂൾ കൊഴിഞ്ഞുപോക്ക് പൂർണ്ണമായി ഇല്ലാതാക്കി 100% എൻറോൾമെന്റും ഹാജറും ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം.
0: സംസ്ഥാനത്ത് പാലക്കാടും കൊച്ചിയിലും BSNL സാറ്റലൈറ്റ് ഫോൺ കണക്ഷനുകൾ നൽകി തുടങ്ങിയതായി ചീഫ് ജനറൽ മാനേജർ ആർ സജികുമാർ. വിദൂര മേഖലകളിലുള്ളവർക്കും മത്സ്യബന്ധന മേഖലയിലുള്ളവർക്കും ഇത് ഗുണകരമായിരിക്കും. സംസ്ഥാനത്ത് ഈ വർഷം അവസാനത്തോടെ 5G സേവനങ്ങൾ ആരംഭിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം അമേരിക്കയുടെ ബെൻ ഷെൽട്ടന്. യുവസ് താരം ബ്രാൻഡൻ നെകാഷിമയെ 6-3, 7-6 എന്ന സ്കോറിനാണ് ഷെൽട്ടൻ പരാജയപ്പെടുത്തിയത്. വനിതാ സിംഗിൾസ് കിരീടം പോളിഷ് താരം ഇഗ ഷാംടെക് സ്വന്തമാക്കി. കസാഖ് താരം എലേന റൈബാക്കിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ ഗാല ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. 2 മത്സരങ്ങളുള്ള പരമ്പരയിലെ 2-ം ടെസ്റ്റ് ഈ മാസം 23 മുതൽ 27 വരെ കൊളംബോയിൽ നടക്കും.

ആളില്ലാ ഡ്രോണുകളുടെയും നിർമ്മാണ ഘടകങ്ങളുടെയും ഇറക്കുമതിക്ക് 100% വരെ തീരുവ ചുമത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൈന ആധിപത്യം പുലർത്തുന്ന വിതരണ ശൃംഖലയെ അമേരിക്ക ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനാണ് നടപടിയെന്ന് ട്രംപ് വ്യക്തമാക്കി. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ലക്ഷദ്വീപിലെ സുഹേലി ദ്വീപിൽ നിന്നും കാണാതായ 2 പോലീസ് കോൺസ്റ്റബിൾമാർക്കായുള്ള തിരച്ചിൽ തുടരുന്നു. കവരത്തി കൺട്രോൾ റൂമിലേക്ക് അപകട വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് 2 ദിവസമായി ഹെലികോപ്റ്റർ മാർഗം ഉൾപ്പെടെ തിരച്ചിൽ നടത്തിയെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരെക്കുറിച്ച് ഇതുവരെ വിവരം ഒന്നും ലഭിച്ചിട്ടില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാത്രി 7 രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിൽ നാളെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്തും നാളെ വിപുലമായ ആഘോഷ പരിപാടികൾ. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ സർവീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും 11 പേർ മെഡലുകൾക്ക് അർഹരായി. ഇന്ന് വിഭജന ഭീതി സ്മരണാദിനം. വിഭജനത്തിൽ ദുരിതങ്ങൾ നേരിട്ടവരെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രമുഖർ. മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് പോലീസ് സേനയെ നവീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം അമേരിക്കയുടെ ബെൻ ഷെൽട്ടൺ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 04902979896. ഇഷ്ടഗാനങ്ങളിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ, മട്ടന്നൂർ. നമുക്ക് നമ്മുടെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ. നമ്മുടെ ആദ്യത്തെ കോളർ ഡ്രോപ്പായി എന്ന് തോന്നുന്നു. നമുക്ക് നല്ലൊരു ഗാനം കേട്ടിട്ട് അടുത്ത കോളറിലേക്ക് പോകാം. ദാ പാട്ട് കേട്ടോളൂ.
1: നിറങ്ങൾ തന്നൃത്തം ഒഴിഞ്ഞൊരി മണ്ണിൽ മറഞ്ഞ സന്ധ്യകൾ പുനർജനിക്കുമോ? മറഞ്ഞ പക്ഷികൾ

0: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുകയാണ്. ആദ്യത്തെ കോളർ നമുക്ക് മിസ്സായെങ്കിലും അടുത്ത ആൾ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: ഹലോ, നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരായിരുന്നു?
1: തീർച്ചയായിട്ടും.
0: അപ്പോ ഇന്ന് നല്ലൊരു പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്.
1: നല്ലൊരു പാട്ടെന്ന് വെച്ചാൽ, ഞാൻ കണ്ണകി എന്ന് പറഞ്ഞ സിനിമയില് ഇത്രാമ പാടിയ രണ്ടുപേരും ഞാൻ പാടിത്തരാം.
0: ഓക്കെ, പാടിക്കോളൂ.
1: കരിനീല കണ്ണഴകി കണ്ണകി കാവേരിക്കരയിലെത്തി, കണ്ടെങ്കിലെന്നു കുതിച്ചു നീ എൻ കനകച്ചിലമ്പു കീലുത്തി. കരിനീല കണ്ണഴകി കണ്ണകി കാവേരിക്കരയിലെത്തി. ആ പാട്ടതിനു വേണ്ടി
0: നല്ലൊരു പാട്ടാണ് തിരഞ്ഞെടുത്തത്.
1: നമ്മളെ ഒന്ന് നമ്മളെ എന്റെ മോക്ക് മോന് ഭാര്യക്ക് പിന്നെ എല്ലാ പഴയ കാലങ്ങൾ ആസ്വദിക്കുന്ന എല്ലാ
0: ശ്രോതാക്കൾക്കും,
1: പിന്നെ അതോടുകൂടി നമ്മളെ റേഡിയോ മലബാറിന്റെ അണിയർ പ്രവർത്തകർക്ക്.
0: ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഗാനം നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ആസ്വദിക്കാം. അപ്പോ വേറെ വിശേഷങ്ങൾ വിചാരിക്കുന്നു.
1: ഓ ഓ
0: ഓക്കെ, അപ്പൊ നമുക്ക് നേരെ പാട്ടിലേക്ക് പോകാം അല്ലേ?
1: ആയിക്കോട്ടെ, ആയിക്കോട്ടെ.
0: ഇതാ പാട്ട് കേട്ടോളൂ.

0: ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂട്, രുചിയുടെ മാജിക്, അരോമ ഗ്രിൽ നേഷൻ. നെടുവട്ടുകുന്ന് മട്ടന്നൂർ, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
1: മധുര നിമിഷങ്ങൾ ഇനി കൂടുതൽ മധുരമാക്കാം. കേക്ക് വേൾഡ് മട്ടന്നൂരിനൊപ്പം പിറന്നാൾ, വിവാഹം, വാർഷികം തുടങ്ങി എല്ലാ ആഘോഷങ്ങൾക്കും മനോഹരമായ കസ്റ്റം കേക്കുകൾ, വിവിധ ബേക്കറി വിഭവങ്ങൾ, രുചികരമായ സ്നാക്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ. ഗുണനിലവാരത്തിലും രുചിയിലും എന്നും വിശ്വാസത്തിന്റെ പേര് കേക്ക് വേൾഡ് മട്ടന്നൂർ പുന്നാട്. ഓരോ നിമിഷവും മധുരമാക്കുന്ന നിങ്ങളുടെ സ്വന്തം ബേക്കറി. ഫോൺ 7306-481-521-6238-180-381.
2: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത് ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ.

0: സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്ത ധാരാളം നോക്കാം. ഹലോ.
3: ഹലോ, നമസ്കാരം.
2: നമസ്കാരം. ശബ്ദം കേട്ടിട്ട് രാഘ പൂപുത്തൂരാണ് അല്ലേ?
3: ശരിയാണ്.
2: വിശേഷം, സുഖല്ലേ?
3: സുഖമായിട്ട് പോകുന്നു.
2: ഓക്കെ. അപ്പൊ ഇന്ന് എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള പാട്ടുമായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവും അല്ലേ?
3: ആ, പ്രത്യേകത എന്റെ ഒരു കൂട്ടുകാരി, നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ്, ശ്രീന ഹരിചന്ദ്രൻ.
2: ഓക്കെ, എവിടെയാണ്?
3: ആ, അവളുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അതുകൊണ്ട് അവൾക്ക് പ്രിയപ്പെട്ട ഒരു പാട്ട് കൊടുക്കാന്ന് വിചാരിച്ചു വിളിച്ചതാ.
2: ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം. അപ്പോ പിറന്നാൾ ആശംസകൾ നമ്മൾ റേഡിയോ മലബാറിന്റെ കൂടി അറിയിക്കുന്നു ഈ ഒരു അവസരത്തിൽ.
3: ആ, കേൾക്കുന്നുണ്ടാവും.
2: ഓക്കെ, അപ്പോ പാട്ട് ഏതാണെന്ന് പറഞ്ഞില്ല.
3: എനിക്ക് ഗിരീഷ് കുത്തഞ്ചേരി സാറിന്റെ ഒരു പാട്ടാണ് വേണ്ടത്. ഭൂപതി എന്ന മൂവിയിലെ എസ് ടി വെങ്കടേശനം ഒരു പാട്ടല്ലേ,
2: കുങ്കുമമാലരീതളി അല്ലേ?
3: ആ,
2: ഒരു പാട്ടല്ലേ. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാം. അപ്പോ നേരത്തെ വിളിച്ച് വിഷൊക്കെ ചെയ്തോ? ഓക്കെ, എന്തൊക്കെയാണ് അവിടെ കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ആഘോഷം ഉണ്ടോ?
3: വൈകുന്നേരം ഉണ്ടാവും.
2: അതെല്ലേ. ഓക്കെ, അങ്ങോട്ട് അങ്ങോട്ട് പോകുന്നുണ്ടോ?
3: പോകണമെന്നുണ്ട്.
2: ഓക്കെ, അപ്പൊ എന്തായാലും ഗംഭീര പരിപാടി ആയിരിക്കും വിചാരിക്കുന്നു. പിന്നെ വേറെ എന്തൊക്കെയാണ് നാട്ടിൽ വിശേഷം? മഴയൊക്കെ ഒന്ന്?
3: നാട്ടില് നല്ല കാലാവസ്ഥ ആണ് ഇപ്പോ. പിന്നെ പറയത്തക്ക വിശേഷങ്ങളൊന്നും ഇല്ല.
2: ഓക്കെ, എല്ലാവർക്കും സുഖല്ലേ? വീട്ടിലെല്ലാവർക്കും സുഖല്ലേ?
3: സുഖമായിട്ട് പോന്നു.
2: ഓക്കെ, അപ്പൊ നമുക്ക് താമസിപ്പിക്കാതെ തന്നെ നമുക്ക് പിറന്നാൾ കാര്യം പാട്ടങ്ങ്
3: കേൾപ്പിക്കാം.
2: പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
3: സീനയ്ക്ക് വേണ്ടി വൈകി ഒരു 4 പാടണം.
2: ഈശ്വര, അത് വേണോ?
3: അതൊരു സമ്മാനായിക്കോട്ടെ.
2: അത് വേണോ?
3: ആ, വേണം. ഇന്നല്ലേ ഞാൻ ആദ്യമായിട്ട് പറയുന്നതല്ലേ.
2: അപ്പോ ഏത് പാട്ടാണ് ഞാൻ പെട്ടെന്ന് എന്റെ മനസ്സിൽ?
3: ഏതായാലും
2: പിറന്നാളുകാരിയല്ലേ. അപ്പൊ പിറന്നാളുകാരിക്ക് പറ്റിയൊരു പാട്ട് പെട്ടെന്ന് ഓടി വരുന്നില്ല. എന്തായാലും ഒരു പാട്ട് ഞാൻ പാടാം.
3: ഓക്കെ ഓക്കെ.

0: എന്റെ പെട്ടെന്ന് മനസ്സിൽ
1: താങ്ക്
0: യു. ഒരു ഒരു സഹോദരൻ പാട്ട്.
1: ഓക്കെ,
0: അപ്പോ ഇഷ്ടപ്പെട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. കേൾക്കുന്നുണ്ടാവായിരിക്കും. ഓക്കെ, അപ്പൊ രാഗേട്ട എന്തായാലും സംസാരിക്കാൻ പറ്റിയത് വളരെ സന്തോഷം. നമുക്ക് ആ ഒരു പിറന്നാൾ ആഘോഷത്തിൽ നമുക്കും പങ്കുചേരാം. ഇതാ പാട്ട് കേട്ടോളൂ.
1: ഓക്കെ,
0: താങ്ക് യു.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
3: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
4: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ്. ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
3: 100,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026

0: സെപ്റ്റംബർ 25 ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഓണം ഖാദി മേള 2026.
1: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്തത് ആരാണെന്ന് നോക്കാം. ഹലോ.
3: ഹലോ
4: ഹലോ, നമസ്കാരം സാർ.
3: നമസ്കാരം.
4: ഇഷ്ടഗാനങ്ങളിൽ
3: നിന്നും സുജാത മേച്ചടി. സുഖല്ലേ?
4: ഓക്കെ.
3: അപ്പൊ ഇന്ന് ഏത് പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്? ഷീല സരിത്ത് കുന്നോത്ത്. ആഹാ, അടിപൊളി.
4: അതുകൊണ്ട് ഞാനും വേണം ആശംസ അർപ്പിച്ചുകൊണ്ട്.
3: ഓക്കെ, ഏത് പാട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആശംസയായിട്ട്?
4: മുഖചിത്ര എന്ന ചിത്രത്തിലെ ദാസേട്ടൻ പാടിയ പൊന്നാമണി വേട്ടനാണ്.
3: അത് രണ്ടുപേരി പാടിക്കൂടെ? അത് കുഴപ്പമില്ല, എന്നാലും പിറന്നാൾ ആശംസ അറിയിക്കുന്ന ഒരാൾ പാടുമ്പോ അതിന്റെ ഒരു മധുരം കൂടുതലാണ്. അപ്പൊ ഒന്ന് രണ്ടുപേരി.

0: അടിപൊളി, സൂപ്പർ ആയിട്ട് പാടിയല്ലോ. ഓക്കെ, എന്തായാലും പിറന്നാളുകാരി ഈ പാട്ട് കേൾക്കുന്നുണ്ടാവും അല്ലേ. ഓക്കെ, പിന്നെ വേറെന്തൊക്കെയാണ് വീട്ടിലെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നേരെ പിറന്നാളുകാരിക്ക് പാട്ടങ്ങ് കേൾപ്പിക്കാൻ തോന്നല്ലേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ,
1: തീർച്ചയായിട്ടും
0: അഡ്വാൻസ് ആയിട്ട്. ഓക്കെ, അതെ, അത്തം പത്തിന് പൊന്നോണം അല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: അതെ,
0: പാട്ട് കേട്ടോ. താങ്ക് യു.

0: ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തര വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
4: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140070259000018.
5: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
0: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
5: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
0: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
5: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
0: മറ്റൊരു നമ്പർ 8301993542.
5: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
6: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്തത് ആരാണെന്ന് നോക്കാം. ഹലോ.
7: ഹലോ, നമസ്കാരം.
6: ഹലോ, നമസ്കാരം. ഇതാരാണ് സംസാരിക്കുന്നത്?
7: ഞാൻ ദിനേശാണ്, കാസർഗോഡ്.
6: സുല്യ കാസർഗോഡ്. അപ്പൊ കർണാടക ആണ് അല്ലേ ശരിക്കും വരുന്നത്? കർണാടക ബോർഡർ ആയിട്ട് വരുന്ന സ്ഥലമാണ് അല്ലേ? ഓക്കെ. എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങള്?
7: വിശേഷം ഒന്നുമില്ല.
6: ഇപ്പൊ മഴ കുറച്ച് കുറവാണ്. ഓക്കെ. അപ്പൊ എങ്ങനെയാ നമ്മുടെ പ്രോഗ്രാം, എങ്ങനെയാ കേൾക്കുന്നേ റേഡിയോയിലെ? ആപ്പിലാണ് കേൾക്കുന്നത്. ഓക്കെ. എല്ലാ പരിപാടിയും കേൾക്കാറുണ്ടോ? സമയം കിട്ടാറുണ്ടോ?
7: ഇല്ല സർ, ഇത് മാത്രമേ കേൾക്കൂ.
6: ലൈവാണ് കൂടുതലായിട്ട് കേൾക്കുന്നേ. ഓക്കെ. വീട്ടിലാരൊക്കെ ഉള്ളത്? നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കല്ലേ. ഓക്കെ. വീട്ടിലാരൊക്കെ ഉള്ളത്? ഓക്കെ. അവരുടെ പേരൊക്കെ ഒന്ന് പറയോ.
7: അവരുടെ പേര് ഗണേഷ, പിന്നെ സുനിത. അമ്മയുടെ പേര്
6: സുനിത. ഓക്കെ. അപ്പൊ എങ്ങനെയാ കേരളത്തിലായിട്ട്, എങ്ങനെയാ നല്ല അങ്ങനെ മലയാളം ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റാറുണ്ടോ? അപ്പൊ എങ്ങനെയാ വിദ്യാഭ്യാസം ഒക്കെ? എങ്ങനെയാ അവിടെ കർണാടകയിൽ തന്നെ ആയിരുന്നോ? സുല്ലിയാലിൽ തന്നെയാണ് അല്ലേ. അപ്പൊ അവിടെ മലയാളം മീഡിയം ഉണ്ടാവോ? അല്ലല്ലോ,
7: മലയാളം ഉണ്ട് സർ, കുറച്ചു
6: കന്നഡ. അങ്ങനെ. അപ്പൊ അതുവഴി നമുക്ക് ഭാഗമണ്ഡലൊക്കെ പോകുന്ന ഒരു സ്ഥലമല്ലേ അത്, ശരിക്കും സുള്ളിയ
7: അല്ലേ,
6: പുത്തൂര് സുള്ളിയ എന്നൊക്കെ പറയുന്ന സ്ഥലം ആ ഒരു ഭാഗത്തല്ലേ? ഓക്കെ, നമുക്ക് അവിടെ എത്താൻ എളുപ്പം നമ്മുടെ കാഞ്ഞങ്ങാട് വഴിയും വരാൻ തോന്നും അല്ലേ? കാഞ്ഞങ്ങാട് ശരി, എങ്ങനെ അങ്ങോട്ടേക്ക്? മഴയൊക്കെ ഉണ്ടായിരുന്നോ? നല്ല മഴ ഉണ്ടായിരുന്നോ നമ്മളെ കേരളത്തെ പോലെ തന്നെ? എന്നാലും അവിടുത്തെ ഒരു നല്ല കാലാവസ്ഥയല്ലേ, നല്ല ഭാഗമണ്ഡലൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. അപ്പൊ എന്താ പറയാ, മഞ്ഞ പെയ്യുന്ന ഒരു അപ്പൊ വിശേഷങ്ങൾ നമുക്ക് വീണ്ടും അടുത്ത കോളിലൂടെ ഒക്കെ സംസാരിക്കാം. പാട്ട് പറഞ്ഞോളൂ, ഏത് പാട്ടാണ് വേണ്ടതെന്ന്?
7: എനിക്ക് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് കേരള
6: പാട്ടാണ് വേണ്ടത്. ആ സിനിമ കണ്ടായിരുന്നോ?
7: ഇല്ല സാർ, പാട്ട് കേട്ടിട്ടുണ്ട്.
6: ആ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ആസ്വദിക്കാം. ഏതായാലും കർണാടകയിൽ നിന്നുള്ള വിശേഷങ്ങളൊക്കെ അറിഞ്ഞതിൽ വളരെ സന്തോഷം. ഭക്ഷണമൊക്കെ കഴിച്ചോ?
7: ഇല്ല സർ,
6: കഴിച്ചില്ല. അപ്പൊ പാട്ടൊക്കെ കേട്ട് കഴിക്കാന്ന് വിചാരിച്ചു അല്ലേ? ഓക്കെ, അപ്പൊ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം കേട്ടോ.
7: ഓക്കെ,
6: അപ്പൊ നമ്മള് പാട്ട് പ്ലേ ചെയ്യാണ്, അപ്പൊ വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക് യു.

0: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037. സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി തുടരുകയാണ്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: ഹലോ നമസ്കാരം ബയ്യോട്ട, ഇത് സതീഷ് കാഞ്ഞിലേരി.
1: ആ, എന്തൊക്കെയുണ്ട് വിശേഷം?
2: നല്ല വിശേഷം.
1: സുഖല്ലേ?
2: സുഖമായിരിക്കുന്നു.
1: ഭക്ഷണം കഴിച്ചോ?
2: ഭക്ഷണം കഴിച്ചു.
1: ഓക്കേ, അപ്പൊ ഇന്ന് ഏത് പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നേ?
2: ചുമട് താങ്ങിയെന്ന ചിത്രത്തിൽ പി ഭാസ്കറിന്റെ വരികൾക്ക് ദക്ഷിണാമൂർത്തി ഈണം നൽകി ജയശ്രീ പാടിയ ഗാനം.
1: ഓക്കേ, അപ്പൊ രണ്ടു വരി ഒന്ന് പാടിക്കൂടെ?
2: അത് വൈജുവേട്ടൻ പാടണം.
1: അയ്യോ, അതൊക്കെ പഴയ പാട്ടല്ലേ? അത് എനിക്ക് എന്റെ ആ ഒരു മൈൻഡിലേക്ക് ആ ഒരു
2: അലങ്കരിക്കും നമ്മുടെ വീട് കണ്ട് സ്വർഗവും നാണിക്കുന്നു എന്ന് തുടങ്ങുന്ന ഗാനം.
1: അങ്ങനെയാണ്. ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ വരികൾ അല്ലേ? ഓക്കേ, അപ്പൊ ഈ പാട്ട് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്?
2: ഇത് നമ്മുടെ റേഡിയോ മലബാറിന്റെ എല്ലാ ശ്രോതാക്കൾക്കും.
1: എല്ലാ ശ്രോതാക്കൾക്കും? പിന്നെ
2: പിന്നെ അന്ന സ്നേഹിക്കണ്ട ഞാൻ.
1: ഓക്കേ ഓക്കേ, തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പാട്ട് എല്ലാവർക്കും വേണ്ടി കേൾപ്പിക്കാം.
2: തീർച്ചയായിട്ടും.
1: ഓക്കേ, അപ്പോ പരിപാടികളൊക്കെ കേൾക്കുന്നില്ലേ നമ്മുടെ?
2: തീർച്ചയായിട്ടും
1: എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്.
2: എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്
1: സമയം കിട്ടുമ്പോഴൊക്കെ അല്ലേ?
2: കേൾക്കും.
1: ഓക്കെ, എന്തായാലും വീണ്ടും പരിപാടികളൊക്കെ തുടർന്ന് കേൾക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ഇതേപോലെ ഇടയ്ക്ക് വിളിക്കുക.
2: ഓക്കെ,
1: അപ്പൊ നമുക്ക് പാട്ട് കേൾപ്പിച്ചാലോ? എല്ലാരും പാട്ടിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കല്ലേ.
2: തീർച്ചയായും.
1: ഓക്കെ, അപ്പൊ നമുക്ക് നേരെ പാട്ടിലേക്ക് പോകാം. വിളിച്ചതിൽ വളരെ സന്തോഷം. ദാ പാട്ട് കേട്ടോ.

0: കോമറ്റ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർട്ട് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
3: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടോ?
2: ഉണ്ട്.
0: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ എസ് എം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായ ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം എസ് എം ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ, മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
4: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്തത് ആരാണെന്ന് നോക്കാം. ഹലോ.
5: ഹലോ
4: ഹലോ, നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ബൈജു ഏട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
5: സുഖം തന്നെ.
4: സുഖാണ്. ാണ്
5: പൂക്കൈത പൂക്കുന്ന പാടങ്ങൾ എന്നുള്ള പാട്ടില് ജനുവരി ഒരു ഓർമ്മ എന്ന ചിത്രത്തില്
4: ദാസേട്ടൻ പാടി മനോഹരമാക്കിയൊരു ഗാനം അല്ലേ.
5: ആ, ശിബു ചക്രവർത്തിയുടെ വരികള് അവസരത്തിൽ

0: അച്ഛന്റെ സംഗീതം.
1: ഇതൊരു ടൈറ്റിൽ സോങ് ആയിട്ടാണെന്ന് തോന്നുന്നു ആ സിനിമയിൽ കാണിക്കുന്നത് അല്ലേ? ജനുവരി ഒരു ഓർമ്മ ടൈറ്റിൽ വരുന്ന സമയത്താണെന്ന് തോന്നുന്നു ആ കാണിക്കുന്നത്. എന്റെ ഓർമ്മയാണ്,
0: സിനിമയാണ്.
1: തകർത്ത് അഭിനയിച്ച ഒരു സിനിമയല്ലേ കാർത്തിക സോമൻ അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം. അപ്പൊ ആ ഒരു സന്തോഷത്തിൽ നമുക്കും പങ്കുചേരാം അല്ലേ? ഓക്കെ, അപ്പൊ എങ്ങനെയാ, നിങ്ങള് പോകുന്നുണ്ടോ? പരിപാടി എന്തെങ്കിലും ഉണ്ടോ?
0: ഇല്ല, പരിപാടി അങ്ങനെയൊന്നുമില്ല. നമ്മളിങ്ങനെ വിളിക്കാറുണ്ട് അധികം.
1: അതെ അല്ലേ? അപ്പൊ നമുക്ക് താമസിയാതെ തന്നെ പാട്ടങ്ങ് കേൾപ്പിച്ചാലോ?
0: ഓക്കെ,
1: താങ്ക് യു. വിളിച്ചാൽ വളരെ സന്തോഷം. പരിപാടികൾ തുടർന്നും കേൾക്കുക. ഇതാ പാട്ട് കേട്ടോളൂ.

0: അല്ല, ആഗസ്റ്റ് 15 എന്താ പരിപാടി?
1: ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനാഘോഷം.
0: അതല്ല, മട്ടന്നൂരിൽ എന്തോ പരിപാടി ഉണ്ടല്ലോ.
1: അത് ടോയ്സും പ്രീമിയം ടോയ് സ്റ്റോറിന്റെ ഷോറൂം ഉദ്ഘാടനം.
0: ഓ, ഒരു ഷോറൂം ഉദ്ഘാടനത്തിന് എന്താ ഇത്ര പ്രത്യേകത?
1: ഉണ്ടല്ലോ, 15 വർഷത്തിലധികമായി സൗദി അറേബ്യയിൽ 21 ശാഖകളിലൂടെ ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്ക് പടർന്നു പന്തലിച്ച ടോയ്സും പ്രീമിയം ടോയ് സ്റ്റോറിന്റെ മട്ടന്നൂരിലെ ആദ്യ ഷോപ്പ് ഉദ്ഘാടനമാണ് നടക്കുന്നത്. ഉദ്ഘാടകനും അതിഥികൾക്കും ഒപ്പം വിശിഷ്ടാതിഥികളായി എത്തുന്നത് ആരാന്നറിയോ?
0: ആരാ?
1: ഭിന്നശേഷിക്കാരായ കുട്ടികൾ. മാത്രമല്ല, ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 20% ഡിസ്കൗണ്ട് എല്ലാവർക്കും ലഭിക്കുമ്പോൾ ഭിന്നശേഷിക്കാർക്ക് 40% ഡിസ്കൗണ്ട് ഉണ്ട്. ആഗസ്റ്റ് 15 വൈകിട്ട് 4 ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം ഇശൽ മണ്ണൂർ മുട്ടിപ്പാട്ടിന്റെ ഇശൽ രാവു ഉണ്ട്.
0: എന്നാ ഞാൻ വരട്ടെ.
2: ടോയ്സം തവക്കൽ കോംപ്ലക്സ് നിയർ HMC ഹോസ്പിറ്റൽ, മട്ടന്നൂർ. ഫോൺ 8282823383. 8606164616. മേക്കപ്പ് മേഖലയിലെ പുതിയ സാധ്യതകൾ തേടുന്നവരാണോ നിങ്ങൾ? ബ്രൈഡൽ മേക്കപ്പിൽ നിങ്ങളുടെ കഴിവുകൾ കൂടുതൽ പ്രൊഫഷണൽ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിലിതാ ബ്യൂട്ടി മേക്കേഴ്സ് കേരളയും മിഡോസ് ബ്യൂട്ടി കണ്ണൂരും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വൺ ഡേ പ്രീമിയം ബ്രൈഡൽ മേക്കപ്പ് സെമിനാർ. സാസ് മേക്കവേഴ്സ് ബൈ ദിവ്യ അവതരിപ്പിക്കുന്ന പ്രീമിയം സെമിനാറിൽ ഗ്ലാസ് ഗ്ലോ മേക്കപ്പ്, പ്രൊഡക്ട് നോളജ്, ഗ്ലോയിങ് പ്രൊഡക്ട് നോളജ്, കോൺടൂറിംഗ് ടെക്നിക്സ്, ഐ മേക്കപ്പ് ടെക്നിക്സ്, ഒമ്പ ലിപ് ടെക്നിക്സ്, ഹെയർ സ്റ്റൈലിംഗ്, ബോഡി ഹഗ്ഗിംഗ് ആൻഡ് സാരി ഡ്രോപ്പിംഗ് ടെക്നിക്സ് തുടങ്ങി ബ്രൈഡൽ മേക്കപ്പ് രംഗത്ത് ഏറെ പ്രയോജനപ്പെടുന്ന നിരവധി ടെക്നിക്കുകൾ നേരിട്ട് പഠിക്കാം. അപ്പോൾ മറക്കണ്ട, ഓഗസ്റ്റ് 16 ഞായറാഴ്ച രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ കണ്ണൂർ സോണ റെസ്റ്റോറന്റിൽ വെച്ച് പരിമിതമായ സീറ്റുകൾ മാത്രം ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 9605078686. ബ്യൂട്ടി മേക്കേഴ്സ് ആൻഡ് കേരള മിഡോസ് ബ്യൂട്ടി കണ്ണൂർ, ഒപ്പം സാസ് മേക്കോവേഴ്സ് ബൈ ദിവ്യ. നിങ്ങളുടെ മേക്കപ്പ് കരിയറിന് ഒരു പുതിയ തിലക്കം.
3: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിൽ നമ്മുടെ അവസാനത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
4: ഹലോ.
3: ഹലോ, നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
4: നമസ്കാരം. നമസ്കാരം.
3: ഇതാരാണെന്ന് പറയൂ.
4: വേണു തലച്ചങ്ങാട്.
3: വേണു തലച്ചങ്ങാട്. നമ്മൾ ആദ്യമായിട്ടാണോ സംസാരിക്കുന്നേ?
4: അതെ, ആദ്യമായിട്ടാണ്.
3: ആദ്യമായിട്ടാണ്. ഓക്കെ, എന്തൊക്കെയാണ് തലച്ചങ്ങാട് വിശേഷങ്ങൾ?
4: നല്ല വിശേഷം. മഴ കുറച്ച് കുറവുണ്ട്, നല്ല വെയിൽ അടിക്കുന്നുണ്ട്.
3: ഓക്കെ. അപ്പൊ ഇന്നിപ്പോ എവിടെയാണ്? വീട്ടിലാണോ ഉള്ളത് അതോ ജോലി സ്ഥലത്താണോ?
4: വീട്ടിലാണ്.
3: ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് വിളിക്കുകയാണ്. അപ്പൊ കുറച്ച് വിശേഷങ്ങളൊക്കെ അറിയാനുണ്ട്, നമ്മുടെ സമയവും കുറച്ചേ ഉള്ളൂ. എന്തായാലും ഏത്
4: പാട്ടായിട്ടാണ്
3: ഇന്ന് വന്നിരിക്കുന്നത്? ഇന്ന് ഏത് പാട്ട് കേൾക്കാനാണ്
4: വിളിച്ചിരിക്കുന്നത്? നവരാത്രി. നല്ലൊരു പാട്ടില്ലേ?
3: അടിപൊളി പാട്ടല്ലേ. ചേട്ടൻ പാടാറുണ്ടോ?
4: അത്യാവശ്യം മൂളം പാട്ട് പാടും.
3: മൂളണ്ട. നമുക്കൊരു 2 നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിട്ട് പ്ലീസ്.
4: ഈ പാട്ട് തന്നെ പാടല്ലേ?
3: പിന്നെ തീർച്ചയായിട്ടും. ഓക്കെ.
4: സ്വർഗപുത്രി നവരാത്രി, സ്വർണം പാവിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോവാനഗായകനാക്കൂ എന്നെ നീ സ്വർഗപുത്രി നവരാത്രി.
3: സൂപ്പർ അല്ലേ? എന്തേ വരാൻ ഇത്ര വൈകി എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സ്റ്റേഷനൊക്കെ അതെല്ലേ. ഓക്കെ, അപ്പൊ ഒരു
4: ദിവസം
3: വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോ ഒരു ദിവസം നമ്മുടെ സ്റ്റുഡിയോ ഒക്കെ കാണാൻ ഇങ്ങോട്ട് വാ. ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ഇവിടെ വന്നിട്ട് 2 പരിപാടിയൊക്കെ അവതരിപ്പിച്ച് പോവാന്നേ. രസമൊക്കെ അല്ലേ? ഓക്കെ. അതെ അതെ, നമ്മളിവിടെ വന്ന ഒരാളും വെറുതെ വിടാറില്ല, എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ചെയ്യിപ്പിച്ചിട്ടേ വിടാറുള്ളൂ. ഓ, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് നേരെ പാട്ടിലേക്ക് പോയാലോ ചേട്ടാ? നമ്മുടെ എന്റെ പേര് ബൈജു.
4: ബൈജു.
3: സ്ഥലം മട്ടന്നൂർ തന്നെയാണ്.
4: അപ്പൊ
3: നമുക്ക് വീണ്ടും കാണാം എന്തായാലും. ഓ, തീർച്ചയായിട്ടും. താങ്ക് യു, താങ്ക് യു. അതുപോലെ തന്നെ തിരിച്ചങ്ങോട്ടും.
4: ഓക്കെ, താങ്ക് യു വെരി മച്ച്.
3: ഓക്കെ, അപ്പൊ പാട്ട് കേൾക്കാം.
4: ഓക്കെ ഓക്കെ, എല്ലാവർക്കും വേണ്ടി.
3: ഓക്കെ.

പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയാണ് ഇതുവരെ കേട്ടത്. ഇഷ്ടഗാനങ്ങളിൽ പങ്കെടുത്ത എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിൻ്റെ സ്നേഹമറിയിക്കുകയാണ്. ഇഷ്ടഗാനങ്ങളിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ. സ്റ്റുഡിയോയിൽ സാങ്കേതിക സഹായവുമായി കൂടിയുണ്ടായിരുന്നത് പുരുഷോത്തമൻ.

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.
2: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
3: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നമസ്കാരം.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മട്ട് കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് place to celebrate happiness.

മേക്കപ്പ് മേഖലയിലെ പുതിയ സാധ്യതകൾ തേടുന്നവരാണോ നിങ്ങൾ? ബ്രൈഡൽ മേക്കപ്പിൽ നിങ്ങളുടെ കഴിവുകൾ കൂടുതൽ പ്രൊഫഷണൽ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിലിതാ ബ്യൂട്ടി മേക്കേഴ്സ് കേരളയും മിഡോസ് ബ്യൂട്ടി കണ്ണൂരും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വൺ ഡേ പ്രീമിയം ബ്രൈഡൽ മേക്കപ്പ് സെമിനാർ. സാസ് മേക്കവേഴ്സ് ബൈ ദിവ്യ അവതരിപ്പിക്കുന്ന പ്രീമിയം സെമിനാറിൽ ഗ്ലാസ് ഗ്ലോ മേക്കപ്പ്, പ്രൊഡക്ട് നോളജ്, ഗ്ലോയിങ് പ്രൊഡക്ട് നോളജ്, കോൺടൂറിംഗ് ടെക്നിക്സ്, ഐ മേക്കപ്പ് ടെക്നിക്സ്, ഒമ്പ ലിപ് ടെക്നിക്സ്, ഹെയർ സ്റ്റൈലിംഗ്, ബോഡി ഹഗ്ഗിംഗ് ആൻഡ് സാരി ഡ്രോപ്പിംഗ് ടെക്നിക്സ് തുടങ്ങി ബ്രൈഡൽ മേക്കപ്പ് രംഗത്ത് ഏറെ പ്രയോജനപ്പെടുന്ന നിരവധി ടെക്നിക്കുകൾ നേരിട്ട് പഠിക്കാം. അപ്പോൾ മറക്കണ്ട, ഓഗസ്റ്റ് 16 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ കണ്ണൂർ സോണ റെസ്റ്റോറന്റിൽ വെച്ച് പരിമിതമായ സീറ്റുകൾ മാത്രം ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 9605078686. ബ്യൂട്ടി മേക്കേഴ്സ് ആൻഡ് കേരള മിഡോസ് ബ്യൂട്ടി കണ്ണൂർ, ഒപ്പം സാസ് മേക്കോവേഴ്സ് ബൈ ദിവ്യ. നിങ്ങളുടെ മേക്കപ്പ് കരിയറിന് ഒരു പുതിയ തിലക്കം.

മധുര നിമിഷങ്ങൾ ഇനി കൂടുതൽ മധുരമാക്കാം. കേക്ക് വേൾഡ് മട്ടന്നൂരിനൊപ്പം പിറന്നാൾ, വിവാഹം, വാർഷികം തുടങ്ങി എല്ലാ ആഘോഷങ്ങൾക്കും മനോഹരമായ കസ്റ്റം കേക്കുകൾ, വിവിധ ബേക്കറി വിഭവങ്ങൾ, രുചികരമായ സ്നാക്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ. ഗുണനിലവാരത്തിലും രുചിയിലും എന്നും വിശ്വാസത്തിന്റെ പേര് കേക്ക് വേൾഡ് മട്ടന്നൂർ പുന്നാട്. ഓരോ നിമിഷവും മധുരമാക്കുന്ന നിങ്ങളുടെ സ്വന്തം ബേക്കറി. ഫോൺ 7306481521, 6238180381.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111933600. സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.

ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചുരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

deixa tá.

0: ചെവിവേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
1: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ?
0: ഉണ്ട്.
1: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ രേസം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിതാ കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ, ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും, കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301.

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120002.

0: അതല്ല, മട്ടന്നൂരിൽ എന്തോ പരിപാടി ഉണ്ടല്ലോ.
1: അത് ടോയ്സ് ആൻഡ് പ്രീമിയം ടോയ് സ്റ്റോറിന്റെ ഷോറൂം ഉദ്ഘാടനം.
0: ഓ, ഒരു ഷോറൂം ഉദ്ഘാടനത്തിന് എന്നാ ഇത്ര പ്രത്യേകത?
1: ഉണ്ടല്ലോ, 15 വർഷത്തിലധികമായി സൗദി അറേബ്യയിൽ 21 ശാഖകളിലൂടെ ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്ക് പടർന്നു പന്തലിച്ച ടോയ്സ് ആൻഡ് പ്രീമിയം ടോയ് സ്റ്റോറിന്റെ മട്ടന്നൂരിൽ ആദ്യ ഷോപ്പ് ഉദ്ഘാടനമാണ് നടക്കുന്നത്. ഉദ്ഘാടകനും അതിഥികൾക്കൊപ്പം വിശിഷ്ടാതിഥികളായി എത്തുന്നത് ആരാന്നറിയോ?
0: ആരാ?
1: ഭിന്നശേഷിക്കാരായ കുട്ടികൾ. മാത്രമല്ല, ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 20% ഡിസ്കൗണ്ട് എല്ലാവർക്കും ലഭിക്കുമ്പോൾ ഭിന്നശേഷിക്കാർക്ക് 40% ഡിസ്കൗണ്ട് ഉണ്ട്.
0: അത് കലക്കി.
1: 15 വൈകിട്ട് 4 ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം ഇശൽ മണ്ണൂർ മുട്ടിപ്പാട്ടിന്റെ ഇശൽ രാവു ഉണ്ട്.
0: എന്നാ ഞാൻ വരട്ടെ.
2: ടോയ്സം തവക്കൽ കോംപ്ലക്സ് നിയർ HMC ഹോസ്പിറ്റൽ.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എഫ് എം ബാൻഡിൽ 89.6 MHz-ൽ ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു.

കേൾക്കാം നാടോടി കഥകൾ. അനശ്വര കാവ്യങ്ങളുടെ ആസ്വാദന മാധുര്യം നുകരാൻ കാവ്യശകലങ്ങളിലെ അക്ഷരസൗരഭം തേടി ഒരു യാത്ര. അനുയാത്രയ്ക്കായി ആദരപൂർവം ക്ഷണിക്കുന്നു കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി അക്ഷരമലരുകളുടെ പരിമളത്തിന്റെ പരിരംഭണത്തിനായി കാത്തിരിക്കുക. വെള്ളിയാഴ്ചകളിൽ രാവിലെ 7:35 തിങ്കളാഴ്ചകളിൽ ഉച്ചയ്ക്ക് 12:45.

0: പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
1: എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 7:10 വൈകുന്നേരം 5:30 ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.
3: ईश्वर के दरबार में मैं महात्मा हूँ कि मैं दुष्ट आदमी हूँ वो तो कोई नहीं जान सकता है. मुझको भी बुरा पता नहीं चलेगा कि मेरे में दुष्टता कितनी भरी है या तो मेरे में साधुता कितनी भरी है. वो तो साधु हृदय है दुष्ट हृदय वो जानने वाला तो राम जी पड़ा है.
1: സഹസ്രാബ്ദത്തിന്റെ മഹാപുരുഷൻ ജീവിതം സന്ദേശമാക്കി ലോകത്തിന് സമർപ്പിച്ച മഹാത്മജി.
2: ഗാന്ധി ചിന്തയുടെ നേർവഴി ഗാന്ധിലയം.
1: റേഡിയോ മലബാർ 89.6 FM സരിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: ഗാന്ധിജിയുടെ വാക്കുകൾ.
1: ഒരു ഭാഗത്ത് മുൻ അധ്യായങ്ങളിൽ വിവരിച്ച പ്രകാരം സമുദായ സേവന പ്രവൃത്തി നടക്കവേ, മറ്റൊരു ഭാഗത്ത് കർഷകന്മാരുടെ സങ്കടമൊഴികൾ രേഖപ്പെടുത്തുന്ന പ്രവൃത്തിയും ഊർജിതമായി നടന്നു വന്നു. ഇത്തരം അനേകായിരം മൊഴികൾ രേഖപ്പെടുത്തി അതിൻ്റെ ഫലം സ്പഷ്ടമായിരുന്നു. മൊഴി രേഖപ്പെടുത്താൻ ദിവസം തോറും അധികമധികം കർഷകന്മാർ വന്നുകൊണ്ടിരുന്നു. അതോടുകൂടി തോട്ടക്കാരുടെ അരിശവും വർദ്ധിച്ചു വന്നു. ഒരു ദിവസം എനിക്ക് ബീഹാർ ഗവൺമെൻറ്റിൽ നിന്ന് ഒരു എഴുത്ത് കിട്ടി. അതിൻ്റെ സാരം ഇതായിരുന്നു: നിങ്ങളുടെ അന്വേഷണം വേണ്ടുന്നത്ര ദീർഘിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അത് അവസാനിപ്പിച്ച് ബീഹാർ വിട്ടുകൂടെ? മര്യാദയായ ഭാഷയിലായിരുന്നു എഴുത്ത്. എന്നാൽ അതിൻ്റെ അർത്ഥം സ്പഷ്ടമായിരുന്നു. അന്വേഷണം ദീർഘിച്ച ഒന്നാവാതെ തരമില്ലെന്നും അതുകൊണ്ട് ജനങ്ങൾക്ക് സങ്കട നിവൃത്തി ഉണ്ടായാലല്ലാതെ ബീഹാർ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ഞാൻ മറുപടി അയച്ചു. ഒന്നുകിൽ കർഷകന്മാരുടെ സങ്കടങ്ങളും ആക്ഷേപങ്ങളും ശരിയാണെന്ന് സമ്മതിച്ച് അവയെ പരിഹരിക്കുകയോ അല്ലെങ്കിൽ ഔദ്യോഗികമായ ഒരു അന്വേഷണം നടത്തേണ്ടതാണെന്നതിന് പ്രഥമ ദൃഷ്ടിയിൽ തന്നെ ആവശ്യമുള്ളത്ര ന്യായം കർഷകന്മാർ കാണിച്ചിട്ടുണ്ടെന്ന് സമ്മതിച്ച് ഉടനെ ഒരു അന്വേഷണം ആരംഭിക്കുകയോ ചെയ്ത് എൻ്റെ അന്വേഷണത്തെ ഗവൺമെൻറ്റിന് അവസാനിപ്പിക്കാമല്ലോ എന്ന് ചൂണ്ടിക്കാണിച്ചു. ലെഫ്റ്റനൻറ്റ് ഗവർണറായിരുന്ന സർ എഡ്വേർഡ് ഗേറ്റ് ഞാൻ അദ്ദേഹത്തെ കാണണമെന്നാവശ്യപ്പെട്ടു. അദ്ദേഹം താൻ ഒരു അന്വേഷണം ഏർപ്പെടുത്താൻ ഒരുക്കമാണെന്ന് പറയുകയും ആ അന്വേഷണ കമ്മിറ്റിയിൽ ഒരംഗമായിരിക്കാൻ എന്നെ ക്ഷണിക്കുകയും ചെയ്തു. കമ്മിറ്റിയിലെ മറ്റു മെമ്പർമാരുടെ പേരുകൾ ഞാൻ മനസ്സിലാക്കി. എൻ്റെ സഹപ്രവർത്തകന്മാരുമായി ആലോചിച്ച ശേഷം ഞാൻ ചില നിബന്ധനകൾക്കുൾപ്പെട്ട് കമ്മിറ്റിയിൽ ഒരംഗമായി പ്രവർത്തിച്ചു കൊള്ളാമെന്ന് സമ്മതിച്ചു. കമ്മിറ്റിയുടെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കെ എൻ്റെ സഹപ്രവർത്തകന്മാരുമായി കൂടിയാലോചിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ടായിരിക്കണം. കമ്മിറ്റിയിൽ അംഗമായതുകൊണ്ട് ഞാൻ കർഷകന്മാരുടെ കാര്യം വാദിക്കുന്ന ആളല്ലാതായിത്തീരില്ല എന്ന് ഗവൺമെൻറ് സമ്മതിക്കണം. അന്വേഷണ ഫലം എനിക്ക് തൃപ്തികരമല്ലാതാകുന്ന പക്ഷം കർഷകന്മാർ എന്താണ് ചെയ്യേണ്ടതെന്ന് ഉപദേശിക്കാനും അവരെ നയിക്കാനും എനിക്ക് സ്വാതന്ത്ര്യമുണ്ടായിരിക്കണം. ഇതെല്ലാമായിരുന്നു എൻ്റെ നിബന്ധനകൾ. ഇതെല്ലാം ന്യായമാണെന്ന് സർ എഡ്വേർഡ് ഗേറ്റ് സമ്മതിക്കുകയും അന്വേഷണ കമ്മിറ്റിയെ നിയമിക്കുകയും ചെയ്തു. അതിൻ്റെ അധ്യക്ഷനായി പരേതനായ സർ ഫ്രാങ്ക് സ്ലൈയെ നിശ്ചയിച്ചു. കമ്മിറ്റിയുടെ അന്വേഷണ ഫലം കർഷകന്മാർക്ക് അനുകൂലമായിരുന്നു. തോട്ടക്കാർ കർഷകന്മാരിൽ നിന്ന് അന്യായമായി വസൂലാക്കിയതാണെന്ന് കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ട സംഖ്യയുടെ ഒരു ഭാഗം അവർ മടക്കി കൊടുക്കേണ്ടതാണെന്ന് കമ്മിറ്റി ശുപാർശ ചെയ്തു. തീൻകടിയ സമ്പ്രദായത്തെ നിയമം കൊണ്ട് നിർത്തിക്കളയേണ്ടതാണെന്നും കമ്മിറ്റി ശുപാർശ ചെയ്തു. കമ്മിറ്റിയിലെ മെമ്പർമാരെല്ലാവരും യോജിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് എഴുതാനും കമ്മിറ്റികളുടെ ശുപാർശകൾക്കനുസരിച്ച് കർഷക നിയമം പാസാക്കി കിട്ടാനും ഇടയായത് പ്രധാനമായി സർ എഡ്വേർഡ് ഗേറ്റിൻ്റെ പരിശ്രമം കൊണ്ടാണ്. അദ്ദേഹം ഉറച്ച ഒരു നില കൈക്കൊള്ളുകയും ഇക്കാര്യത്തിൽ ഏറ്റവും സൂക്ഷിച്ചും നയത്തോടുകൂടിയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ റിപ്പോർട്ട് എല്ലാ അംഗങ്ങളും യോജിച്ച് ഒപ്പിട്ട ഒന്നായിരിക്കില്ലായിരുന്നു. കർഷക നിയമം പാസാക്കുകയില്ലായിരുന്നു. തോട്ടക്കാർക്ക് അസാധാരണ ബലമുണ്ടായിരുന്നു. റിപ്പോർട്ട് ഇങ്ങനെയായിരുന്നിട്ടും അവർ ബില്ലിനെ ബലമായി എതിർത്തു. എന്നാൽ സർ എഡ്വേർഡ് ഗേറ്റ് ഒടുവ് വരെ ഉറച്ചു നിന്നു. കമ്മിറ്റിയുടെ ശുപാർശകളെ നിശേഷം നിറവേറ്റി. ഒരു നൂറ്റാണ്ടിലധികം നിലനിന്നു പോന്ന തീൻകടിയ സമ്പ്രദായത്തെ ഇങ്ങനെ നിർത്തൽ ചെയ്തു. അതോടുകൂടി തോട്ടക്കാരുടെ വാഴ്ചയും അസ്തമിച്ചു. ഇത്രകാലം മുഴുവനും അവശതിയിൽ അമർന്നു കിടന്നിരുന്ന കർഷകന്മാർക്ക് സ്വന്തം ശക്തി ഏതാണ്ട് ഒന്നറിയാറായി. നീലത്തിൻ്റെ കറ ഒരിക്കലും കഴുകിക്കളയാൻ കഴിയില്ലെന്നുണ്ടായിരുന്ന അന്ധവിശ്വാസവും പൊളിഞ്ഞു. ഗുണപ്രദമായ നിർമ്മാണപരമായ പ്രവൃത്തി സ്ഥിരമായി കുറേ കൊല്ലങ്ങളോളം തുടർന്നു പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കൂടുതൽ സ്കൂളുകൾ സ്ഥാപിക്കാനും കൂടുതൽ ഫലപ്രദമാം വണ്ണം ഗ്രാമങ്ങളിൽ ഉള്ളിലോട്ട് പ്രവേശിക്കാനും ഞാൻ ആഗ്രഹിച്ചു. അതിനനുകൂലമായ ഒരു അവസ്ഥാന്തരം ഉണ്ടായിക്കഴിഞ്ഞു. എന്നാൽ എൻ്റെ കാര്യപരിപാടികൾ നിറവേറ്റാൻ ഈശ്വരൻ പ്രസാദിച്ചില്ല. ഇതിനു മുൻപും എൻ്റെ അനുഭവം പലപ്പോഴും ഇതുപോലെ

0: തന്നെയായിരുന്നു. വിധി എന്നെ മറ്റൊരിടത്തേക്ക് പ്രവൃത്തിക്കായി ഓടിച്ചു.
1: ഗാന്ധിഗീതം

ഐത്തത്തെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ കാഴ്ചപ്പാട്. 1934 ജനുവരി 17 ആലുവയിലെ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിലെ വിദ്യാർത്ഥികളോട് ഗാന്ധിജി ചെയ്ത പ്രസംഗത്തിൽ നിന്നാണ് ഈ ഭാഗം. എന്റെ സന്ദേശം തികച്ചും ലളിതമാണ്. ഇന്നെനിക്ക് പെട്ടെന്ന് ലഭിച്ച പുതിയ സത്യമൊന്നുമല്ല അത്. കഴിഞ്ഞ 50 കഴിവിനൊത്തവണ്ണം ആ തത്വം ജീവിതത്തിൽ പകർത്തുന്നതിന് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്ര കണ്ട് അതിലെനിക്ക് വിജയം ലഭിച്ചിട്ടുണ്ടോ, അത്ര കണ്ടെനിക്ക് ആന്തരമായ ആനന്ദവും ലഭിച്ചിട്ടുണ്ട്. ഈ സന്ദേശം ഞാൻ ആദ്യമായിട്ടല്ല ഇന്ത്യക്ക് നൽകുന്നത്. അടുത്ത കാലത്തുണ്ടായ ചില സംഭവങ്ങൾ നിമിത്തം ഇതൊരു പുതിയ കാര്യമാണെന്ന് ജനങ്ങൾക്ക് തോന്നുന്നുവെന്നേയുള്ളൂ. എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. തൊട്ടുകൂടാത്തവരെന്നും തീണ്ടിക്കൂടാത്തവരെന്നും കണ്ണിൽപ്പെട്ടുകൂടാത്തവരെന്നും ഒക്കെ വിളിക്കപ്പെടുന്ന അവർണ ഹിന്ദുക്കളെക്കാൾ ശ്രേഷ്ഠരാണ് ഞങ്ങൾ എന്ന് ഭാവിക്കുന്ന സവർണ ഹിന്ദുക്കൾ. അവരുടെ ഈ ശ്രേഷ്ഠതാവാദത്തിന് തെല്ലും ശാസ്ത്രസമ്മതിയില്ലെന്ന് മനസ്സിലാക്കണം. വേദം, ഉപനിഷത്ത്, സ്മൃതി, ഗീത എന്നൊക്കെ അറിയപ്പെടുന്ന വൈദിക ഗ്രന്ഥങ്ങൾ ഞാനിവിടെ വിവരിച്ച മട്ടിലുള്ള അസ്പർശ്യതയ്ക്ക് ദൈവിക അംഗീകാരമുണ്ടെന്ന് വ്യക്തമായി തെളിയിക്കുകയാണെങ്കിൽ പിന്നീട് എന്നെ ഹിന്ദുമതത്തിൽ പിടിച്ചു നിർത്തുന്നതിന് ഈ ലോകത്തിലുള്ള യാതൊന്നിനും കഴിയുകയില്ല. ചീഞ്ഞ പഴം പുറത്തെറിയുന്നത് പോലെ ഞാൻ ആ ഹിന്ദുമതത്തെയും പുറത്തെറിയും. സവർണ ഹിന്ദുക്കളെയും അവർണ ഹിന്ദുക്കളെയും സൃഷ്ടിച്ച ഈശ്വരൻ അദ്ദേഹത്തിന്റെ സന്താനങ്ങൾക്കിടയിൽ ഇത്ര ഹീനമായ ഒരു വേലി കെട്ടിയുറപ്പിക്കുമെന്ന് സങ്കല്പിക്കുന്നത് പോലും എന്റെ

നീതിബോധത്തിന് നിരക്കാത്തതാണ്. അത് എന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു. വേദങ്ങളും ഉപനിഷത്തുകളും രചിച്ച ഋഷിമാർ ഉച്ചരിച്ച ഓരോ മന്ത്രത്തിലും ഈശ്വരന്റെ ഏകത്വം ഊന്നിപ്പറയുന്നുണ്ട്. ഇന്നു ഹിന്ദുമതത്തിൽ നിലവിലിരിപ്പുള്ള മട്ടിൽ ഐത്താചാരത്തെപ്പറ്റി അവർ സങ്കല്പിച്ചിരുന്നു എന്ന് കരുതുന്നത് ബുദ്ധിയുള്ള മനുഷ്യർക്ക് നിരക്കുന്നതല്ല. പക്ഷേ അന്ധവിശ്വാസങ്ങളും പക്ഷപാതങ്ങളും പെട്ടെന്നൊന്നും ഇല്ലാതാവുകയില്ല. അവ യുക്തിയെ മറയ്ക്കുകയും ബുദ്ധിയെ കലക്കുകയും

നീതീകരിക്കുന്നതായി നാം കാണുന്നത്. വിദ്യാർത്ഥികളായ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ സന്ദേശത്തിനു പിന്നിൽ ഇതിനേക്കാൾ ഏറെ മഹത്വപൂർണമായ മറ്റൊരു സന്ദേശം മറഞ്ഞിരിപ്പുണ്ടെന്നാണ്. ഇന്ത്യയിലെ എല്ലാ തരത്തിലുള്ള സാമൂഹ്യ സമ്പ്രദായങ്ങളെയും ഐത്താചാരമെന്ന ഈ ഭീകരസ്വത്വം കടന്നു പിടികൂടിയിട്ടുണ്ട്. ഈ സന്ദേശത്തിന്റെ പിന്നിലുള്ള ആശയം ഇതാണ്: ഹിന്ദുക്കളുടെ ഇടയിൽ ഐത്തം പാടില്ലെന്ന് തന്നെയല്ല, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പാഴ്സികളും മറ്റുള്ളവരും തമ്മിലൊന്നും തന്നെ ഐത്തം ആചരിച്ചുകൂടാ. ലക്ഷക്കണക്കിന് ആളുള്ള സവർണ ഹിന്ദുക്കളുടെ ഹൃദയത്തിൽ ഇമ്മാതിരി ഒരു മഹത്തായ പരിവർത്തനം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ, അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ കഴിഞ്ഞാൽ, അവ ശുദ്ധീകരിക്കപ്പെടുമെന്ന് തീർച്ചയാണ്. എനിക്കുറപ്പുണ്ട്, ഇന്ത്യയിൽ നമുക്കൊരൊറ്റ ജനതയെന്ന നിലയിൽ പരസ്പര വിശ്വാസത്തോടെ, യാതൊരു സംശയവും അന്യോന്യം വച്ചു പുലർത്താതെ ജീവിക്കാൻ കഴിയുമെന്ന്. ഐത്താചാരം അതിന്റെ പല സൂക്ഷ്മരൂപങ്ങളിലൂടെ നമ്മെ പരസ്പരം വേർതിരിക്കുന്നു, നമ്മുടെ ജീവിതത്തെ അസുന്ദരമാക്കുന്നു.

0: ഇന്നത്തെ ഗാന്ധിലേയം ഇവിടെ സമാപിക്കുന്നു.
1: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 04972 762400.

0: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് place to celebrate happiness.

മധുര നിമിഷങ്ങൾ ഇനി കൂടുതൽ മധുരമാക്കാം. കേക്ക് വേൾഡ് മട്ടന്നൂരിനൊപ്പം പിറന്നാൾ, വിവാഹം, വാർഷികം തുടങ്ങി എല്ലാ ആഘോഷങ്ങൾക്കും മനോഹരമായ കസ്റ്റം കേക്കുകൾ, വിവിധ ബേക്കറി വിഭവങ്ങൾ, രുചികരമായ സ്നാക്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ. ഗുണനിലവാരത്തിലും രുചിയിലും എന്നും വിശ്വാസത്തിന്റെ പേര് കേക്ക് വേൾഡ് മട്ടന്നൂർ പുന്നാട്. ഓരോ നിമിഷവും മധുരമാക്കുന്ന നിങ്ങളുടെ സ്വന്തം ബേക്കറി. ഫോൺ 7306481521 6238180381.

0: മേക്കപ്പ് മേഖലയിലെ പുതിയ സാധ്യതകൾ തേടുന്നവരാണോ നിങ്ങൾ? ബ്രൈഡൽ മേക്കപ്പിൽ നിങ്ങളുടെ കഴിവുകൾ കൂടുതൽ പ്രൊഫഷണൽ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിലിതാ ബ്യൂട്ടി മേക്കേഴ്സ് കേരളയും മിഡോസ് ബ്യൂട്ടി കണ്ണൂരും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വൺ ഡേ പ്രീമിയം ബ്രൈഡൽ മേക്കപ്പ് സെമിനാർ. സാസ് മേക്കവേഴ്സ് ബൈ ദിവ്യ അവതരിപ്പിക്കുന്ന പ്രീമിയം സെമിനാറിൽ ഗ്ലാസ് ഗ്ലോ മേക്കപ്പ്, പ്രൊഡക്ട് നോളജ്, ഗ്ലോയിങ് പ്രൊഡക്ട് നോളജ്, കോൺട്യൂറിംഗ് ടെക്നിക്സ്, ഐ മേക്കപ്പ് ടെക്നിക്സ്, ഓംബർ ലിപ് ടെക്നിക്സ്, ഹെയർ സ്റ്റൈലിംഗ്, ബോഡി ഹഗ്ഗിംഗ് ആൻഡ് സാരി ഡ്രോപ്പിംഗ് ടെക്നിക്സ് തുടങ്ങി ബ്രൈഡൽ മേക്കപ്പ് രംഗത്ത് ഏറെ പ്രയോജനപ്പെടുന്ന നിരവധി ടെക്നിക്കുകൾ നേരിട്ട് പഠിക്കാം. അപ്പോൾ മറക്കണ്ട, ഓഗസ്റ്റ് 16 ഞായറാഴ്ച രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ കണ്ണൂർ സോണ റെസ്റ്റോറന്റിൽ വെച്ച് പരിമിതമായ സീറ്റുകൾ മാത്രം ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 9605078686. ബ്യൂട്ടി മേക്കേഴ്സ് ആൻഡ് കേരള മിഡോസ് ബ്യൂട്ടി കണ്ണൂർ, ഒപ്പം സാസ് മേക്കോവേഴ്സ് ബൈ ദിവ്യ. നിങ്ങളുടെ മേക്കപ്പ് കരിയറിന് ഒരു പുതിയ തിളക്കം. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6.

പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് ഇപ്പോൾ കേൾക്കാം. ആദ്യം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 രാമകഥാ ഗാനലയം. 7:00 സ്വാതന്ത്ര്യദിന തലേന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യത്തോടായി നടത്തുന്ന പ്രഭാഷണം കേൾക്കാം. തുടർന്ന് മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. തുടർന്ന് സർഗജാലകത്തിൽ ദിനേശ് ചൊവ്വണ്ണ എഴുതി അവതരിപ്പിക്കുന്ന എന്റെ ആകാശം എന്ന കവിത, അരവിന്ദാശൻ കോതേരി എഴുതി അവതരിപ്പിക്കുന്ന കഥ സാന്ത്വനം, അജിത സത്യൻ എഴുതി അവതരിപ്പിക്കുന്ന ലളിതഗാനം, വി ബൈജു കുറിഞ്ഞാലിയോട് എഴുതിയ കവിത അമ്മ ആലാപനം അധീന. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. 9:30 സ്വാതന്ത്ര്യദിന തലേന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യത്തോടായി നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷ കേൾക്കാം. 10:00 മധുര ഗീതങ്ങൾ. റേഡിയോ മലബാറിൽ നാളെ രാവിലെ 5:15 പ്രഭാത ഗീതങ്ങൾ. തുടർന്ന് കൃഷ്ണകുമാർ കണ്ണോത്ത് അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത. തുടർന്ന് മലബാർ ഡയറിയിലൂടെ കേൾക്കാം റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ അംശി നാരായണപിള്ളയുടെ വരിക വരിക സഹചരെ എന്ന കവിത ആലപിക്കുന്നു നിത്യാനാഥ് കോതേരി. തുടർന്ന് ചരിത്രപഥം വചനാമൃതം, മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:30 സൂര്യ ക്ലിനിക് മട്ടന്നൂർ അവതരിപ്പിക്കുന്ന രാമകഥാ ഗാനലയം. 6:45 പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:00 മുതൽ സ്വാതന്ത്ര്യദിനത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നതിന്റെ തത്സമയ പ്രക്ഷേപണം. തുടർന്ന് കേൾക്കാം സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം. തുടർന്ന് ഗാനതരംഗം. ഇതിൽ 1971 ബിയോണ്ട് ബോർഡേഴ്സ് എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ. തുടർന്ന് സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12:15 ആർദ്രഗീതങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 പ്രിയരാഗം ചലച്ചിത്ര ഗാന പരിപാടി. 2:00 അതിഥി ഭാഷാഗാനങ്ങൾ. വൈകിട്ട് 5:15 ചലച്ചിത്ര ഗാനങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 മട്ടന്നൂർ സൂര്യ ക്ലിനിക് രാമകഥാ ഗാനലയം. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 സ്ത്രീ തരംഗം. 8:00 സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം. 8:30 സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക റേഡിയോ അറ്റ് സ്കൂൾ. അവതരിപ്പിക്കുന്നത് മട്ടന്നൂർ അമല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കൊച്ചുകൂട്ടുകാർ. 9:00 ചാരുകസേര. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 മധുര ഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: അല്ല, ആഗസ്റ്റ് 15 എന്ന പരിപാടി?
1: ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനാഘോഷം.
0: അതല്ല, മട്ടന്നൂരിൽ എന്തോ പരിപാടി ഉണ്ടല്ലോ.
1: അത് ടോയ്സും പ്രീമിയം ടോയ് സ്റ്റോറിന്റെ ഷോറൂം ഉദ്ഘാടനം.
0: ഓ, ഒരു ഷോറൂം ഉദ്ഘാടനത്തിന് എന്നാ ഇത്ര പ്രത്യേകത?
1: ഉണ്ടല്ലോ, 15 വർഷത്തിലധികമായി സൗദി അറേബ്യയിൽ 21 ശാഖകളിലൂടെ ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്ക് പടർന്നു പന്തലിച്ച ടോയ്സും പ്രീമിയം ടോയ് സ്റ്റോറിന്റെ മട്ടന്നൂരിലെ ആദ്യ ഷോപ്പ് ഉദ്ഘാടനമാണ് നടക്കുന്നത്. ഉദ്ഘാടകനും അതിഥികൾക്കൊപ്പം വിശിഷ്ടാതിഥികളായി എത്തുന്നത് ആരാന്നറിയോ?
0: ആരാ?
1: ഭിന്നശേഷിക്കാരായ കുട്ടികൾ. മാത്രമല്ല, ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 20% ഡിസ്കൗണ്ട് എല്ലാവർക്കും ലഭിക്കുമ്പോൾ ഭിന്നശേഷിക്കാർക്ക് 40% ഡിസ്കൗണ്ട് ഉണ്ട്.
0: അത് കലക്കി.
1: ആഗസ്റ്റ് 15 വൈകിട്ട് 4 ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം ഇശൽ മണ്ണൂർ മുട്ടിപ്പാട്ടിന്റെ ഇശൽ രാവും ഉണ്ട്.
0: എന്നാ ഞാൻ വരട്ടെ.
2: ടോയ്സം തവക്കൽ കോംപ്ലക്സ് നിയർ HNC ഹോസ്പിറ്റൽ, മട്ടന്നൂർ. ഫോൺ 8282833 8606 164 616.
3: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.

0: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
1: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
2: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടോ?
1: ഉണ്ട്.
2: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ രേസം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ, മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
3: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
4: 916 BASHUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
3: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
4: ഫോൺ നമ്പർ 9656120022.

0: फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാത്രി 7 രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിൽ നാളെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തും. സംസ്ഥാനത്തും നാളെ വിപുലമായ ആഘോഷ പരിപാടികൾ. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതിയുടെ സർവീസ് മെഡലുകൾക്ക് കേരളത്തിൽ നിന്നുള്ള 11 പേർ അർഹരായി. വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡൽ SP ശശിധരന്. ജനസൌഹൃദ പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമിട്ടുള്ള കേരള പോലീസിന്റെ മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബംഗളൂരുവിന് സമീപം 2 പേർ മരിക്കാനിടയായ KSRTC അപകടത്തിൽ ബസിനു നേരെ മുട്ടയേറുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. മഴക്കെടുതിയും പ്രളയവും ശാസ്ത്രീയമായി പ്രതിരോധിക്കാൻ കേരള ഫ്ളഡ് റെസീലിയൻസ് ഇനിഷ്യേറ്റീവ് നടപ്പാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. വാർത്തകൾ വിശദമായി. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാത്രി 7 രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും അഭിസംബോധന പ്രക്ഷേപണം ചെയ്യും. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നാളെ രാവിലെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ദേശീയ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും.
5: ദേശീയഗീതമായ വന്ദേ മാതരത്തിനുമാണ് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ഇത്തവണ പ്രാധാന്യം നൽകുന്നത്. ചുവപ്പുകോട്ടയിൽ ഇക്കുറി ആദ്യമായി വന്ദേ മാതരം ആലപിക്കുന്നതിന് പുറമെ വന്ദേ മാതരത്തിന്റെ മാതൃകയിൽ പുഷ്പാലങ്കാരവും ഒരുക്കും. വ്യോമസേനയുടെ MI-17 ഹെലികോപ്റ്ററുകൾ ചടങ്ങിൽ പുഷ്പവൃഷ്ടി നടത്തും. സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള 5,000 പ്രത്യേക അതിഥികൾ ചുവപ്പുകോട്ടയിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും. കരകൌശല വിദഗ്ധർ, വനിതാ സംരംഭകർ, തെരുവ് കച്ചവടക്കാർ, ടാക്സി ഡ്രൈവർമാർ തുടങ്ങിയവർ അതിഥികളിൽ ഉൾപ്പെടുന്നു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഡൽഹിയിൽ സുരക്ഷ കർശനമാക്കി. 15,000 സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതിന് പുറമെ CCTV നിരീക്ഷണവും കർശനമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
4: സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികളാണ് നാളെ നടക്കുന്നത്. തലസ്ഥാന നഗരിയിലും ജില്ലാ ആസ്ഥാനങ്ങളിലും നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ പങ്കെടുത്തു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി നാളെ രാവിലെ 9 നിയമസഭാ സമുച്ചയത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തും. നിയമസഭാ അങ്കണത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ദേശീയ നേതാക്കളുടെ പ്രതിമകളിൽ സ്പീക്കർ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തും. 80th സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ജനങ്ങൾക്ക് ആശംസകൾ നേർന്ന് ഗവർണറും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ പ്രമുഖർ. സ്വാതന്ത്ര്യവും സമത്വവും ഐക്യവും കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആശംസാ സന്ദേശത്തിൽ ഓർമ്മപ്പെടുത്തി. ജനാധിപത്യവും രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങളും സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് മുഖ്യമന്ത്രി VD സതീശൻ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. മാനവികതയും സാഹോദര്യവും നിറഞ്ഞ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആശംസിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ നാളെ കൊച്ചി നേവൽ ബേസിലെ INS ഗരുഡ ഹാംഗറിൽ സൈനിക പരേഡ് നടക്കും. ദക്ഷിണ നാവിക കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന പരേഡ് വീക്ഷിക്കും. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി മാഹി കോളേജ് ഗ്രൌണ്ടിൽ നാളെ രാവിലെ 9 പുതുച്ചേരി പൊതുവിതരണ വകുപ്പ് മന്ത്രി ശിവകൊളുന്ത് ദേശീയ പതാക ഉയർത്തും. തുടർന്ന് നടക്കുന്ന സെറിമോണിയൽ പരേഡിൽ മാഹി പോലീസ്, ഇന്ത്യ റിസർവ് ബറ്റാലിയൻ, പുതുച്ചേരി ഹോംഗാർഡ്സ്, NCC തുടങ്ങിയ സേനാവിഭാഗങ്ങളോടൊപ്പം സ്കൂൾ വിദ്യാർത്ഥികളും പങ്കെടുക്കും. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന വനിതകളുടെ ഒത്തുചേരൽ ഇന്ന് രാത്രി 9:30 മുതൽ തിരുവനന്തപുരത്ത് നടക്കും. നാളെ പുലർച്ചെ 1 വരെയാണ് പരിപാടി. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതിയുടെ സർവീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും എസ് പി എസ് ശശിധരന് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ലഭിച്ചു. സ്തുത്യർഹ സേവനത്തിനുള്ള പോലീസ് മെഡലുകൾക്ക് ഐ ജി രജ്പാൽ മീണ, എസ് പിമാരായ ബിനു ആർ പിള്ള, ഉജ്ജ്വൽ കുമാർ, ഡിവൈഎസ്പിമാരായ രവികുമാർ, സുരേഷ് ബാബു, എസ് ഐ ജ്യോതിഷ് കുമാർ എന്നിവർ അർഹരായി. ഫയർഫോഴ്സ് എ എസ് ടി ഒമാരായ രാജേന്ദ്രൻ നായർ, സെബാസ്റ്റ്യൻ ജോസഫ്, ജയിൽ വകുപ്പ് അസിസ്റ്റന്റ് സൂപ്രണ്ട് സുനിൽ കുമാർ, പ്രിസൺ ഓഫീസർ മോഹൻദാസ് എന്നിവരും സ്തുത്യർഹ സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡലുകൾ സ്വന്തമാക്കി. ജനസൌഹൃദ പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമിട്ടുള്ള കേരള പോലീസിന്റെ മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. പോലീസിനെക്കുറിച്ചുള്ള കാലങ്ങളായുള്ള ഭയം മാറ്റി പോലീസ് സുഹൃത്തും സഹായിയുമാണെന്ന വിശ്വാസം ജനങ്ങളിൽ വളർത്തിയെടുക്കണമെന്ന് മുഖ്യമന്ത്രി ചടങ്ങിൽ പറഞ്ഞു. പോലീസ് സ്റ്റേഷനിലെത്തുന്ന പ്രായമായവർ, സ്ത്രീകൾ, കുട്ടികൾ തുടങ്ങി എല്ലാവരോടും ഉദ്യോഗസ്ഥർ സൌമ്യതയോടെയും സ്നേഹത്തോടെയും പെരുമാറണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു.

0: സൂപ്പർ ഡീലക്സ് ബസിന് നേരെ ബംഗളൂരു മൈസൂരു എക്സ്പ്രസ് വേയിൽ ബിടവിക്ക് സമീപം മുട്ടയേറുണ്ടായ സംഭവത്തിൽ KSRTC കർണാടക പോലീസിന് പരാതി നൽകിയതായി ഗതാഗത മന്ത്രി CP ജോൺ. വിഷയം ഗൌരവകരമായി പരിഗണിക്കുമെന്നും കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്ക് പോയ KSRTC സൂപ്പർ ഡീലക്സ് ബസ് കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട് ഡ്രൈവറും കണ്ടക്ടറും മരിച്ച സംഭവത്തിൽ മുട്ടയേർ ഉണ്ടായോ എന്ന് അന്വേഷിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു.
1: നമ്മുടെ ഓഫീസർമാരവിടെ സംഭവ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. എന്തായാലും മുട്ട എറിഞ്ഞു എന്നുള്ള വിവരമാണ് ഇപ്പൊ നമുക്ക് മാധ്യമങ്ങളിൽ കൂടിയും ഒക്കെ കിട്ടുന്നത്. ഞങ്ങളും വളരെ സീരിയസ് ആണ് ആ വിഷയത്തിൽ. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ FIR ഇട്ട് അന്വേഷണങ്ങൾ നടത്തും. ബാംഗ്ലൂരിൽ രണ്ടുപേര് മരിച്ചില്ലേ, ആ വിഷയത്തിൽ ഇത്തരത്തിലുള്ള വല്ല ഇടപെടലും ഏറുകളും ഉണ്ടായിട്ടുണ്ടോ എന്നതിനെ കുറിച്ചാണ് കൊടുത്തിട്ടുള്ളത്.
0: സംസ്ഥാനത്ത് കാലാവസ്ഥാ വ്യതിയാനങ്ങളും പ്രകൃതി ദുരന്തങ്ങളും കൊണ്ടുണ്ടാകുന്ന മഴക്കെടുതിയും പ്രളയവും ശാസ്ത്രീയമായി പ്രതിരോധിക്കാൻ കേരള ഫ്ളഡ് റെസീലിയൻസ് ഇനിഷ്യേറ്റീവ് നടപ്പാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. ഇതിന്റെ ഭാഗമായി IIT റൂർക്കി, IIT പാലക്കാട്, IIT കോട്ടയം എന്നിവിടങ്ങളിലെ വിദഗ്ധർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെ അത്യാധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിയുള്ള മികച്ച പ്രളയ പ്രതിരോധ സംവിധാനം സംബന്ധിച്ച സമഗ്ര രൂപരേഖ വിദഗ്ധ സംഘം മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട മറ്റന്നാൾ വൈകിട്ട് 5 തുറക്കും. തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. തിങ്കളാഴ്ച രാവിലെ 5 മുതൽ പൂജകൾ ആരംഭിക്കും. ഓഗസ്റ്റ് 21 നട അടയ്ക്കുക. പമ്പയിലേക്ക് വിപുലമായ യാത്രാ ക്രമീകരണങ്ങൾ ഒരുക്കിയതായി KSRTC അറിയിച്ചു. തൃശൂർ പൂച്ചട്ടി ഭവൻസ് വിദ്യാമന്ദിറിൽ പുതുതായി നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്കിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിക്കും. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രം ചെയർമാൻ TS പട്ടാഭിരാമൻ അധ്യക്ഷത വഹിക്കും. ഓണാവധിയിലെ തിരക്ക് പരിഗണിച്ച് കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് കൂടുതൽ ബസ് സർവീസ് അനുവദിച്ചു. KC വേണുഗോപാൽ MP നിർദ്ദേശം പരിഗണിച്ചാണ് കേരളത്തിലേക്ക് ഈ മാസം 21 മുതൽ 25 വരെ 150 ബസ് സർവീസ് അനുവദിക്കാൻ കർണാടക സർക്കാർ തീരുമാനിച്ചത്. കർണാടകയിലേക്കുള്ള മടക്ക സർവീസുകൾ 27 മുതൽ 30 വരെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കൂടുതൽ ഓണം സ്പെഷ്യൽ ട്രെയിനുകൾ സംസ്ഥാനത്തേക്ക് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി ചർച്ച നടത്തിയതായും ശ്രീ KC വേണുഗോപാൽ അറിയിച്ചു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് 1 രൂപയ്ക്ക് പുതിയ സിം നൽകുന്ന ഫ്രീഡം പ്ലാൻ അവതരിപ്പിച്ചതായി BSNL. ഓണത്തോടനുബന്ധിച്ച് 4 പുതിയ പ്ലാനുകളും വിവിധ വിഭാഗങ്ങളിലായി അവതരിപ്പിക്കുമെന്നും BSNL ചീഫ് ജനറൽ മാനേജർ R സജികുമാർ തിരുവനന്തപുരത്ത് പറഞ്ഞു. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാത്രി 7 രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിൽ നാളെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തും. സംസ്ഥാനത്തും നാളെ വിപുലമായ ആഘോഷ പരിപാടികൾ. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതിയുടെ സർവീസ് മെഡലുകൾക്ക് കേരളത്തിൽ നിന്നുള്ള 11 പേർ അർഹരായി. വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡൽ SP ശശിധരന്. ജനസൌഹൃദ പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമിട്ടുള്ള കേരള പോലീസിന്റെ മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബംഗളൂരുവിന് സമീപം 2 മരിക്കാനിടയായ KSRTC അപകടത്തിൽ ബസിനു നേരെ മുട്ടയേറുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. മഴക്കെടുതിയും പ്രളയവും ശാസ്ത്രീയമായി പ്രതിരോധിക്കാൻ കേരള ഫ്ളഡ് റെസീലിയൻസ് ഇനിഷ്യേറ്റീവ് നടപ്പാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: രാമകഥാഗാനലയം.
2: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

ഇന്ദ്രന്റെ വജ്രായുധത്തിന് സമാനമായ ഐന്ദ്രാസ്ത്രത്തെ പ്രയോഗിച്ച് ശ്രീരാമൻ കുംഭകർണനെ വധിച്ചു. ആ സമയം ദേവന്മാരും ഋഷിമാരും ഗന്ധർവന്മാരും ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ട് പുഷ്പവൃഷ്ടി നടത്തി. ബലവാനായ കുംഭകർണൻ വധിക്കപ്പെട്ടുവെന്ന വാർത്ത രാവണനെ ശോകസന്തപ്തനാക്കി. ഇന്ദ്രജിത്ത് ശോകാർത്തനായ പിതാവിനോട് പറഞ്ഞു, അങ്ങ് ശോകം വെടിഞ്ഞാലും മഹാബലവാനായ ഈ മേഘനാഥൻ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങ് ദുഃഖിക്കരുത്. ഞാൻ നിഘുംബലയിൽ ചെന്ന് അഗ്നിദേവനെ സന്തുഷ്ടനാക്കി അദ്ദേഹത്തിൽ നിന്ന് രഥാദികൾ സമ്പാദിച്ച് ശത്രുക്കളെ നേരിടാം. ഇന്ദ്രജിത്ത് നിഘുംബലയിൽ പ്രവേശിച്ച് ധ്യാനമാരംഭിച്ചു. മേഘനാഥന്റെ പ്രവൃത്തികൾ കേട്ടറിഞ്ഞ വിഭീഷണൻ ശ്രീരാമനോട് ഹോമാരംഭത്തെപ്പറ്റി പറഞ്ഞു. മേഘനാഥൻ ഹോമം വിജയിപ്പിക്കുകയാണെങ്കിൽ അവൻ ദേവാസുരന്മാർക്ക് പോലും അജയ്യനായി ഭവിക്കും. അതിനാൽ എത്രയും വേഗം ലക്ഷ്മണനെക്കൊണ്ട് രാവണപുത്രനെ വധിപ്പിക്കണം. ലക്ഷ്മണൻ ശ്രേഷ്ഠമായ വില്ലുമെടുത്ത് വിഭീഷണനോടുകൂടി ശ്രീരാമനെ നമസ്കരിച്ച് യുദ്ധത്തിനിറങ്ങി. ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനു നേരെ ശരവർഷം തുടങ്ങി. തന്റെ രക്ഷോബലം മുഴുവനും പീഡിപ്പിക്കപ്പെടുന്നതറിഞ്ഞ് മേഘനാഥൻ നിഘുംബുലയിലെ ഹോമത്തെയും പരിത്യജിച്ച് വേഗത്തിൽ വില്ലുമേന്തി ലക്ഷ്മണനെ യുദ്ധത്തിന് വിളിച്ചു. ഇന്ദ്രജിത്തും ലക്ഷ്മണനും തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു. ലക്ഷ്മണൻ ഐന്ദ്രാസ്ത്രം കയ്യിലെടുത്ത് കഠോരമായ വില്ല് കുലച്ചു പിടിച്ച് രാമപാദാബ്ജങ്ങളെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് മേഘനാഥന് നേരെ തൊടുത്തു. ആ ശരമാകട്ടെ ഇന്ദ്രജിത്തിന്റെ ശിരോഭൂഷണങ്ങളോടും ജ്വലിക്കുന്ന കുണ്ടലങ്ങളോടും കൂടിയ ശിരസ് ദേഹത്തിൽ നിന്നും വേർപ്പെടുത്തി ഭൂമിയിലിട്ടു. മഹാബലവാനായ മേഘനാഥൻ ലക്ഷ്മണനാൽ വധിക്കപ്പെട്ടുവെന്ന് കേട്ട രാവണൻ മൂർച്ഛിച്ച് നിലം പതിച്ചു. പിന്നീട് എഴുന്നേറ്റിരുന്ന് പുത്രവധത്താൽ സംതപ്ത ഹൃദയനായ ശൂരനായ രാവണൻ ക്രോധത്തോടുകൂടി സീതയെ വധിക്കാനായി ഒരുമ്പിട്ട് ചെന്നു. രാക്ഷസിമാരുടെ മധ്യത്തിലിരിക്കുന്ന സീത ഗഡ്ഗപാണിയായി ക്രോധത്തോടെ വന്നെത്തിയ രാവണനെ കണ്ട് വ്യാകുല ഹൃദയത്തോടുകൂടിയിരുന്നു. ആ സമയത്ത് രാവണന്റെ സജീവനും ബുദ്ധിമാനും ശുദ്ധഹൃദയനുമായ ശുപാർശ്വൻ ഇങ്ങനെ പറഞ്ഞു, ഹേ ദശഗ്രീവ, ഭവാൻ സാക്ഷാൽ വൈശ്രവണന്റെ അനുജനും വേദം വിദ്യ എന്നിവയിൽ നിപുണനും വ്രതസ്നാനം ചെയ്തവനും സുകർമ്മനിരതനും ഗുണസമ്പന്നനുമായിരിക്കെ എങ്ങനെയാണ് ഈ സ്ത്രീഹത്യക്കൊരുങ്ങുന്നത്? ഞങ്ങളോടുകൂടി യുദ്ധത്തിൽ രാമലക്ഷ്മണന്മാരെ വധിച്ച് സീതയെ പ്രാപിച്ചുകൊള്ളുക. അനന്തരം രാവണൻ ധർമാനുസൃതമായ ആ വാക്കിനെ സ്വീകരിച്ച് സ്വഗൃഹത്തിലേക്ക് പോയി. സഭാമധ്യത്തിൽ വെച്ച് രാവണൻ മന്ത്രിമാരും രാക്ഷസന്മാരുമായി ആലോചിച്ച ശേഷം അവശേഷിച്ച രാക്ഷസന്മാരോടുകൂടി ശ്രീരാമസമീപത്തേക്ക് യുദ്ധത്തിന് പോയി. രാക്ഷസന്മാരെല്ലാം തന്നെ യുദ്ധത്തിൽ ശ്രീരാമനാൽ വധിക്കപ്പെട്ടു. രാവണനാകട്ടെ സ്വന്തം വക്ഷസ്സിൽ ശ്രീരാമന്റെ തീക്ഷ്ണബാണത്താൽ താടിതനായിട്ട് വ്യാകുലതയോടെ അതിവേഗത്തിൽ

ലങ്കയിൽ പ്രവേശിക്കുകയും ചെയ്തു. രാവണൻ ഗുരുനാഥനായ ശുക്രമഹർഷിയുടെ സമീപത്ത് ചെന്ന് കൂപ്പുകൈകളോടുകൂടി പറഞ്ഞു, ഹേ ഭഗവൻ, സർവരാക്ഷസ സൈന്യങ്ങളോടും കൂടി ലങ്ക ശ്രീരാമനാൽ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. മഹാരാക്ഷസന്മാരും എന്റെ പുത്രന്മാരും ബന്ധുക്കളുമെല്ലാം വധിക്കപ്പെട്ടു കഴിഞ്ഞു. സദ്ഗുരുവായ അങ്ങുള്ളപ്പോൾ എനിക്ക് ഇത്രയും ദുഃഖം എങ്ങനെ സംഭവിക്കുന്നു? ശുക്രാചാര്യർ രാവണനോട് പറഞ്ഞു, ഹേ ദശാനന, ഭവാൻ രഹസ്യമായ ഒരു സ്ഥലത്തു വച്ച് കഷ്ടപ്പെട്ടിട്ടും ഒരു ഹോമം നിർവഹിക്കുക. വിഘ്നം വരാതെ ആ ഹോമം നിർവഹിക്കപ്പെടുവാൻ കഴിഞ്ഞാൽ ഹോമാഗ്നിയിൽ നിന്നുയർന്നു വരുന്ന മഹത്തായ രഥം, കുതിരകൾ, ശാപം, തൂണീരം, അസ്ത്രങ്ങൾ എന്നിവയോടുകൂടി അജയ്യനായി ഭവിക്കും. എന്നിൽ നിന്ന് മന്ത്രം ഗ്രഹിച്ചാലും എത്രയും വേഗം ഹോമം ചെയ്യുക. രാക്ഷസാധിപനായ രാവണൻ വേഗത്തിൽ പോയി സ്വന്തം മന്ദിരത്തിൽ പാതാള സദൃശമായ ഒരു ഗുഹ പണിത് ലങ്കയിലെ എല്ലാ ഗോപുരവാടങ്ങളും ഭദ്രമായി ബന്ധിച്ച് ഏകാന്തത്തിൽ മൗനിയായി ഹോമം

0: ലയം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
2: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും, കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
2: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
3: മട്ടന്നൂരിന്റെ പ്രൌഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
4: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
3: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hootic, Vox Lanit,
4: phone 9496420880,
3: 8111933600.
4: CM Vistara,
3: CM Vistara Nilluni.
5: മേക്കപ്പ് മേഖലയിലെ പുതിയ സാധ്യതകൾ തേടുന്നവരാണോ നിങ്ങൾ? ബ്രൈഡൽ മേക്കപ്പിൽ നിങ്ങളുടെ കഴിവുകൾ കൂടുതൽ പ്രൊഫഷണൽ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിലിതാ ബ്യൂട്ടി മേക്കേഴ്സ് കേരളയും മിഡോസ് ബ്യൂട്ടി കണ്ണൂരും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വൺ ഡേ പ്രീമിയം ബ്രൈഡൽ മേക്കപ്പ് സെമിനാർ. സാസ് മേക്കവേഴ്സ് ബൈ ദിവ്യ അവതരിപ്പിക്കുന്ന പ്രീമിയം സെമിനാറിൽ ഗ്ലാസ് ഗ്ലോ മേക്കപ്പ്, പ്രൊഡക്ട് നോളജ്, ഗ്ലോയിങ് പ്രൊഡക്ട് നോളജ്, കോൺട്യൂറിംഗ് ടെക്നിക്സ്, ഐ മേക്കപ്പ് ടെക്നിക്സ്, ഓംബർ ലിപ് ടെക്നിക്സ്, ഹെയർ സ്റ്റൈലിംഗ്, ബോഡി ഹഗ്ഗിംഗ് ആൻഡ് സാരി ഡ്രോപ്പിംഗ് ടെക്നിക്സ് തുടങ്ങി ബ്രൈഡൽ മേക്കപ്പ് രംഗത്ത് ഏറെ പ്രയോജനപ്പെടുന്ന നിരവധി ടെക്നിക്കുകൾ നേരിട്ട് പഠിക്കാം. അപ്പോൾ മറക്കണ്ട, ഓഗസ്റ്റ് 16 ഞായറാഴ്ച രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ കണ്ണൂർ സോണ റെസ്റ്റോറന്റിൽ വെച്ച് പരിമിതമായ സീറ്റുകൾ മാത്രം ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 9605078686. ബ്യൂട്ടി മേക്കേഴ്സ് ആൻഡ് കേരള മിഡോസ് ബ്യൂട്ടി കണ്ണൂർ, ഒപ്പം സാസ് മേക്കോവേഴ്സ് ബൈ ദിവ്യ. നിങ്ങളുടെ മേക്കപ്പ് കരിയറിന് ഒരു പുതിയ തിളക്കം.
6: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
7: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ്. ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
6: 100,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25 ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. ഓണം ഖാദി മേള 2026
7: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.
1: എല്ലാ ആഗസ്റ്റ് 15 എന്ന പരിപാടി?
8: ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനാഘോഷം.
1: അതല്ല, മട്ടന്നൂരിൽ എന്തോ പരിപാടി ഉണ്ടല്ലോ.
8: അത് ടോയ്സ് ആൻഡ് പ്രീമിയം ടോയ് സ്റ്റോറിന്റെ ഷോറൂം ഉദ്ഘാടനം.
1: ഓ, ഒരു ഷോറൂം ഉദ്ഘാടനത്തിന് എന്നാ ഇത്ര പ്രത്യേകത?
8: ഉണ്ടല്ലോ, 15 വർഷത്തിലധികമായി സൗദി അറേബ്യയിൽ 21 ശാഖകളിലൂടെ ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്ക് പടർന്നു പന്തലിച്ച ടോയ്സ് ആൻഡ് പ്രീമിയം ടോയ് സ്റ്റോറിന്റെ മട്ടന്നൂരിൽ ആദ്യ ഷോപ്പ് ഉദ്ഘാടനമാണ് നടക്കുന്നത്. ഉദ്ഘാടകനും അതിഥികൾക്കൊപ്പം വിശിഷ്ടാതിഥികളായി എത്തുന്നത് ആരാന്നറിയോ?
1: ആരാ?
8: ഭിന്നശേഷിക്കാരായ കുട്ടികൾ. മാത്രമല്ല, ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 20% ഡിസ്കൗണ്ട് എല്ലാവർക്കും ലഭിക്കുമ്പോൾ ഭിന്നശേഷിക്കാർക്ക് 40% ഡിസ്കൗണ്ട് ഉണ്ട്.
1: അത് കലക്കി.
8: ആഗസ്റ്റ് 15 വൈകിട്ട് 4 ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം ഇശൽ മണ്ണൂർ മുട്ടിപ്പാട്ടിന്റെ ഇശൽ രാവും ഉണ്ട്.
1: എന്നാ ഞാൻ വരട്ടെ.
7: ടോയ്സം, തവക്കൽ കോംപ്ലക്സ്, നിയർ HNC ഹോസ്പിറ്റൽ, മട്ടന്നൂർ. ഫോൺ 8282833383 8601641616.
9: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
0: ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തര വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ.
10: കേൾവിയുടെ കേളിക്കുട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.9.

0: ശ്രീമതി ദ്രൗപദി മുർമുസ് അഡ്രസ് ടു ദ നേഷൻ.
1: യേ ആകാശവാണി ഹെ. സ്വതന്ത്രതാ ദിവസ് കി പൂർവ സന്ധ്യ പർ അബ് പ്രസ്തുത് ഹെ ഭാരത് കി മാനനീയ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു കാ രാഷ്ട്ര കെ നാം സന്ദേശ്.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

വാക്കുകൾക്ക് ജീവൻ നൽകുന്നവർ, ഭാവനകൾക്ക് നിറം പകർന്നവർ, മനസ്സിൽ വിരിയുന്ന ചിന്തകളെ കഥകളായും കവിതകളായും പദ്യങ്ങളായും പകർത്തുന്നവർ, അവരുടെ സർഗാത്മക കഴിവുകൾക്കായി തുറക്കുന്ന ഒരു മനോഹരമായ ജാലകമാണ് സർഗജാലകം അല്ലേ? ഓരോരുത്തരുടെയും ചിന്തകൾക്ക് വ്യത്യസ്തമായ നിറമാണ്. ഓരോ എഴുത്തിലും ഒരു അനുഭവമുണ്ട്, ഓരോ വരിയിലും ഒരു വികാരമുണ്ട്, ഓരോ സൃഷ്ടിയിലും ഒരു വ്യക്തിയുടെ സ്വന്തം ലോകമുണ്ട്. ആ ലോകത്തിലേക്ക് നമുക്കൊരു ജാലകം തുറക്കാം. അവരുടെ കഥകളിലൂടെയും കവിതകളിലൂടെയും ആ സർഗലോകത്തെ പരിചയപ്പെടാം. റേഡിയോ മലബാർ 89.6 FM സർഗജാലകത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം നമുക്ക് ആസ്വദിക്കാം വി ബൈജു കുറുഞ്ഞാലിയോട് എഴുതിയ കവിത അമ്മ. ആലപിക്കുന്നത് അധീന മഹീൻ.

0: വി ബൈജു കുറുഞ്ഞാലിയോട് എഴുതിയ അമ്മ എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് അധീന മഹിൻ. സർഗജാലകത്തിൽ ഇനി അരവിന്ദാക്ഷൻ കൊതേരി എഴുതി അവതരിപ്പിക്കുന്ന കഥ സാന്ത്വനം.
1: അരവിന്ദന്റെ ചായപ്പിടിയിൽ എന്നും രാവിലെ പതിവുപോലെ പത്രവാർത്തയിലെ ചർച്ചകളും നാട്ടുവാർത്തകളും രാഷ്ട്രീയ ചർച്ചകളും നടത്തുന്ന എല്ലാവരും 60-ൽ മേലെ പ്രായമുള്ളവരായിരുന്നു. എല്ലാവർക്കും മരത്തിന്റെ പലകിയിൽ പണിത ബെഞ്ചിൽ ഓരോ സ്ഥാനവും ഉണ്ടായിരുന്നു. കിട്ടാട്ടന് തൂണിൽ തലചായ്ച്ച് ദൂരെ കാഴ്ച കണ്ടിരിക്കണം. പാല് കൊണ്ടിരുന്ന ഗോവിന്ദന് ബെഞ്ചിന്റെ തലക്കിലിരിക്കണം. കല്ലുപണിക്കാരൻ രാഘവന് ചെറിയ ബെഞ്ചിൽ കാലിന്മേൽ കാൽ വെച്ചിരിക്കണം. രാമം പെരുവണ്ണാന് തറയിൽ തോർത്ത് വിരിച്ചാണ് ഇരിപ്പ്. തേങ്ങ പറിക്കാരൻ വിജയന് വിറക് കത്തിക്കുന്ന അടുപ്പിൻ്റെ അടുത്തായിരുന്നു സ്ഥാനം. ഇങ്ങനെ ഓരോരുത്തരുടെ സ്ഥാനം ഉറപ്പിച്ചാൽ പിന്നെ ചർച്ചകളും തമാശകളും പരിഭവങ്ങളും ഒക്കെ ആയിരിക്കും. ചർച്ചക്കിടയിൽ ദൂരെ കാഴ്ച കാണുന്ന കിട്ടാട്ടൻ അരവിയേ, എനിക്കൊരാൾ വരുന്നുണ്ടേ എന്ന് വിളിച്ചു പറഞ്ഞു. ചായ കാണിച്ചുകൊണ്ട് അരവിന്ദൻ പറഞ്ഞു, ആ വന്നോട്ടെ. റോഡിലൂടെ ആരോരുമില്ലാതെ അകന്നു പോകുന്ന അഗതികൾക്ക് ചായയും പലഹാരങ്ങളും ദാനമായി കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് വിടുന്നത് അരവിന്ദന് പതിവായിരുന്നു. അങ്ങനെ ചെയ്യുന്നത് അരവിന്ദന് ആത്മസംതൃപ്തിയും സാന്ത്വനവുമായിരുന്നു. ഒരു ദിവസം ഒരു വഴിപോക്കന് ഭക്ഷണവും ചായയും കൊടുക്കുന്നത് കണ്ട് നാട്ടിലെ പണക്കാരനും പ്രമാണിയും ഇടത് കൈക്ക് 6 വിരലുള്ളതും 6 വിരലിനും സ്വർണമോതിരവും കഴുത്തിൽ വലിയ സ്വർണമാലിയും വെള്ളമുണ്ടും വെള്ള ഷർട്ടും മാത്രം ഇടുന്നതും അന്നത്തെ കാലത്ത് നാട്ടിൽ ഒരേ ഒരു ജീപ്പുമുള്ള ആളായിരുന്നു പുരുഷു. എല്ലാവർക്കും ഉപകാരവും അല്പം പൊങ്ങച്ചമുണ്ടെങ്കിലും എല്ലാവർക്കും സഹായിയുമായതിനാൽ പ്രായഭേദമന്യേ എല്ലാവരും അയാളെ പുരുഷുവേട്ടനെന്ന് ബഹുമാനത്തോടെ വിളിച്ചിരുന്നത്. എന്താ അരവിന്ദാ ചെയ്യുന്നത്? എല്ലാവർക്കും കൊടുക്കുന്ന പ്ലേറ്റിലും ഗ്ലാസ്സിലുമാണോ ഇവർക്ക് ചായയും കടിയും കൊടുക്കുന്നത്? വല്ല രോഗവും പകരും. ഇവർക്കായിട്ട് നീ വേറെ പ്ലേറ്റും ഗ്ലാസ്സും വെക്കണം. അത് പുരുഷവട്ട സോപ്പിട്ട് കയറ്റ് ചൂടുവെള്ളത്തിലും കയറ്റാ വെക്കൽ. അത് വേണ്ട, വേറെ പ്ലേറ്റും ഗ്ലാസ്സും ഞാൻ കൊണ്ടുത്തരാം. പീഡയിലുണ്ടായിരുന്ന എല്ലാവരും പുരുഷവട്ടൻ്റെ അഭിപ്രായത്തെ പിന്താങ്ങി. അപ്പോൾ അരവിന്ദൻ മറുത്തൊന്നും പറഞ്ഞില്ല. പക്ഷേ അരവിന്ദൻ്റെ മനസ്സിൽ താൻ ചെയ്യുന്ന സാന്ത്വന പ്രവർത്തനത്തിന് മുറിവേറ്റതുപോലെ തോന്നി. പുരുഷു പോയപ്പോൾ എല്ലാവരും അയാളെ പുകഴ്ത്തിക്കൊണ്ട് എന്താ പുരുഷുവിൻ്റെ വൃത്തി, എന്താ ഓൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞത് അരവിന്ദന് അത്ര പിടിച്ചില്ലെങ്കിലും ഒന്നും മിണ്ടാതെ നിന്നു. പിറ്റേന്ന് രാവിലെ നല്ല വെള്ള നിറത്തിൽ ചിത്രമുള്ള പ്ലേറ്റും ഒരു സ്റ്റീൽ ഗ്ലാസുമായി പുരുഷു അരവിന്ദൻ്റെ പീടികയിലെത്തി. അല്പം ഗമിയോടുകൂടി എല്ലാവരുടെയും മുന്നിൽ നിന്ന്, അരവിന്ദാ ഇതാ, ഇനി അരന്ന് നടക്കുന്നവർക്ക് ഇതിൽ കൊടുത്താൽ മതി എന്നും പറഞ്ഞ് മേശമേൽ വെച്ച് ജീപ്പിൽ കയറിപ്പോയി. തേങ്ങ പറിക്കുന്ന വിജയൻ പ്ലേറ്റ് തിരിച്ചും മറിച്ചും നോക്കിക്കൊണ്ട് ഹോ ഇതിന് നല്ല വിലയുണ്ടാവും എന്ന് പറഞ്ഞ് അരവിന്ദൻ്റെ കയ്യിൽ കൊടുത്തു. പക്ഷേ മനുഷ്യരെ വേർതിരിക്കുന്ന ആ പ്ലേറ്റിനും ഗ്ലാസിനും അരവിന്ദൻ്റെ മനസ്സിൽ തീരെ വിലയില്ലായിരുന്നു. ഏകദേശം 2 കൊല്ലം കഴിഞ്ഞപ്പോൾ പുരുഷുവിൻ്റെ കല്യാണവും കഴിഞ്ഞു. കുറേ നാൾ കല്യാണത്തിൻ്റെ ചർച്ചകളായിരുന്നു. രാവിലെ പീടികയിൽ കിട്ടേട്ടന് സദ്യ ഭയങ്കരം, വിജയന് പന്തൽ ഭയങ്കരം, രാഘവന് പെണ്ണിൻ്റെ സൗന്ദര്യം. രാമേട്ടനാ അത് പറഞ്ഞത്, പെണ്ണിന് സർക്കാർ ആഫീസിൽ പണിയുണ്ട് പോലും. ബാലഗോവിന്ദന് രാത്രി വെളിച്ചത്തിന് വേണ്ടി 12 മാക്സ് കത്തിച്ചത്. ഭണ്ടാരിക്കുമാരൻ എന്തായാലും പുരുഷു ഭാഗ്യവാനാ. അങ്ങനെ കല്യാണ ചർച്ചകൾ നീണ്ടു. അന്നും രാവിലെ കിട്ടേട്ടനാണ് ചർച്ച തുടങ്ങിയത്. ഓ ഗോവിന്ദ, നീ അറിയോ, നമ്മളെ പുരുഷുവിൻ്റെ സ്വത്തും പണമെല്ലാം ഓൻ്റെ ഓളെ വീട്ടിലാക്കി പോലും. ഓക്ക് പണിയിൽ കയറ്റം കിട്ടണമെങ്കിൽ

ഓളെ വീട്ടിലാക്കണം പോലും. വിജയൻ അയ്യ നിങ്ങക്കെന്നാപ്പാ ഓൻ്റെ ഓളെ വീട്ടിലല്ലേ. ഒരു ബീഡിക്ക് തീപ്പറ്റിച്ച് രാഘവൻ അത് പറഞ്ഞത്. എന്നാലും അത് വേണ്ടേനു, ഇനി എല്ലാം ഓളോട് ചോദിക്കണ്ടേ. ഒരു 10 പൈസ വേണമെങ്കിൽ പാല് കൊയ്യുന്നേൻ. എന്നാപ്പാ ഓന് 2 ആൺകുട്ടികളല്ലേ. ചുമലിലെ മുണ്ട് ഇറത്തിട്ട് അതിൻ്റെ മേലെ ഇരുന്ന് രാമപെരുണ്ണൻ, എല്ലാം നല്ലതിനായാൽ മതിയായിരുന്നു അല്ലേ, കിട്ടൈക്കോറേ. പുരുഷുവിൻ്റെ കൈമിൽ പൈസ ഇല്ലെങ്കിൽ നമ്മൾ ആരോടാപ്പാ ഒരു 10 റുപ്യക്ക് ബായ്പക്ക് ചോദിക്കുക. എല്ലാവർക്കും പുരുഷുവിൻ്റെ സ്വത്ത് ഓളെ വീട്ടിലാക്കിയതിൽ പേടിയല്ലേ. എല്ലാവർക്കും ചായ കൊടുത്തുകൊണ്ട് അരവിന്ദൻ പറഞ്ഞു. അപ്പോൾ ഭണ്ഡാരി കുമാരൻ, അതെന്താ അരവിന്ദ എനിക്ക് പേടിയില്ലേ. ഉണ്ടപ്പ, ഓറെ കൈമിലില്ലെങ്കിൽ ആരോടാ ഒരു 50 റുപ്യ വായ്പ വാങ്ങുമാം. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തെയ്യങ്ങളുടെ തിരക്കെല്ലാം കഴിഞ്ഞ് വന്ന രാമപെരുവണ്ണാനാ അത് പറഞ്ഞത്. കൈക്കോറേ, നമ്മളെ പുരുഷുവിൻ്റെ കാര്യമെല്ലാം പോയി എന്നാ തോന്നുന്നത്. ഓൻ എന്നോട് ആരും അറിയണ്ടെന്ന് പറഞ്ഞ് ഒരു 50 റുപ്യ വായ്പക്ക് അയച്ചു. എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി കൈക്കോറേ. എന്നിട്ട് നീ കൊടുത്തരാമോ? ആ ഞാൻ കൊടുത്തു. നമ്മളെ എത്ര സഹായിച്ചതാ ഓൻ. തേങ്ങ പറിക്കുന്ന വിജയൻ, അത് ഇനി കിട്ടൂല രാമാട്ടാ. ഓൻ്റെ കൈമിൽ 5 പൈസയില്ല. ഓൻ്റെ ഓളൊന്നും കൊടുക്കുന്നില്ല പോലും. അതിനുത്തരം പറഞ്ഞത് പാല് പോയിന്നാ. പെണ്ണിനെ പണോ? ഈച്ചക്ക് പുണ്ണും കാണിക്കലുണ്ടാപ്പാ. ആരെങ്കിലും ഓനിപ്പം പിരാന്തനെപ്പോലെയാ നടക്കുന്നത്. ആരോടും മിണ്ടുന്നുമില്ല. ആരെങ്കിലും മെലിച്ചാടിയ കുറ്റി പീടിയും പൊറുക്കി വലിക്കലാം. രാമപെരുണ്ണാൻ നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞു, എൻ്റെ ഭഗവതി, ഇതെല്ലാം കാണാനായിപ്പോയല്ലോ നമ്മൾ. അന്ന് രാവിലത്തെ നാട്ടു വാർത്ത അതായിരുന്നു. എടാ ഗോയിന്ന, നീ അറിയാ എന്നാ പെരുണ്ണാനെ, നമ്മളെ പുരുഷുവിനെ കാണാനില്ല പോലും. അപ്പോൾ വിജയൻ, ഓനെ നമ്മൾ 2-3 ദിവസമായി ഓനെ പരതുന്ന്. കുണ്ടും കോളവും വൃത്തിക്കാടെല്ലാം പരതി. ഓ നാട് വിട്ടുന്നാ തോന്നുന്നു. എല്ലാം ഓരോരുത്തരുടെ വിധി, അല്ലാതെ എന്ത് പറയാനാ. ഇന്ന് ഓണായിട്ട് തന്നെ അല്ലേ ഓനെ കാണാണ്ടായത്. ഓൻ്റെ ഓക്കും മക്കൾക്കുണ്ടോ എന്തെങ്കിലും കൂസല്? ഒരു കൂസലും ഇല്ല. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ഈ ഓണത്തിന് 5 ഓണമായില്ലേ പെരുന്നാനെ, നമ്മളെ പുരുഷുവിനെ കാണാണ്ടായിട്ട്. ആയി കൈക്കോറെ, ഓൻ ജീവിച്ചിരിപ്പുണ്ടാവുമോപ്പാ. ഗോയിന്ന, ജീവിച്ചിരിപ്പുണ്ടാവുക അമ്മാപ്പാ, ആർക്കറിയാം. ചായ ഡെസ്കിൽ വെച്ച് അരുവി. ഓറെ 2 മക്കളും നല്ല പഠിപ്പാ അല്ലേ. ഓറെ ഓള് സ്വത്തെല്ലാം വിറ്റ് വേറെ ആളെ കല്യാണം കഴിച്ച്. അങ്ങനെയല്ലേ കേട്ടത്? ഓളപ്പാടി ഈ നാട്ടിന് പോയിനപ്പാ, മാരൻ പറഞ്ഞു. അരുവേ, ഒരു ചായയും കടിയെടുത്തോ, എനിക്ക് ഒരാൾ വരുന്നുണ്ട്. പുറത്തേക്ക് വന്ന അരവിന്ദൻ കണ്ടത് ഒരു കീറിയ പാൻറ്റും കീറിയതും മണ്ണ് പുരന്തതുമായ ഷർട്ടും നീണ്ട ജടപിടിച്ച മുടിയും വർഷങ്ങളായി കുളിക്കാതെ വികൃതമായ മനുഷ്യൻ. അരവിന്ദൻ അയാളെ കൈമുട്ടി വിളിച്ചു. ഏയ് വാ, ചായ കുടിച്ചോ, എന്തെങ്കിലും വേണോ തിന്നാൻ? അത് കേട്ട അയാൾ നേരെ പീടികയുടെ ഇറയത്ത് എല്ലാവർക്കും മുഖം തിരിഞ്ഞിരുന്നു. കുമാരൻ, ഓ നമ്മളെ പുരുഷു ഇങ്ങനെ ഏടിങ്ങും ഉണ്ടാവുമല്ലേ. വിജയൻ, ഓ ഇങ്ങനെയാ ഓൻ്റെ ഒടുക്കത്തെ ബുദ്ധിയല്ലേ. ഓൻ ഏടിയെങ്കിലും മംഗലം കഴിച്ച് കൂട്ടികളായി കഴിയുന്നുണ്ടാവും. ഓന് കൈക്ക് 6 വിരലല്ലേ, ഓൻ്റെ അവസാന ഭാഗ്യമുള്ളതാ. ഓൻ ഏടിയും തോക്കൂല അല്ലേ പെരുണ്ണാനെ. അരവിന്ദൻ വിട്ടും കറിയും കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ഗോവിന്ദൻ, അല്ല അരുവിയെ, ഇത് നമ്മളെ പുരുഷു അന്ന് ഇങ്ങനത്തെ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിത്തന്ന പ്ലേറ്റല്ലേ. അരുവി, ആ അതെ. അയാൾ എല്ലാവർക്കും പുറംതിരിഞ്ഞിരുന്ന് പൊട്ടു തിന്നുമ്പോഴും ചായ കുടിക്കുമ്പോഴും തൻ്റെ ഇടതു കൈയിലെ 6-ാമത്തെ വിരൽ ആരും കാണാതിരിക്കാൻ പാൻറ്റിൻ്റെ ഈശയിൽ ഇടതു കൈപ്പത്തി താഴ്ത്തി വെച്ചുകൊണ്ടേയിരുന്നു.

അരവിന്ദാക്ഷൻ കൊതേരി എഴുതി അവതരിപ്പിച്ച സാന്ത്വനം എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ ഇനി അജിതാ സത്യൻ എഴുതി അവതരിപ്പിക്കുന്ന ലളിതഗാനം.

അജിത സത്യൻ എഴുതി അവതരിപ്പിച്ച ലളിതഗാനമാണ് ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ അടുത്തതായി ദിനേശ് ചൊവ്വാണ എഴുതി അവതരിപ്പിക്കുന്ന കവിത എന്റെ ആകാശം.

മണ്ടയിൽ കേറാതെ അക്ഷരമൂർന്നുപോയപ്പോൾ ഉത്തരങ്ങൾ വെന്തിടാതൻ ചട്ടി പൊട്ടുന്നു. പത്തു തോറ്റു തളർന്ന മൗനം വീട്ടിലെത്തുമ്പോൾ കുത്തുവാക്കിലടർന്നു

ഉള്ള ജന്മമണഞ്ഞിടും വരെ നിന്നു കത്തുന്നു, ഉള്ള ജന്മമടഞ്ഞിടും വരെ നിന്നു

0: ദിനേഷ് ചൊവ്വാണ എഴുതി അവതരിപ്പിച്ച എൻ്റെ ആകാശം എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ഇങ്ങനെ ഓരോ മനസ്സിലും ഒളിഞ്ഞിരിക്കുന്ന സർഗാത്മകതയുടെ വ്യത്യസ്ത ഭാവങ്ങൾ നാം കേട്ടറിഞ്ഞു. ചില വാക്കുകൾ നമ്മെ ചിന്തിപ്പിച്ചു, ചില വരികൾ നമ്മെ സ്പർശിച്ചു, ചില കഥകൾ നമ്മുടെ സ്വന്തം ജീവിതത്തെ ഓർമ്മിപ്പിച്ചു. കാരണം എഴുത്ത് വെറും വാക്കുകളുടെ കൂട്ടമല്ല, അതൊരു മനസ്സിൻ്റെ ശബ്ദമാണ്. ഇനിയും ഒരുപാട് സൃഷ്ടികൾക്കും ഒരുപാട് പ്രതിഭകൾക്കും വാതിൽ തുറന്നുകൊണ്ട് സർഗജാലകം തുടരും. നിങ്ങളുടെ ചിന്തകളും ഭാവനകളും സൃഷ്ടികളും ഈ ജാലകത്തിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തട്ടെ. വീണ്ടും മറ്റൊരു സർഗസൃഷ്ടിയുമായി, മറ്റൊരു മനോഹരമായ അനുഭവമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ.
1: സർഗജാലകം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: മാനസ സരോവരം.
1: സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
2: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

0: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങളറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446903345. മറ്റൊരു നമ്പർ 9495532542.
1: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ ആറ്റ് സ്കൂൾ. നമസ്കാരം പ്രിയ കൂട്ടുകാരെ, റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അവതരിപ്പിക്കുന്ന റേഡിയോ അറ്റ് സ്കൂളിലെ ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.
1: സൂര്യചന്ദ്ര

0: ഇന്ന് വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് പരിപാടികൾ അവതരിപ്പിക്കുന്നത്. ആദ്യം കഥയാണ്. കഥ അവതരിപ്പിക്കുന്നു ആറാം തരത്തിൽ പഠിക്കുന്ന പാർവണ കെ.
1: നമസ്കാരം, എൻ്റെ പേര് പാർവണ കെ. എൻ്റെ നാട് കല്ലേരിക്കര. ഞാൻ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. തെന്നാലിരാമൻ്റെ ഒരു കഥയാണ് ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്നത്. പേര് വിക്കടകവി. കൃഷ്ണദേവരായയുടെ കൊട്ടാരത്തിലെ വിദൂഷകനായ തെന്നാലിരാമൻ്റെ ബുദ്ധിശക്തിയും നർമ്മബോധവും ഭാരതമൊട്ടാകെ പ്രസിദ്ധമാണ്. രാമൻ്റെ ഈ കഴിവിനു പിറകിൽ രസകരമായ ഒരു കഥയുണ്ട്. ആ കഥ എന്താണെന്ന് നമുക്ക് നോക്കാം. തെന്നാലിരാമൻ ആന്ധ്രയിലെ തെന്നാലി എന്ന ഗ്രാമത്തിൽ വെറും രാമനായി കഴിയുന്ന കാലം. ഒരിക്കൽ ആ നാടാകെ വരൾച്ചയുടെ പിടിയിലായി. കുടിവെള്ളം പോലും കിട്ടാതായി. ജനങ്ങൾ നാട് വിട്ടു പോകാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആ ഗ്രാമത്തിൽ ഒരു സന്യാസി വന്നു ചേർന്നു. അതോടുകൂടി മഴയും ആരംഭിച്ചു. നാട്ടുകാർക്ക് സന്തോഷമായി. സന്യാസി മഹാനാണ്, അതുകൊണ്ടല്ലേ അദ്ദേഹത്തിൻ്റെ കാൽ നമ്മുടെ ഗ്രാമത്തിൽ കുത്തിയതും മഴ പെയ്തത്. ഗ്രാമീണർ സന്യാസിയെ വാഴ്ത്തി അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ വീണു, നമസ്കരിച്ചു. എന്നാൽ തെന്നാലിരാമൻ മാത്രം അങ്ങനെയൊന്നും ചെയ്തില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു പുച്ഛചിരിയോടെ മാറി നിന്നതേയുള്ളൂ. മറ്റുള്ളവർക്കത് തീരെ രസിച്ചില്ല. അഹങ്കാരി, ഇങ്ങനെയുള്ളവർ നമ്മുടെ നാടിനു തന്നെ ശാപമാണ്. മഹാത്മാവിനെയാണ് അവൻ നിന്ദിക്കുന്നത്. ചിലർ തെന്നാലിരാമൻ കേൾക്കെ പറഞ്ഞു. അതുകൊണ്ടൊന്നും തെന്നാലിരാമൻ കുനുങ്ങിയില്ല. രാമൻ സന്യാസിയോടെ എല്ലാവരും കേൾക്കെ ഉറക്കെ ചോദിച്ചു, സ്വാമി, പനമരം എങ്ങനെയുണ്ട്? ആർക്കും ഒന്നും മനസ്സിലായില്ല. പക്ഷേ സന്യാസിക്ക് മനസ്സിലായി. അദ്ദേഹം ചിരിച്ചു. മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞു തരാം, രാമൻ വിശദീകരിച്ചു. പറന്നു തളർന്ന ഒരു കാക്ക ഒരു പനയിൽ വന്നിരുന്നു. ആ സമയം പനയിൽ നിന്ന് മൂത്ത് പഴുത്ത ഒരു പനമഴം അടർന്നു നിലത്തു വീണു. മരത്തിൻ്റെ ചുവട്ടിൽ കുറച്ചുപേർ ഇരിപ്പുണ്ടായിരുന്നു. അവർ കരുതിയത് കാക്ക വന്നത് കൊണ്ടാണ് പനമ്പഴം വീണത് എന്നാണ്. അതുപോലെയാണ് വിഡ്ഢികളായ നിങ്ങൾ. സ്വാമി വന്ന ദിവസം മഴ പെയ്തതേയുള്ളൂ. അല്ലാതെ സ്വാമിയും മഴയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് കേട്ടപ്പോൾ രാമനോട് ഗ്രാമീണരുടെ ദേഷ്യം കൂടി. അവർ രാമനെ കൂടുതൽ ശകാരിച്ചു. പക്ഷേ സന്യാസി പുഞ്ചിരിയോടുകൂടി ഇരുന്നതേയുള്ളൂ. അദ്ദേഹത്തിന് രാമൻ്റെ സത്യസന്ധത ഇഷ്ടമായി. അദ്ദേഹം രാമനെ അരികെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ബുദ്ധിമാനാണ്, സത്യസന്ധനനും. നീ ജീവിതത്തിൽ വളരെ ഉയരത്തിലെത്തും. അതിനു സഹായിക്കുന്ന ഒരു കാളീ മന്ത്രം നിനക്ക് ഞാൻ ഉപദേശിക്കാം. അദ്ദേഹം രാമൻ്റെ കാതിൽ ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ കാളീക്ഷേത്രത്തിൽ ചെന്നിരുന്ന് ഈ മന്ത്രം ജപിക്കണം. ഒരു ദിവസം കാളീദൈവം നിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹം നൽകും. അതോടെ നീ വളരെ പ്രശസ്തനാകും. തെന്നാലിരാമൻ സന്യാസിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങി. സന്തോഷത്തോടെ മടങ്ങി. അന്നു മുതൽ

0: ക്ഷേത്രത്തിൽ ചെന്ന് ജപവും ആരംഭിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം അർദ്ധരാത്രിയിൽ രാമന്റെ മുന്നിൽ ഒരു ഭയങ്കര രൂപത്തിൽ കാളിദേവി പ്രത്യക്ഷപ്പെട്ടു. കാളിക്ക് 1000 തലയുണ്ടായിരുന്നു. കണ്ണുകളിൽ നിന്ന് തീ പാറിയിരുന്നു. 1000 നാവുകൾ പുറത്തേക്ക് നീട്ടിക്കിടന്ന് ആട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ രാമന് യാതൊരു ഭയവും തോന്നിയില്ല. പകരം പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. എന്താണ് ഇത്ര ചിരിക്കാൻ? ദേവ് ചോദിച്ചു. ഒരു മൂക്ക് മാത്രമുള്ള ഞാൻ ജലദോഷം വരുമ്പോൾ മൂക്കൊലിക്കുന്നത് തുടയ്ക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടാറുണ്ട്. എന്നാൽ ദേവി, എങ്ങനെയാണ് ജലദോഷം വരുമ്പോൾ 1000 മൂക്കും തുടയ്ക്കുന്നതെന്ന് ഓർത്തപ്പോൾ ചിരിച്ചു പോയതാണ്. അത് കേട്ടപ്പോൾ ദേവിക്ക് ചിരി പൊട്ടി. രാമനോട് വല്ലാത്ത വാത്സല്യവും തോന്നി. ദേവി പാൽ നിറച്ച 2 സ്വർണക്കിണ്ണങ്ങൾ നീട്ടിയിട്ട് പറഞ്ഞു, രാമ, ഒന്നിൽ ധനമാകുന്ന പാലും മറ്റേതിൽ അറിവാകുന്ന പാലുമാണ്. നിനക്ക് ഏത് വേണമെങ്കിലും എടുക്കാം, പക്ഷേ ഒരെണ്ണമേ എടുക്കാവൂ. പെട്ടെന്ന് രാമന്റെ ബുദ്ധി പ്രവർത്തിച്ചു. ഇതിലേതിന് രുചി കൂടുതൽ? രാമൻ ചോദിച്ചു. ഒന്ന് തൊട്ടു രുചിച്ചു നോക്കിക്കോളൂ. ദേവ് 2 പാത്രവും രാമന് കൊടുത്തു. പിന്നെ ഒട്ടും താമസിച്ചില്ല. രാമൻ 2 പാത്രത്തിലെയും പാൽ ഒറ്റ വരിക്ക് അകത്താക്കി. ദേവിക്ക് കോപം വന്നു. ഹും, അധിക പ്രസംഗി, അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് നീ വിഘടകവിയായി തീരട്ടെ. ദേവ് ശപിച്ചു. അമ്മേ, എന്നോട് ക്ഷമിക്കണം. അറിവില്ലാതെ ധനം മാത്രം ഉണ്ടായിട്ട് എന്തു ഫലം? അതുപോലെ തന്നെ ധനമുണ്ടായിട്ട് അറിവില്ലെങ്കിലും ഒരു ഫലവുമില്ല. രണ്ടും ഒരുമിച്ചുണ്ടെങ്കിലേ ഒരു മനുഷ്യന് ജീവിക്കാനാകൂ. അതുകൊണ്ടാണല്ലോ ദേവി 2 കിണ്ണവും എൻ്റെ കയ്യിൽ തന്നത്. ദയവു ചെയ്ത് എന്നെ വിഘടകവി മാത്രമല്ല നല്ല കവിയുമാകാൻ അനുഗ്രഹിക്കണം. രാമന്റെ ബുദ്ധിസാമർത്ഥ്യത്തിൽ ദേവിക്ക് മതിപ്പു തോന്നി. നീ കവിയും വിഘടകവിയും മാത്രമല്ല ലോകമറിയുന്ന ഒരു വിദൂഷകനും ആയി മാറും. ദേവി രാമനെ അനുഗ്രഹിച്ചിട്ട് അപ്രത്യക്ഷമായി. അതിനുശേഷമാണത്രേ കഴിവും ബുദ്ധിസാമർത്ഥ്യവും വളർന്ന് തെന്നാലി രാമൻ പ്രസിദ്ധനായത്. നന്ദി.
1: ഈ കൊച്ചു കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. കഥയെ അവതരിപ്പിച്ചത് മട്ടന്നൂർ ഗവൺമെന്റ് UP സ്കൂളിൽ 6 തരത്തിൽ പഠിക്കുന്ന പാർവണ കെ. ഒരു ഗാനം കേൾക്കാം. അവതരിപ്പിക്കുന്നു ഉരുവച്ചാൽ ഗവൺമെന്റ് LPU സ്കൂൾ പഴശ്ശിയിലെ 4 തരം വിദ്യാർത്ഥി സ്മൃതി ഷാജി കെ.
2: മൈക്കിളു ചേട്ടാ സൈക്കിളു വേണം, എങ്ങട മോനെ ചന്ദ്രനിലെ

ഇപ്പോൾ കേട്ട പാട്ട് പാടിയത് ഉരുവച്ചാൽ ഗവൺമെന്റ് എൽ പി യു സ്കൂൾ പഴശ്ശിയിലെ നാലാന്തരം വിദ്യാർത്ഥി സ്മൃതി ഷാജി കെ. അടുത്തതൊരു മാപ്പിളപ്പാട്ടാണ്, പാടുന്നു ശിവപുരം കോളാരി എൽ പി യു സ്കൂളിലെ നാലാന്തരം വിദ്യാർത്ഥി ഹംദാൻ.

0: ഈ മാപ്പിളപ്പാട്ട് പാടിയത് ശിവപുരം കോളാരി എൽ പി യു സ്കൂളിലെ ഹംദാൻ ബിൻ അലി. ഇനിയൊരു പാട്ടാണ്, പാട്ട് പാടുന്നു കോളാരി എൽ പി യു സ്കൂളിലെ ഒന്നാം തരം വിദ്യാർത്ഥി അശ്വിക ശരത്ത്.
1: എന്റെ പേര് അശ്വിക ശരത്, കോളാരി എൽ പി സ്കൂൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പാട്ടിൻ്റെ പേര് ഉല്ലാസ.

ഉദിക്കും നിന്റെ ഈ വാർമുടിച്ചുരുളിലെത്താൻ. പൂജയ്ക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ. മണമില്ല മധുവില്ല പൂജ

പൂജയ്ക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ, ഇഷ്ടമാണെന്നൊന്ന് ചൊല്ല.

0: ഇരിക്കാൻ.
1: ഈ കവിത ആലപിച്ചത് ഹരിനന്ദ. ഇന്ന് റേഡിയോ എറ്റ് സ്കൂളിലൂടെ പ്രിയപ്പെട്ടവർ കേട്ടത് വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ. നിങ്ങളുടെ സ്കൂളിലും ഒളിഞ്ഞിരിക്കുന്ന എത്രയോ കുഞ്ഞു പ്രതിഭകളുണ്ട്. പാട്ട്, കവിത, കഥ, പ്രസംഗം, വായന, നാടൻപാട്ട്, സംഗീതോപകരണം, മോണോ ആക്ട്, ശാസ്ത്രവിശേഷങ്ങൾ, അങ്ങനെ ഏത് കഴിവും ലോകം കേൾക്കട്ടെ. ഞങ്ങളിലൂടെ റേഡിയോ മലബാർ കൂട്ടുകാർക്കായിട്ട് അവസരമൊരുക്കുകയാണ് റേഡിയോ അറ്റ് സ്കൂളിലൂടെ. നിങ്ങളുടെ അവതരണങ്ങൾ മൊബൈലിൽ വ്യക്തമായി റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ പേര്, ക്ലാസ്, സ്കൂളിന്റെ പേര്, സ്ഥലം എന്നിവ ചേർത്ത് ഞങ്ങൾക്ക് അയച്ചു തരൂ. തിരഞ്ഞെടുക്കപ്പെടുന്ന അവതരണങ്ങൾ റേഡിയോ മലബാർ 89.6 FM റേഡിയോ അറ്റ് സ്കൂൾ പരിപാടിയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നതാണ്. വാട്സാപ്പ് നമ്പർ 9037008960. ഇന്നത്തെ റേഡിയോ അറ്റ് സ്കൂൾ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.

0: സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ നൽകുന്ന സന്ദേശം ഇപ്പോൾ കേൾക്കാം.
1: സ്വാതന്ത്ര്യത്തിന്റെ 79 വർഷങ്ങൾ പിന്നിടുന്ന ഈ ദിനത്തിൽ ഏവർക്കും സ്നേഹോഷ്മളമായ സ്വാതന്ത്ര്യദിനാശംസകൾ. ദീർഘവും ദുർഘടവുമായ പോരാട്ടങ്ങൾക്കൊടുവിൽ അനേകം പേർ ജീവത്യാഗം ചെയ്തും നിരവധി ആളുകൾ ജീവിതത്തിലെ സർവ്വതും ത്യജിച്ചും നേടിത്തന്ന സ്വാതന്ത്ര്യം അമൂല്യവും അതുല്യവുമാണ്. മഹാത്മജിയും പണ്ഡിറ്റ്ജിയും തുടങ്ങി നേതൃനിരയിലും അല്ലാതെയും നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ, ജീവത്യാഗം ചെയ്ത, അറിയുന്നവരും അറിയപ്പെടാത്തവരുമായ എല്ലാ ധീരദേശാഭിമാനികൾക്കും പ്രണാമം. ഒരു രാജ്യമെന്നാൽ ഒരു ഭൂപ്രദേശം മാത്രമല്ല, അനേകം ജീവൽധാരകൾ സമ്മേളിക്കുന്ന ഓർമ്മകളും നേട്ടങ്ങളും നഷ്ടങ്ങളും പോരാട്ടങ്ങളും ജയപരാജയങ്ങളും സ്വപ്നങ്ങളുമെല്ലാം പരസ്പരം ബന്ധിപ്പിക്കുന്ന ജനതതികളുടെ സമ്മേളനമാണ് ഇന്ത്യ. വൈവിധ്യങ്ങളെ ബഹുമാനിച്ചും ഇഴചേർത്തും ഇന്ത്യയെന്ന ഈ അതിമനോഹരവും അതിബൃഹത്തുമായ രാജ്യത്തെ നെഞ്ചോട് ചേർത്തും ഒരു ജനത നടത്തിയ പ്രയാണത്തിന്റെ 79 വർഷങ്ങൾ പിന്നിടുകയാണ്. ലോകമുറങ്ങുമ്പോൾ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ വെളിച്ചത്തിലേക്ക് കണ്ടുറന്നു. ഇന്നും പണ്ഡിറ്റ്ജിയുടെ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് തുടങ്ങുന്ന വിഖ്യാതമായ പ്രസംഗം നിറകണ്ണുകളോടല്ലാതെ കേൾക്കാനാകില്ല. എന്താണ് സ്വാതന്ത്ര്യം? എന്താണ് ഇന്ത്യ എന്ന യാഥാർത്ഥ്യം? എന്താണ് ഈ മഹാസംസ്കൃതി ലോകത്തിനായി ചെയ്യേണ്ടത്? ഇങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുമുള്ള ഉത്തരം പണ്ഡിറ്റ്ജി ആ പ്രസംഗത്തിലൂടെ വ്യക്തമാക്കി. ഇന്നും എന്നും ആ വാക്കുകൾ നമുക്ക് വഴിയും വഴിവിളക്കുമാണ്. രാജ്യവും ലോകവും കേരളവും ഇന്ന് പ്രത്യേകമായൊരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. യുദ്ധവും പ്രയാണവും അനാഥത്വവും ഒരു വശത്ത്, സാമ്പത്തിക പ്രശ്നങ്ങളും കാലാവസ്ഥാ മാറ്റവും കാർഷിക പ്രതിസന്ധിയും മറുവശത്ത്, ഏറ്റവും സൂക്ഷ്മമായി പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് ഭാവിയെ നോക്കിക്കണ്ട് പുതുതലമുറയെ ചേർത്തുപിടിച്ച് ഓരോ ചുവടും വെക്കേണ്ട സമയമാണിത്. സാമ്പത്തിക വളർച്ചയും വികസനവും വേണം. തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടണം. കൃഷിയുൾപ്പെടെയുള്ള അടിസ്ഥാന മേഖലകൾക്ക് വികസനവും സംരക്ഷണവും വേണം. ഒപ്പം കാലാവസ്ഥാ മാറ്റമെന്ന വൻ പ്രതിസന്ധിയെ നേരിടണം. മുതിർന്ന പൌരന്മാരുടെ ക്ഷേമം, പ്രത്യേക പരിഗണന അർഹിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും നൽകേണ്ട സംരക്ഷണം എന്നിവ അതിപ്രധാനമാണ്. അതോടൊപ്പം പുതുതലമുറയ്ക്ക് ഇവിടെ പഠിക്കാനും തൊഴിലെടുക്കാനും സ്വന്തം കാലിൽ അഭിമാനത്തോടെ നിൽക്കാനുമുള്ള വഴിയൊരുങ്ങണം. ലഹരി എന്ന മഹാവിപത്തിനെ പടിയിറക്കണം. പൊതുവിദ്യാഭ്യാസവും പൊതുജനാരോഗ്യവും മെച്ചപ്പെടണം. ഇവ ഈ സർക്കാരിന്റെ മുൻഗണനാ പട്ടികയിലുള്ളവയാണ്. ഇവ പ്രായോഗികമാക്കാനുള്ള നയസമീപനവും പരിപാടികളുമാണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്നത്. ഇന്ത്യയുടെ ഭരണഘടന പോലെ മറ്റൊന്നില്ല. അത് ഒരു ജനതയുടെ ഉറപ്പും പ്രതീക്ഷയും ഭാവിയെ കരിപ്പിടിപ്പിക്കുന്ന ചാലക ശക്തിയുമാണ്. നമ്മുടെ ഭരണഘടനയും അതുറപ്പു നൽകുന്ന അടിസ്ഥാന തത്വങ്ങളായ മതേതരത്വവും തുല്യതയും സ്വാതന്ത്ര്യവും സോഷ്യലിസവും ജനാധിപത്യ അവകാശങ്ങളും സംരക്ഷിക്കാൻ നാം ഓരോരുത്തരും പ്രത്യേക ശ്രദ്ധയോടെയും കരുതലോടെയും പ്രവർത്തിച്ചേ മതിയാകൂ. ഭരണഘടനാ തത്വങ്ങൾക്കും ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വികസനത്തിനും വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ നമ്മൾ അണിനിരക്കേണ്ട സമയമാണിത്. മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും അബ്ദുൽ കലാം ആസാദും ബാബാ സാഹിബ് അംബേദ്കറും എല്ലാം മുന്നോട്ട് വെച്ച ആദർശങ്ങൾക്കും പ്രവർത്തന രീതികൾക്കും മുൻബന്ധത്തെക്കാളും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഈ കാലഘട്ടത്തിൽ പ്രാധാന്യം കൈവന്നിരിക്കുന്നു. നാടെങ്ങും ചെറുപ്പക്കാർ ഉയർത്തുന്ന പ്രശ്നങ്ങൾ ഇതിനുദാഹരണമാണ്. എല്ലാവരെയും ചേർത്തുപിടിക്കുന്ന, നന്മ പ്രദാനം ചെയ്യുന്നതും പ്രകൃതിക്കും മനുഷ്യനും ഇണങ്ങുന്നതുമായ വികസനമാണ് നമ്മുടെ സ്വപ്നം. അനാവശ്യമായി പോരടിച്ചും പരസ്പരം ഭയപ്പെടുത്തിയും അപകീർത്തിപ്പെടുത്തിയും ലഹരിക്ക് അടിമപ്പെട്ടും വികസന വിരുദ്ധത ആയുധമാക്കിയും ഇനിയും നമുക്ക് മുന്നോട്ടു പോകാനാകില്ല.

0: ആധുനികവും നീതിയുക്തവുമാകണം നമ്മുടെ കാഴ്ചപ്പാട്. കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേകമായ പരിഗണന ലഭിക്കണം. നല്ല വിദ്യാഭ്യാസവും നല്ല ഭക്ഷണവും ചികിത്സാ സൗകര്യങ്ങളും ജീവനോപാധികളുടെ വളർച്ചയുമാകണം നമ്മുടെ മുൻഗണനകൾ. അതിനായി നമുക്ക് ഒരുമിച്ച് നിൽക്കാം, വിശ്രമമില്ലാതെ പ്രയത്നിക്കാം, പോരാടാം. ഇന്ത്യയെന്ന വികാരം കെടാവിളക്കായി നമുക്ക് നമ്മുടെ മനസ്സുകളിൽ സൂക്ഷിക്കാം.
1: 80th സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ നൽകിയ സന്ദേശമാണ് ഇതുവരെ കേട്ടത്.
2: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: ആകാശവാണി സ്വാതന്ത്ര്യദിനത്തിന്റെ പൂർവ്വസന്ധ്യയിൽ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു രാഷ്ട്രത്തോടെ നടത്തിയ പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
1: എന്റെ പ്രിയപ്പെട്ട സഹപൌരജനങ്ങളെ, നമസ്കാരം. സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് ഈ ദേശീയ ഉത്സവവേളയിൽ നിങ്ങൾക്കെല്ലാവർക്കും എന്റെ ഊഷ്മളമായ ആശംസകൾ അർപ്പിക്കട്ടെ. ഏതാനും മണിക്കൂറുകൾക്കകം നമ്മുടെ രാഷ്ട്രം സ്വതന്ത്രമായതിന്റെ 80th വാർഷികത്തിന്റെ മഹത്തായ തുടക്കമാകും. രാജ്യത്തും വിദേശത്തും ജീവിക്കുന്ന എല്ലാ ഭാരതീയരും ഏറ്റവും ആഹ്ലാദത്തോടെയാണ് സ്വാതന്ത്ര്യദിനോത്സവം കൊണ്ടാടുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമാണ് നമ്മുടെ ത്രിവർണ പതാക. നിറഞ്ഞു കവിയുന്ന അഭിമാനത്തോടെയാണ് നാം ദേശീയ പതാക ഉയർത്തുന്നത്. 1947 ഓഗസ്റ്റ് 15 ഭാരതമാത അടിമത്വത്തിന്റെ ചങ്ങലയിൽ നിന്ന് മോചിതയായി. സ്വതന്ത്ര ഭാരതത്തിന്റെ വിധി നിർണയിക്കുന്നതിന്റെ ശില്പിയായി ഓരോ പൌരനും മാറി. എല്ലാ പൌരജനങ്ങളും തങ്ങളുടെ അവസരങ്ങൾ വിനിയോഗിച്ച് അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുകയും ഭാരതത്തെ ലോകത്തിലെ മുൻനിര രാഷ്ട്രമാക്കാൻ പ്രയത്നിക്കുകയും ചെയ്യുന്നതിലാണ് സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ അർത്ഥം കുടികൊള്ളുന്നത്. വികസനത്തിനുവേണ്ടി അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും ആരോഗ്യ സേവന മേഖലയിലെ ഡോക്ടർമാരും മറ്റ് ആരോഗ്യപാലന ജീവനക്കാരും വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും അന്നദാതാക്കളായ കർഷകരും എല്ലാം അവരവരുടെ പരിശ്രമത്തിലൂടെ രാഷ്ട്രനിർമ്മാണത്തിന് സംഭാവന ചെയ്യുന്നു. പ്രതിഭാശാലികളായ കായിക താരങ്ങൾ, കരകൌശല വിദഗ്ധർ, കലാകാരികളും കലാകാരന്മാരും, ദീർഘവീക്ഷണമുള്ള ബുദ്ധിജീവികൾ, പൊതുസ്വകാര്യ മേഖലകളിലെ ഉത്സാഹഭരിതരായ തൊഴിലാളിവർഗം, ജനസേവനത്തിനായി സമർപ്പിതരായ ജനപ്രതിനിധികൾ, നീതിന്യായ വ്യവസ്ഥയിലെ ഉദ്യോഗസ്ഥർ, കർമ്മനിരതരായ ഭരണനിർവഹണ ഉദ്യോഗസ്ഥർ, സമ്പദ്ഘടനയ്ക്ക് മുതൽക്കൂട്ടാകുന്ന വൻകിട ചെറുകിട നിക്ഷേപകർ, നിസ്വാർത്ഥരായ സാമൂഹിക പ്രവർത്തകർ, സ്വച്ഛതാ അഭിയാന്റെ മുന്നണി പ്രവർത്തകരായ സഫായി മിത്രങ്ങൾ എല്ലാവരും രാഷ്ട്രപുരോഗതിയിൽ നിർണായക പങ്കുവഹിക്കുന്നവരാണ്. വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എണ്ണമറ്റ പൌരജനങ്ങൾ, ഭരണഘടനാധിഷ്ഠിതമായ അടിസ്ഥാന ധർമ്മങ്ങൾ വിശ്വസ്തയോടെ നിർവഹിക്കുന്ന പൌരന്മാർ എല്ലാവരും രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിലെ സജീവ പങ്കാളികളാണ്. അവർ ഓരോരുത്തരെയും ഞാൻ ഹൃദയംഗമമായി അഭിനന്ദിക്കുന്നു. നമ്മുടെ സായുധ സേനയിലെ 3 വിഭാഗത്തിലെ സൈനികരെയും സായുധ പോലീസ് വിഭാഗത്തിലെയും മറ്റ് പോലീസ് വിഭാഗങ്ങളിലെയും അംഗങ്ങളെയും സ്വധർമ്മം നിർവഹിക്കുന്നതിൽ കാട്ടുന്ന അചഞ്ചലമായ അർപ്പണബോധത്തിന് ഞാൻ സവിശേഷമായി അഭിനന്ദിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ വസിക്കുന്ന ഭാരതീയരെയും സ്ഥാനപതി കാര്യാലയങ്ങളിലെ ഉദ്യോഗസ്ഥരെയും ആഗോളവേദിയിൽ നമ്മുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്നതിന്റെ പേരിൽ ഞാൻ അഭിനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട പൌരജനങ്ങളെ, 2047 സ്വാതന്ത്ര്യത്തിന്റെ ശതാബ്ദിയാകുമ്പോഴേക്കും വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനുള്ള മുന്നേറ്റത്തിലാണ് നാം. ഓരോ വ്യക്തിക്കും വികസനത്തിന്റെ സദ്ഫലങ്ങൾ ലഭ്യമാക്കണം എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് അന്ത്യോദയയുടെ സത്തയാൽ നയിക്കപ്പെട്ട് നീങ്ങുകയാണ് നാം. സമ്പന്നമായ നമ്മുടെ പാരമ്പര്യവും സ്വാതന്ത്ര്യസമരത്തിന്റെ ആദർശങ്ങളും ചേർത്തുപിടിച്ച് ആധുനിക വികസനത്തിന്റെ പാതയിലൂടെ നാം അടിവച്ചടിവച്ച് നീങ്ങുകയാണ്. വയം രാഷ്ട്രേ ജാഗരീയം എന്ന വേദവാക്യത്താൽ പ്രചോദിതരായ നാം രാഷ്ട്രസേവനത്തിന് സദാ സന്നദ്ധരായി നിലകൊള്ളുന്നു. സ്വാതന്ത്ര്യസമരവേളയിൽ ഭിന്നതത്വ സംഹിതകളിൽ വിശ്വസിച്ചിരുന്നവർ ഒന്നു ചേർന്ന് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം എന്ന ഏകലക്ഷ്യം മുന്നിൽ കണ്ട് പോരാടുകയായിരുന്നു. സ്വദേശി പ്രസ്ഥാനത്തിന്റെ കാലത്ത് വന്ദേമാതരം ജനങ്ങളുടെ ഗീതമായി മാറി. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ എണ്ണമറ്റ ഭാരതീയർ നമ്മുടെ സ്വാതന്ത്ര്യസമരത്തിൽ അണിചേർന്നു. ദേശസ്നേഹത്തിന്റെയും സാമൂഹിക പരിഷ്കരണത്തിന്റെ ഉന്നത ആദർശങ്ങളുടെ പ്രതിപുരുഷനായി ബാബാ സാഹിബ് ഡോ ഭീംറാവ് അംബേദ്കർ നിലകൊണ്ടു. രാഷ്ട്രത്തെ സ്വാതന്ത്ര്യത്തിലേക്കും അതിനുശേഷം അതിനെ പുരോഗതിയിലേക്കും നയിച്ച ഭാരതമാതാവിന്റെ മഹത്തുക്കളായ പുത്രിമാരെയും പുത്രന്മാരെയും ഞാൻ വിനീതമായി വന്ദിക്കുന്നു. ഇന്ന് ഓഗസ്റ്റ് 14 നാം വിഭജൻ വിഭീഷിക സ്മൃതി ദിവസ് ആചരിക്കുകയാണ്. വിഭജനത്തെ തുടർന്നുണ്ടായ ആക്രമണത്തിൽ ജീവൻ വെടിയേണ്ടി വന്ന ലക്ഷക്കണക്കിന് ജീവനുകളെയും കുടിയിറക്കപ്പെട്ട് പലായനം ചെയ്യാൻ നിർബന്ധിതരായവരെയും നാം ഇന്ന് ശോകഭാരത്തോടെ സ്മരിക്കുന്നു. വർഗീയ ലഹളയിലും വിഭജനത്തിന്റെ ഭീകരതയിലും പെട്ട് ലക്ഷങ്ങളാണ് അഭയാർത്ഥികളായി മാറിയത്. എന്നിട്ടും സ്വന്തം നാടിന്റെ തനിമയും സ്വത്തും അവർ ഉപേക്ഷിച്ചില്ല. സ്വാതന്ത്ര്യപ്രാപ്തിയുടെ സമയത്ത് വിഭജനത്തിന്റെ ദുരന്ത ദുരിതഫലങ്ങൾക്കൊപ്പം 550 നാട്ടുരാജ്യങ്ങൾ ഭാരതത്തോട് ചേർക്കുക എന്ന അസാധാരണ വെല്ലുവിളിയും നമുക്ക് നേരിടേണ്ടി വന്നു. ഈ നാട്ടുരാജ്യ വ്യവസ്ഥയ്ക്ക് സർദാർ പട്ടേൽ അന്ത്യം കുറിക്കുകയും അവയെ സ്വതന്ത്ര ജനാധിപത്യ ഭാരതത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ആധുനിക ഭാരതത്തിന്റെ ഐക്യത്തിന്റെ ശില്പിയായ ഉരുക്കുമനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പാവനസ്മരണയ്ക്കു മുന്നിൽ കൃതജ്ഞതാഭരിതമായ രാഷ്ട്രത്തിന്റെ ആദരാഞ്ജലി ഞാൻ അർപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട പൌരജനങ്ങളെ, ജനപങ്കാളിത്തത്തിൽ അധിഷ്ഠിതമായൊരു ഭരണഘടനയ്ക്കാണ് രാജ്യത്തെ പൌരന്മാർ രൂപം നൽകിയത്. ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിലായ നമ്മുടെ രാഷ്ട്രത്തിലെ ജനങ്ങളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഗുണമാണ് പങ്കാളിത്തം. ആ പങ്കാളിത്ത പാരമ്പര്യം വർദ്ധിത വീര്യത്തോടെ നാം ഭാരതീയർ ഇന്നും പിന്തുടരുന്നു. രാജ്യത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളുടെ പ്രചരണം സജീവ ജനപങ്കാളിത്തത്തോടെയാണ് മുന്നോട്ടു കൊണ്ടുപോകുന്നത്. ഇത് നമ്മുടെ ജനാധിപത്യത്തിന് എന്നെന്നും പ്രചോദനം നൽകുന്ന ഒരു നേട്ടമായി നിലകൊള്ളുന്നു. നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ആദർശങ്ങളാണ് സ്ഥിതി സമത്വവും അവസര സമത്വവും വ്യക്തിയുടെ അന്തസ്സുമെല്ലാം. ഇന്ന് വിവിധ മേഖലകളിൽ അസാധാരണ നേട്ടം കൈവരിക്കുന്ന പലരും തികച്ചും സാധാരണ പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്നവരാണ്. ഇന്നത്തെ ഭാരതത്തിൽ എല്ലാവർക്കും വലുതായി സ്വപ്നം കാണാനും ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും കഴിയുമെന്ന എന്റെ വിശ്വാസത്തെ ഇത് ദൃഢമാക്കുന്നു. ഭരണനിർവഹണ സമിതിയുടെയും നിയമനിർമ്മാണ സഭയുടെയും നീതിന്യായ വ്യവസ്ഥയുടെയും കടമകൾ ഭരണഘടന അസന്നിഗ്ധമായി നിർവചിക്കുന്നുണ്ട്. ജനാഭിലാഷത്തിന്റെ ശബ്ദം നിയമനിർമ്മാണ സഭയിൽ കേൾപ്പിക്കുകയാണ് പ്രതിനിധികളുടെ കടമ. രാഷ്ട്രത്തിന്റെയും ജനങ്ങളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന നയങ്ങൾ നടപ്പിലാക്കുക എന്നത് ഭരണനിർവഹണ സമിതിയുടെ ഉത്തരവാദിത്വമാണ്. വരുമാനത്തിന്റെയോ വിഭവങ്ങളുടെയോ അപര്യാപ്തത മൂലം രാജ്യത്ത് ഒരു പൌരനും നീതി നിഷേധിക്കപ്പെടുന്ന അവസരം ഉണ്ടാകാതെ ശ്രദ്ധിക്കുകയാണ് നീതിന്യായ വ്യവസ്ഥയുടെ കടമ. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കടക്കം എല്ലാ പൌരന്മാർക്കും അന്തസ്സോടെയും സമയക്ലിപ്തയോടെയും നീതി ലഭ്യമാക്കാൻ നീതിന്യായ വ്യവസ്ഥ ജാഗരൂകമായിരിക്കണം. എന്റെ പ്രിയപ്പെട്ട പൌരജനങ്ങളെ, ഇക്കഴിഞ്ഞ 10 വർഷത്തിലധികം നീണ്ട കാലയളവിൽ ദ്രുതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ വികസനത്തിനും പാരമ്പര്യവും വികസനവും സമന്വയിപ്പിക്കുന്ന

വികസനത്തിന് മുൻഗണന നൽകുന്നതിനും കൂടാതെ വികസനത്തിന് വിഘാതമായ ദശകങ്ങൾ നീണ്ട എണ്ണമറ്റ തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നതിനും രാജ്യം സാക്ഷ്യം വഹിച്ചു. രാഷ്ട്രം മഹാത്മാ ജ്യോതിബാ ഫൂലെയുടെ 200-ാം ജന്മവാർഷികം ആഘോഷിക്കുകയാണ്. മഹാത്മാ ഫൂലെയും ക്രാന്തിജ്യോതി സാവിത്രിബായി ഫൂലെയും സാമൂഹിക നീതിക്കും വിദ്യാഭ്യാസത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും സമത്വത്തിനും ചരിത്രപരമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അവരുടെ ആദർശങ്ങൾ പിന്തുടർന്ന് സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മുൻഗണന നൽകി വരുന്നു. സ്ത്രീ വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്ന ഒരു നൂതന തലം രൂപപ്പെടുത്തി കഴിഞ്ഞു. ദാരിദ്ര്യരേഖയ്ക്ക് താഴെ നിന്ന് 25 കോടി ജനങ്ങളെ ഉയർത്താൻ നമുക്ക് കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉൾപ്പെടുത്തൽ പദ്ധതിയായ പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ കീഴിൽ 59 കോടി ജനങ്ങളെ ബാങ്ക് അക്കൌണ്ട് ഉള്ളവരാക്കി മാറ്റി. ഇതിൽ 32 കോടിയിലധികം പേർ സ്ത്രീകളാണ്. 80 കോടി ജനങ്ങൾക്ക് സൌജന്യ റേഷനിലൂടെ ഭക്ഷ്യസുരക്ഷ പ്രദാനം ചെയ്യാൻ കഴിഞ്ഞു. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ കീഴിൽ 60 കോടി ജനങ്ങൾക്ക് വർഷത്തിൽ 5 ലക്ഷം രൂപ വരെയുള്ള സൌജന്യ ആരോഗ്യ പരിരക്ഷ നടപ്പാക്കി. കൃഷി, കാലിവളർത്തൽ, കോഴിവളർത്തൽ, മത്സ്യകൃഷി, തേനീച്ച വളർത്തൽ എന്നിവയിൽ ഏർപ്പെട്ടിട്ടുള്ള കർഷകർക്ക് പിന്തുണയേകാൻ കിസാൻ സമ്മാൻ നിധിയും കിസാൻ ക്രെഡിറ്റ് കാർഡും നടപ്പാക്കി. സാംസ്കാരിക തനിമയിലും പാരമ്പര്യത്തിലും ശക്തമായി വേരുകളുള്ള വികസനം ദ്രുതവും സുസ്ഥിരവുമാണെന്നത് ലോകചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. രാജ്യത്തിന്റെ ആന്തരിക ശക്തി വളർത്തുന്നതിന് സാംസ്കാരികമായ അഭിമാനബോധത്തിന് പ്രധാന പങ്കുണ്ടെന്ന തിരിച്ചറിവ് ഇന്ന് രാജ്യത്താകെ വളർന്നുവരികയാണ്. വിദ്യാഭ്യാസം, ശാസ്ത്രം, ആത്മീയത, നന്മ നിറഞ്ഞ സ്വഭാവം എന്നിവയുടെ സമ്പന്നമായൊരു പാരമ്പര്യം നമ്മുടെ പൂർവികർ പകർന്നു തന്നിട്ടുണ്ട്. ആ പൈതൃകത്തെ വികസനവുമായി സമന്വയിപ്പിച്ചാണ് നാം മുന്നോട്ട് നീങ്ങുന്നത്. ലോകത്തെ ഏറ്റവും വലുതും മികച്ചതുമായ ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഭാരതം വികസിപ്പിച്ചു കഴിഞ്ഞു. ഡിജിറ്റൽ പണമിടപാടുകൾ ഇന്ന് ഗ്രാമപ്രദേശങ്ങളിലെ കച്ചവട സ്ഥാപനങ്ങളിലും തെരുവ് കച്ചവടക്കാർക്കിടയിൽ പോലും സർവ്വസാധാരണമായി കഴിഞ്ഞു. ലോകത്തെ പകുതിയിലധികം തത്സമയ ഡിജിറ്റൽ പണമിടപാടുകൾ നടക്കുന്നത് ഇന്ന് ഭാരതത്തിലാണ്. അങ്ങനെ ഭാരതത്തിലെ ജനങ്ങളും സർക്കാരും ആഗോള സമൂഹത്തിന് ഡിജിറ്റൽ വിപ്ലവത്തിന്റെ ഒരു മാതൃക കാഴ്ചവച്ചിരിക്കുകയാണ്. ക്ഷേമ പദ്ധതികളുടെ പ്രവർത്തന രീതി സുതാര്യമാക്കി അതിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ദേശീയപാതകൾ, ജലപാതകൾ, റെയിൽവേ, വ്യോമയാന മാർഗങ്ങൾ എന്നിവയുടെ അഭൂതപൂർവമായ വിപുലീകരണത്തിനും വികസനത്തിനും നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിച്ചു. ഇത് പുതുസംരംഭങ്ങൾക്ക് അവസരമൊരുക്കുന്നതിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും നിക്ഷേപകരിൽ ആത്മവിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതിനും സഹായകമാകുന്നു. എന്റെ പ്രിയപ്പെട്ട പൌരജനങ്ങളെ, ലോകത്തിന്റെ പല ഭാഗത്തും അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന യുദ്ധവും അസ്ഥിരതയും ഓരോ രാഷ്ട്രത്തെയും ബാധിക്കുന്നുണ്ട്. വെല്ലുവിളി നിറഞ്ഞ ഈ സാഹചര്യങ്ങളിലും നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ മുന്നോട്ടു തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്വ്യവസ്ഥയാണ് നമ്മുടേത്. സാമ്പത്തിക വളർച്ചാ നിരക്കുകൾ പ്രകാരം നമ്മുടെ വളർച്ച ആഗോള ശരാശരിയുടെ ഇരട്ടിയിലധികമാണ്. ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതി നമ്മുടെ സാമ്പത്തിക മുന്നേറ്റത്തെയും ദേശീയ സുരക്ഷയെയും കൂടുതൽ ശക്തിപ്പെടുത്തി കഴിഞ്ഞു. ആധുനിക വികസനത്തിന്റെ പാതയിൽ മുന്നേറുമ്പോൾ തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഭാരതം ആഗോളതലത്തിൽ പ്രധാന പങ്കുവഹിക്കുകയും ചെയ്യുന്നു. 2030 നേടാൻ ലക്ഷ്യം വച്ചിരുന്ന സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ചിലത് സമയപരിധിക്ക് മുൻപേ തന്നെ കൈവരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പുനരുപയോഗ ഊർജ്ജസ്രോതസ്സുകളുടെ വികസനത്തിൽ നാം അഭൂതപൂർവമായ ഗതിവേഗം കൈവരിച്ചു കഴിഞ്ഞു. നമ്മുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാനം തന്നെ ദേശീയ താൽപര്യമാണ്. അതിന്റെ നെടുംതൂണുകൾ സമാധാനം, സഹകരണം, സംവാദം, വസുധൈവ കുടുംബകം എന്ന മഹത്തായ ആദർശം എന്നിവയാണ്. സാമ്പത്തിക സഹകരണം പുഷ്ടിപ്പെടുത്തുന്നതിന് നാം

പല രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെ ശക്തിപ്പെടുത്തുകയും വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങൾക്കിടയിൽ നാം മുൻനിരയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ആഗോളതലത്തിൽ നമ്മുടെ സ്ഥാനം ഇന്ന് എത്രയോ ഉയരത്തിലാണ്. ചട്ടങ്ങളിൽ അധിഷ്ഠിതമായൊരു അന്താരാഷ്ട്ര വ്യവസ്ഥയിലാണ്

അന്താരാഷ്ട്ര സംഘടനകളിലും ആഗോള സമൂഹത്തിന് മതിയായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുകയാണ് നമ്മുടെ ദൌത്യം. മറ്റു പല രാഷ്ട്രങ്ങളും നമ്മുടെ സമീപനത്തെ സർവാത്മന പിന്തുണയ്ക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട പൌരജനങ്ങളെ, നമ്മെപ്പോലെ തന്നെ നമ്മുടെ അനന്തര തലമുറകൾക്കും പ്രകൃതി വിഭവങ്ങൾക്കുമേൽ അവകാശമുണ്ട്. വരും തലമുറകളുടെ ഈ അവകാശത്തിന് ചെറിയ രീതിയിൽ പോലും തടസ്സമുണ്ടാക്കുന്ന ഒരു നടപടിയും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പാക്കണം. മാത്രമല്ല, പ്രകൃതിയുടെ സമ്പന്നമായ വിഭവങ്ങൾ നാം അവർക്കായി ബാക്കി വയ്ക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം. പരിസ്ഥിതി സംരക്ഷണത്തിലുള്ള വിശ്വാസം നമ്മുടെ സമ്പന്നമായ പാരമ്പര്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. സന്താളി ഭാഷയിലുള്ള അതീവ ലളിതമായൊരു ഗീതം ഒരു മഹത്തായ സന്ദേശം ഉൾക്കൊള്ളുന്നതാണ്. പണ്ഡിറ്റ് രഘുനാഥ് മുർമു രചിച്ച ഈ ഗാനത്തിന്റെ ഏതാനും വരികൾ ഇതാ. ഡാരേ ഗുജുക്കാൻ നൈൽത്തെ മെരുചനൈ രാഗു ഭയഹ ദയാഹയാഗെ ഗുജുക്കാൻ അപോവാഗ് ജാതിധരം ദാരേ ചേതാഗ് ബാബുൺ രാഗ് ഭയഹ അബോ അനാ നൈൽത്തെ. ഒരു മരം പൂർണമായി ഉണങ്ങിപ്പോയതിലുള്ള ദുഃഖത്താൽ അങ്ങേയറ്റം വിലപിക്കുന്ന ഒരു തത്തയെക്കുറിച്ചാണ് കവി ഈ ഗാനത്തിൽ വിവരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, എന്റെ പ്രിയ സഹോദരങ്ങളെ, നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരത്തെ കണ്ട് ആ തത്ത വിലപിക്കുന്നു. സഹോദരങ്ങളെ, മാനുഷിക സംസ്കാരമെന്ന വൃക്ഷം നശിപ്പിക്കപ്പെടുമ്പോൾ മനുഷ്യരായ നമ്മൾ എന്തുകൊണ്ട് ദുഃഖിക്കുന്നില്ല? പ്രകൃതിയെയും മാനുഷിക മൂല്യങ്ങളെയും സംരക്ഷിക്കുന്നതിൽ എല്ലാവരും പ്രതിജ്ഞാബദ്ധരായിരിക്കണം എന്നാണ് ഈ ഗാനത്തിന്റെ സന്ദേശം. സമൃദ്ധമായി തഴച്ചു വളരുന്ന ഒരു മരം മനുഷ്യ സമൂഹത്തിന്റെ ധാർമ്മിക ആദർശങ്ങളെയും ക്ഷേമത്തെയുമാണ് പ്രതീകവൽക്കരിക്കുന്നത്. ഏക് പേട് മാക്കേനാം, അതായത് അമ്മയുടെ പേരിൽ ഒരു വൃക്ഷം, ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയൺമെന്റ് തുടങ്ങിയ പ്രചാരണ പരിപാടികളുടെ ചൈതന്യമുൾക്കൊണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിനായി നമുക്ക് കൂട്ടായും വ്യക്തിപരമായും പരിശ്രമിക്കാം. എന്റെ പ്രിയപ്പെട്ട സഹപൌരജനങ്ങളെ, വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ പെൺകുട്ടികൾ നടത്തുന്ന അസാധാരണ പ്രകടനം എനിക്ക് അളവറ്റ ആഹ്ലാദം പ്രദാനം ചെയ്യുന്നു. കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുന്ന ഡ്രോൺ ദീദി മുതൽ വ്യോമസേനയിലെ ഫൈറ്റർ കോംബാറ്റ് ലീഡർ വരെ വിവിധ മേഖലകളിൽ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിച്ചു വരികയാണ്. ഈയിടെ ഗ്ലാസ്ഗോയിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഭാരതം നേടിയ 13 സ്വർണ മെഡലുകളിൽ 8 വനിതകളുടെ സംഭാവനയായിരുന്നു. നമ്മുടെ സ്ത്രീകൾ ഇന്ന് അതിവേഗം സാമ്പത്തിക സ്വയം പര്യാപ്തത നേടിക്കൊണ്ടിരിക്കുകയാണ്. സ്വയം സഹായ സംഘങ്ങളിൽ ഇന്ന് 10 കോടി സ്ത്രീകൾ അംഗങ്ങളാണ്. നമ്മുടെ ലക്ഷ്യം 3 കോടി ലാഖ്പതി ദീദികളെ സൃഷ്ടിക്കുകയായിരുന്നു. ഈ ലക്ഷ്യം നേടിക്കഴിഞ്ഞു. 3 കോടി ലാഖ്പതി ദീദിമാരെ കൂടി സൃഷ്ടിക്കുകയാണ് ഇനിയത്തെ ലക്ഷ്യം. മുദ്രായോജനയുടെ കീഴിൽ സാമ്പത്തിക സഹായം ലഭിച്ച സംരംഭകരിൽ 3/2 സ്ത്രീകളാണ്. സാമ്പത്തിക സ്വാശ്രയത്വം നേടുന്നതിനൊപ്പം ചില മേഖലകളിൽ സ്ത്രീകൾ നേതൃസ്ഥാനം അലങ്കരിക്കുന്നതും നമുക്കിന്ന് കാണാം. നമ്മുടെ ജനാധിപത്യ പരമാധികാര രാഷ്ട്രത്തിൽ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്ന സ്ത്രീകളുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധന എടുത്തുപറയേണ്ട നേട്ടം തന്നെ. നാരീശക്തി വന്ദൻ അധിനിയം 2023 പാസാക്കിയത് ലോക്സഭയിലും നിയമസഭകളിലും സ്ത്രീ സംവരണം 33% ഈ നിയമം നേതൃസ്ഥാനങ്ങളിൽ സ്ത്രീകളുടെ പങ്ക് വർദ്ധിപ്പിക്കുകയും നമ്മുടെ ജനാധിപത്യത്തെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാക്കി മാറ്റുകയും ചെയ്യും. രാജ്യത്തെ ജനസംഖ്യയിൽ 65% 35 വയസ്സിൽ താഴെ ഉള്ളവരാണ്. ഈ യുവത്വമാണ് നമ്മുടെ ഏറ്റവും അമൂല്യമായ സമ്പത്ത്. നമ്മുടെ യുവാക്കൾ കഴിവുള്ളവരും പ്രതിബദ്ധതയുള്ളവരും നൈപുണ്യമുള്ളവരുമാണ്. വിവിധ വെല്ലുവിളികളെ അവയുടെ അടിസ്ഥാനത്തിൽ തന്നെ പരിഹരിക്കുന്നതിന് ആവശ്യമായ ക്രിയാത്മകവും പ്രായോഗികവുമായ പദ്ധതികൾ വികസിപ്പിക്കുന്നതിന് നമ്മുടെ യുവാക്കൾ അസാധാരണ വൈഭവം കാട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ യുവാക്കൾക്ക് സമൂഹത്തോടും രാഷ്ട്രത്തോടുമുള്ള അർപ്പണബോധം ഇത് പ്രതിഫലിപ്പിക്കുന്നു. 28 വയസ്സ് ശരാശരിയുള്ള ഒരു യുവസംഘം ഈയിടെ നടത്തിയ റോക്കറ്റ് വിക്ഷേപണത്തിലൂടെ ബഹിരാകാശ പര്യവേക്ഷണത്തിന്റെ ഒരു പുതിയ ഘട്ടത്തിന് തുടക്കമായി. സ്വയം തൊഴിൽ കണ്ടെത്തൽ പാതയിലൂടെ നീങ്ങുന്ന ഒട്ടനവധി യുവാക്കൾ തൊഴിൽ

സൃഷ്ടിയുടെ സംസ്കാരത്തെ ചേർത്തുപിടിക്കുന്നവരാണ്. യുവസംരംഭകരുടെ സജീവ പങ്കാളിത്തം രാജ്യത്ത് സ്റ്റാർട്ടപ്പുകൾ വളരെയധികം വർദ്ധിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ എത്തിനിൽക്കുന്നു. ആഗോള വ്യവസായ സംരംഭങ്ങൾ നമ്മുടെ യുവാക്കളുടെ പ്രതിഭയും അർപ്പണബോധവും കണ്ട് മതിപ്പ് തോന്നി അവരെ നേതൃസ്ഥാനങ്ങൾ വിശ്വസിച്ചേൽപ്പിക്കുകയാണ്. ഇത്തരത്തിൽ നേട്ടം കൊയ്യുന്ന യുവാക്കൾ ഭാരതത്തിന്റെ യുവശക്തിയുടെ യശസ് ഉയർത്തിയിട്ടുണ്ട്. നമ്മുടെ യുവതലമുറ ഭാരതത്തിന്റെ ശോഭനവും സമ്പൽ സമൃദ്ധവുമായ ഭാവിയെപ്പറ്റിയുള്ള എന്റെ വിശ്വാസം ശക്തിപ്പെടുത്തുന്നു. ഭാവി ഭാരതശില്പികളാണ് നമ്മുടെ വിദ്യാർത്ഥികൾ. ദേശീയ സുരക്ഷയ്ക്കുവേണ്ടി സമൂഹവും സർക്കാരും ഒറ്റക്കെട്ടായി നിൽക്കുന്നതുപോലെ വിദ്യാർത്ഥികളുടെ വർത്തമാനവും ഭാവിയും സംരക്ഷിക്കുന്നതിനായി നാം എല്ലാവരും കൂട്ടായി പ്രവർത്തിക്കേണ്ടതുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവസരം തുറന്നിടുന്ന കവാടങ്ങളാണ് പൊതുപരീക്ഷകൾ. ഈ പരീക്ഷാ നടത്തിപ്പ് സംവിധാനത്തിന്റെ സമഗ്ര പരിഷ്കരണത്തിനുവേണ്ടിയുള്ള നടപടികൾ സർക്കാർ കൈക്കൊണ്ടുവരികയാണ്. സർക്കാരിന്റെ വിവിധ പദ്ധതികളിലൂടെയും വളർന്നുവരുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളിലൂടെയും യുവജനങ്ങൾക്ക് പുതിയ അവസരങ്ങളുടെ വലിയൊരു നിര തന്നെ തുറന്നുകിട്ടുന്നു. ഇത്തരം പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വിജയത്തിലേക്കുള്ള പുതിയ പാതകൾ വെട്ടിത്തുറക്കാൻ നമ്മുടെ യുവജനങ്ങൾക്ക് സാധിക്കും. നമ്മുടെ യുവജനങ്ങളുടെ ശാരീരികവും മാനസികവുമായ ക്ഷേമം രാജ്യത്തിന്റെ ഭാവിയുടെ അടിസ്ഥാന ശിലയാണ്. യുവജനങ്ങളെ ഉത്സാഹത്തോടെ മുന്നോട്ടു കുതിക്കാൻ പ്രേരിപ്പിക്കുന്നതിൽ കുടുംബങ്ങൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്വമുണ്ട്. യുവജനങ്ങളുടെ പുരോഗതിക്കും രാഷ്ട്രനിർമ്മാണത്തിനുമുള്ള ഒരു മാർഗമായി കായിക രംഗത്തെ പ്രയോജനപ്പെടുത്തുന്നു. ഖേലോ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ പ്രാദേശിക തലം മുതൽ ദേശീയ തലം വരെ രാജ്യത്തുടനീളം കായിക മേഖലയുടെ സമഗ്രമായ വികസനം സാധ്യമാക്കി വരുന്നു. കായിക രംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ അഭൂതപൂർവമായ നിക്ഷേപമാണ് നടത്തുന്നത്. ഈ ശ്രമങ്ങൾ മികച്ച ഫലങ്ങൾ നൽകുന്നുണ്ട്. അന്താരാഷ്ട്ര കായിക മത്സരങ്ങളിൽ നമ്മുടെ കായിക താരങ്ങളുടെ പ്രകടനത്തിലും നേട്ടത്തിലും ശ്രദ്ധേയമായ പുരോഗതിയാണ് ഉണ്ടായിരിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ള രാജ്യമാണ് നമ്മുടേതെങ്കിലും മുതിർന്ന പൌരന്മാരുടെ എണ്ണവും വർദ്ധിച്ചുവരികയാണ്. മുതിർന്ന പൌരന്മാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. 70 വയസ്സും അതിനു മുകളിലും പ്രായമുള്ള ഏകദേശം 6 കോടി പൌരന്മാർക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെയുള്ള സൌജന്യ ആരോഗ്യ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താം. മുതിർന്ന പൌരന്മാരോട് കരുതലും പരിഗണനയും കാണിക്കാനും അവരോടൊപ്പമുണ്ടെന്ന ബോധം വളർത്താനും അവരുടെ ആത്മാഭിമാനം സംരക്ഷിക്കാനും സമൂഹം ഒന്നാകെ തയ്യാറാകണം. പ്രിയ സഹപൌരന്മാരെ, സത്യവും നീതിയും ഉയർത്തിപ്പിടിക്കുന്നതിനായി മാനവികതയ്ക്ക് വിരുദ്ധമായ ശക്തികളെ അതിജീവിച്ച നമ്മുടെ പാരമ്പര്യത്തിൽ നാം അഭിമാനിക്കുന്നു. ജൂലൈ 26 നാം കാർഗിൽ വിജയ് ദിവസ് ആചരിച്ചു. അതിനു മുൻപ് മെയ് 7 ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചിട്ട് 1 വർഷം പൂർത്തിയായത് നാം അനുസ്മരിച്ചു. നമ്മുടെ സായുധ സേനയുടെ അതുല്യമായ ധീരതയെ നാം അനുസ്മരിച്ചു. ഭീകരതയ്ക്കെതിരായ ആ ചരിത്രപരമായ ദൌത്യം കൃത്യതയോടെ പ്രവർത്തിക്കാനുള്ള ഇന്ത്യൻ സായുധ സേനയുടെ ശേഷി തെളിയിച്ചു. ഭീകരവാദികൾക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും അതൊരു വ്യക്തവും ശക്തവുമായ സന്ദേശം നൽകി. അവരെവിടെ ഒളിച്ചാലും അവരുടെ പ്രവൃത്തികളുടെ അനന്തരഫലങ്ങൾ അനുഭവിക്കേണ്ടിവരും. ഭീകരവാദത്തിന് അഭയം നൽകുന്ന രാജ്യവുമായുള്ള സിന്ധുജല കരാർ മരവിപ്പിച്ചത് നമ്മുടെ രാജ്യത്തിന്റെയും പ്രത്യേകിച്ച് കർഷകരുടെയും താൽപര്യാർത്ഥമെടുത്ത നിർണായകമായൊരു നടപടിയാണ്. ദശാബ്ദങ്ങളായി നക്സലിസം രാജ്യത്തിന് വലിയൊരു വെല്ലുവിളിയായിരുന്നു. ഇന്ത്യയെ നക്സൽ വിമുക്തമാക്കിയത് ഒരു വലിയ നേട്ടമാണ്. ഒരു കാലത്ത് നക്സലിസം ബാധിച്ചിരുന്ന പ്രദേശങ്ങളിൽ ഇന്ന് വലിയ ആവേശമാണ് ഇപ്പോൾ കാണുന്നത്. ഈ മേഖലകളിൽ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു. ബസ്തർ ഒളിമ്പിക്സിൽ വൻതോതിൽ കായിക താരങ്ങൾ പങ്കെടുത്തു. ബസ്തർ പാൻഡമിൽ നിരവധി കലാകാരന്മാർ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചു. ഇവയെല്ലാം വലിയൊരു ജനവിഭാഗം ആസ്വദിക്കുകയും ചെയ്തു. മറാഠ സൈനിക പാരമ്പര്യവുമായി ബന്ധപ്പെട്ടതും ദേശീയ അഭിമാനം സംരക്ഷിക്കുന്നതിനായി നിർമ്മിച്ചതുമായ 12 കോട്ടകൾ കഴിഞ്ഞ വർഷം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചു. കൂടാതെ ഭഗവാൻ ബുദ്ധ

0: തന്റെ ആദ്യ പ്രഭാഷണം നടത്തിയ സ്ഥലമായ സാർനാഥ് ഈ വർഷം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വശത്ത് ഭഗവാൻ ബുദ്ധനുമായി ബന്ധപ്പെട്ട ആത്മീയ സ്മാരകങ്ങൾ, മറുവശത്ത് നമ്മുടെ അഭിമാനവും മഹത്തായ പാരമ്പര്യങ്ങളും സംരക്ഷിക്കുന്നതിനായി പോരാടാനുള്ള നമ്മുടെ കരുത്തുറ്റ ശേഷിയുടെ അടയാളങ്ങൾ. പ്രിയ സഹപൗരന്മാരെ, വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിലൂടെ ഓരോ ഇന്ത്യക്കാരന്റെയും വികസനവും ക്ഷേമവുമാണ് യഥാർത്ഥത്തിൽ ലക്ഷ്യമിടുന്നത്. തെലുങ്കു ഭാഷയിൽ രചനകൾ നടത്തിയിരുന്ന മഹാനായ ദേശീയവാദിയും എഴുത്തുകാരനുമായ ഗുരാജാട അപ്പാറാവു തന്റെ ഒരു ഗാനത്തിലൂടെ ദേശസ്നേഹത്തെക്കുറിച്ചുള്ള കാലാതീതമായ ഒരു സന്ദേശം പകർന്നു നൽകിയിട്ടുണ്ട്. ദേശമുനു പ്രേമിച്ചു മണ്ണ, മാഞ്ചി അണ്ണാടി പെഞ്ചുമണ്ണ, ദേശമാന്റെ മട്ടികടോയ്, ദേശമാന്റെ മനുഷ്യലോയ്. ഈ വരികളുടെ സാരം ഇതാണ്: നിങ്ങളുടെ രാജ്യത്തെ സ്നേഹിക്കുക, നന്മ വളർത്തുക. ഒരു രാഷ്ട്രം അതിന്റെ ഭൂമി മാത്രമല്ല, ഒരു രാഷ്ട്രം അതിന്റെ മുഴുവൻ ജനങ്ങളുമാണ്. സമൂഹത്തിന്റെ പങ്കാളിത്തത്തോടും സർക്കാരിന്റെ പരിശ്രമങ്ങളോടും കൂടി ഇന്ത്യയിലെ ഓരോ ഗ്രാമത്തിലെയും പട്ടണത്തിലെയും എല്ലാ വീട്ടിലെയും ജനങ്ങൾ കൂടുതൽ ആരോഗ്യമുള്ളവരും സന്തോഷമുള്ളവരും സമൃദ്ധിയുള്ളവരുമായിത്തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏവരെയും ഉൾക്കൊള്ളുന്ന ദേശസ്നേഹത്തിന്റെ ഈ ഊർജത്തോടെ സ്വതന്ത്ര ഭാരതത്തെ വികസിത ഭാരതമാക്കി മാറ്റുക എന്ന പവിത്രമായ ദേശീയ ലക്ഷ്യത്തിനായി നമുക്ക് സ്വയം സമർപ്പിക്കാം. നന്ദി. ജയ് ഹിന്ദ്, ജയ് ഭാരത്.
1: സ്വാതന്ത്ര്യദിനത്തിന്റെ പൂർവ്വസന്ധ്യയിൽ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു രാഷ്ട്രത്തോടായി നടത്തിയ പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയാണ് ഇതുവരെ കേട്ടത്.

സത്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ലോകത്തെ തേടി അലഞ്ഞു നടന്ന ഒരു കവിഹൃദയം കവിതയുടെ ആത്മാവിലേക്ക് സംഗീതത്തെ കടത്തിവിടുകയും ഗാനങ്ങളുടെ ഹൃദയം

പ്രേമശില്പങ്ങളെയും പ്രണയസങ്കല്പങ്ങളെയും അക്ഷരശില്പങ്ങളായി ആവിഷ്കരിച്ച മലയാള സിനിമാസ്വാദകർക്ക് കേട്ടുമതിവരാത്ത ഒട്ടേറെ ഗാനങ്ങൾ സമ്മാനിച്ച് അനശ്വരതയിലാണ് നമ്മുടെ പ്രിയ കവി വയലാർ.

ഈ മനോഹര തീരത്ത് ഒരു ജന്മം കൂടി ആഗ്രഹിച്ച ആ ഗാനചക്രവർത്തിയുടെ, വയലാറിൻ്റെ തുലികത്തുമ്പിൽ വിരിഞ്ഞ സഹസ്രദള പുഷ്പങ്ങളിൽ ദാർശനികത മുറ്റി നിൽക്കുന്ന ഏതാനും പാട്ടുകളാണ് ഇന്ന് ഈ പരിപാടി. വയലാർ രചന നിർവഹിച്ച മലയാള സിനിമയിലെ ദാർശനിക ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക മധുര ഗീതങ്ങൾ. തത്വമസിയുടെ വിത്തും മൊത്തും വിതച്ചവർ സത്യധർമ്മങ്ങൾ മുറിവേറ്റു വീഴുന്ന യുദ്ധപ്പറമ്പിലും യുഗശ്മശാനത്തിലെയും ശരശയ്യയിൽ ചെന്ന് ശാരികയോട് ഉത്തിഷ്ഠിത പാടാൻ പറയുകയാണ്. സിന്ധുഗംഗാ നദീതടം വളർത്തിയ ഗന്ധർവഗായികയായ ശാരികയോട്. ചിത്രം ശരശയ്യ. ദേവരാജൻ്റെ ഈണം. എം ജി രാധാകൃഷ്ണനും മാധുരിയും പാടിയ ഗാനം.

ചിത്രം ലൈൻ ബസ്. യേശുദാസിന്റെ ശബ്ദം, ദേവരാജന്റെ സംഗീതം. അദ്വൈതം ജനിച്ച നാട്ടിൽ, ആദിശങ്കരൻ ജനിച്ച നാട്ടിൽ, ആയിരം ജാതികൾ, ആയിരം മതങ്ങൾ, ആയിരം ദൈവങ്ങൾ.

വിദ്യാർത്ഥികളെ ഇതിലെ ഇതിലെ എന്ന ചിത്രത്തിൽ എം ബി ശ്രീനിവാസിൻ്റെ ഈണത്തിൽ ഒരു ഗാനം. നളന്ദ തക്ഷശില സിന്ധു നദീതട സംസ്കാരത്തിൻ ശില്പകലാശാല നവദർശനശാല.

ചിത്രം അച്ഛനും ബാപ്പയും, യേശുദാസിൻ്റെ ശബ്ദം, ദേവരാജൻ്റെ സംഗീതം. ആയിരം കൊല്ലങ്ങളിൽ ഒരിക്കൽ വരാറുള്ള അവതാരങ്ങൾ ഇവിടെയാണ്. മനുഷ്യൻ തെരുവിൽ മരിക്കുമ്പോൾ, മതങ്ങൾ ചിരിക്കുമ്പോൾ, സത്യം എവിടെയാണ്?

ചിത്രം പോസ്റ്റ്മെനെ കാണാനില്ല. വയലാറിനൊപ്പം ദേവരാജനും യേശുദാസും. ഈശ്വരൻ ഹിന്ദുവല്ല, ഇസ്ലാമല്ല, ക്രിസ്ത്യാനിയല്ല, ഇന്ദ്രനും ചന്ദ്രനുമല്ല.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പണിതീരാത്ത വീട് എന്ന പടത്തിൽ എം എസ് വിശ്വനാഥൻ സംഗീതവും ആലാപനവും നിർവഹിച്ച ഗാനം.
1: കണ്ണുനീർ തുള്ളിയേ സ്ത്രീയോടുപമിച്ച

ചിത്രം മഴക്കാർ, ദേവരാജന്റെ ഈണം, യേശുദാസിന്റെ ആലാപനം. പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ.

ചുവന്ന സന്ധ്യകൾ എന്ന പടത്തിൽ ശ്രീകാന്ത് പാടിയ ഗാനം. സംഗീത സംവിധാനം ജി ദേവരാജൻ. ഇതിഹാസങ്ങൾ ജനിക്കും മുൻപേ, ഈശ്വരൻ ജനിക്കും മുമ്പേ, പ്രകൃതിയും കാലവും ഒരുമിച്ചു പാടി പ്രേമം ദിവ്യമാമ

ചിത്രം തുലാഭാരം. ദേവരാജനും യേശുദാസും ചേർന്ന് അനശ്വരമാക്കിയ വയലാറിൻ്റെ മറ്റൊരു രചന. കാറ്റിൽ കായലിലെ വിളക്കുമരം കണ്ണടച്ചപ്പോൾ കവിയുടെ ചോദ്യം ഇങ്ങനെയാണ്: സ്വർഗവും നരകവും കാലമാം കടലിൻ്റെ അക്കരയാണോ അതോ ഇക്കരയാണോ?

ചിത്രം അഗ്നിപുത്രി, പി സുശീലയുടെ ആലാപനം, എം എസ് ബാബുരാജിൻ്റെ സംഗീതം. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത, ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ.

നദി എന്ന പടത്തിൽ ദേവരാജിൻ്റെ ഈണത്തിൽ യേശുദാസ് അനശ്വരമാക്കിയ ഒരു ഗാനം. ഈറനായ നദിയുടെ മാറിൽ നീർക്കുമിളകൾക്ക് വേർപാടിൻ്റെ വേദനയോ വേരിടുന്നതിൻ്റെ നിർവൃതിയാണോ? ഓളവും തീരവും ആലിംഗനത്തിൽ മുഴുകി ആലുവാപ്പുഴ പിന്നെയും ഒഴുകുന്നു. ആയിരം പാദസരങ്ങൾക്ക്

വയലാർ രചന നിർവഹിച്ച മലയാള സിനിമയിലെ ദാർശനിക ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അശ്വമേധം എന്ന പടത്തിൽ യേശുദാസ് പാടിയ ഗാനം, ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം ചുമലിൽ ജീവിതം.

വിരഹം, വേദന, കലഹം, മരണം, ദുഃഖം. മനുഷ്യജീവിതത്തിലെ കയ്പുനീരിൽ തൂലിക ചാലിച്ചെഴുതിയ ദാർശനിക ഗാനങ്ങൾ മാത്രമല്ല, പ്രതീക്ഷകളുടെ പ്രഭാമലരുകളും പിറവിക്കൊണ്ടിട്ടുണ്ട് വയലാറിൻ്റെ തൂലികത്തുമ്പിലൂടെ. സ്വപ്നങ്ങളെ, നിങ്ങൾ ഈ ഭൂമിയിലില്ലായിരുന്നുവെങ്കിൽ നിശ്ചലം ശൂന്യമാകുമായിരുന്നു. ദൈവവും മനുഷ്യനും ജീവിത ചൈതന്യവുമില്ലാതെ, സൗന്ദര്യ സങ്കല്പങ്ങളില്ലാതെ, സൗഗന്ധിക പൂക്കളില്ലാതെ. കാവ്യമേള എന്ന പടത്തിൽ യേശുദാസും പി ലീലയും ചേർന്ന് പാടിയ ഗാനം, ദക്ഷിണാമൂർത്തിയുടെ ഈണം.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി MG ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മർ ഇൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. '1983 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണിജ്യ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

ഉയരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലെ മാറിൽ നീ ചായുറങ്ങ, ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകം 30, ഹിജ്റ വർഷം 1448, റബിയുൽ അവൽ 2, ശകവർഷം 1948, ശ്രാവണം 24, 2026 ഓഗസ്റ്റ് 15, ശനിയാഴ്ച. ഇന്ന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഏവർക്കും നല്ലൊരു ദിവസവും സ്വാതന്ത്ര്യദിന ആശംസകളും നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.